ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 9, കൊലവർഷം 1201 മിഥുനം 16, 2026 ജൂൺ 30 തീയതി ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി ചന്ദ്രൻ മാസ്റ്റർ.
2: മനുഷ്യന്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന സാർത്ഥക ശബ്ദമാണ് വാക്ക് എന്ന് ശബ്ദതാരാവലി പറയുന്നു. വാക്കിന്റെ വിലയും പ്രാധാന്യവും ഓർമ്മിക്കുന്നവർക്ക് വാക്കിനെ നിസ്സാരമായി തള്ളാൻ കഴിയില്ല. വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു ദിവസവും മനുഷ്യജീവിതത്തിൽ ഉണ്ടാവില്ല. നിഷ്കളങ്ക മനസ്സുകളുടെ ഉടമകളായ കുഞ്ഞുങ്ങളുടെ ഇമ്പമുള്ള വാക്കുകൾ ആരും ഇഷ്ടപ്പെടുമല്ലോ. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഓരോ വ്യക്തിയും എത്ര എത്ര വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരും വാക്കുകളുടെ ഉപയോഗത്തിൽ വേണ്ടത്ര ശ്രദ്ധയും ജാഗ്രതയും പുലർത്താറില്ല എന്നത് വാസ്തവമാണ്. എന്തെല്ലാം തന്നെ വാക്കുകളാണ് നിത്യജീവിതത്തിൽ നാം കേൾക്കുന്നത്! ചക്കന വാക്കുകളും കുത്തുവാക്കുകളും കൊള്ളി വാക്കുകളും ഉപയോഗിക്കുന്നവർ കുറവല്ലോ. വാക്ക് കൊടുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തീർച്ച പറയുക എന്നാണ്. വാക്ക് മാറ്റി പ്രശ്നം സൃഷ്ടിക്കുന്നവരുമുണ്ട്. നിസ്സാര കാരണങ്ങളെ ചൊല്ലി വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ അത് വാഗ്വാദമായി മാറുന്നു. വാക്കേറ്റമാണ് ശകാരം. വാക് പാരുഷ്യം വാക്കിന്റെ കടുപ്പത്തെ സൂചിപ്പിക്കുന്നു. വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടുന്നവർ അധികം സംസാരിക്കുന്നവരാണ്. വാക്കടക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നാണ് അർത്ഥം. വാക്ചാതുര്യമുള്ളവർ തങ്ങളുടെ ഭാഗത്തേക്ക് ആളുകളെ ആകർഷിക്കുവാൻ ശ്രമിക്കുമല്ലോ. പ്രഭാഷകരുടെ വാഗ്ധോരണിയിൽ ലയിക്കുന്ന ശ്രോതാക്കൾ അനേകമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വാക്ക്

0: വെറും വാക്കല്ലെന്നും അതിന് ആളുകളെ അടുപ്പിക്കാനും അകറ്റാനുമുള്ള ശക്തിയുണ്ടെന്നും കാണാം. വാക്ക് ഒരസ്ത്രമല്ല, പക്ഷേ വളരെ ശ്രദ്ധിച്ചേ അത് ഉപയോഗിക്കാവൂ. കാരണം അസ്ത്രത്തേക്കാൾ ആഴത്തിൽ അത് ഹൃദയത്തെ കീറിമുറിക്കും എന്നാണ് ഒരു റഷ്യൻ പഴഞ്ചൊല്ല് പറയുന്നത്. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, അത് മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവുമാകുന്നു എന്ന് ബൈബിൾ. കുഞ്ഞുങ്ങളുടെ വാക്കുകൾ അമ്മമാർക്ക് തേൻമൊഴികളാണ്. സംസാരിക്കാൻ തുടങ്ങുന്ന കുഞ്ഞിന്റെ ഓരോ വാക്കും അച്ഛനമ്മമാരും ബന്ധുക്കളും കൗതുകത്തോടെ ശ്രദ്ധിക്കും. കോപത്തോടെയും പരുഷമായും കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ പിന്നീട് സങ്കടത്തിന് വഴിവച്ചേക്കാം. കുടുംബത്തിൽ അച്ഛനമ്മമാരും ബന്ധുക്കളും ഒരുമിച്ചിരിക്കുമ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ ആഹ്ലാദവും സമാധാനവും പകരുന്നവയാകണം. കാര്യങ്ങൾ തുറന്നു പറയാനും സ്നേഹത്തോടെ ചർച്ച ചെയ്യാനും കഴിയണം. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. വാക്കുകളുടെ ഉപയോഗം കുടുംബത്തിൽ കരുതലോടെയാവണം. അച്ഛനമ്മമാരും ഭാര്യാഭർത്താക്കന്മാരും പ്രണയിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്ന വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ ബന്ധപ്പെട്ടവർക്ക് സന്തോഷമുണ്ടാകും എന്നതിൽ സംശയമില്ല. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പരിചിതരെയും വഴിയിലോ യാത്രക്കിടയിലോ കാണുമ്പോൾ പുഞ്ചിരിക്കാതെയും സംസാരിക്കാതെയും കടന്നുപോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മനപ്രയാസം ചെറുതായിരിക്കില്ല. മുതിർന്നവരോടും അധ്യാപകരോടും ബഹുമാന്യ വ്യക്തികളോടും സ്നേഹാദരങ്ങളോടെ വേണം സംസാരിക്കാൻ. വാക്കുകളുടെ ദുരുപയോഗം വെറുപ്പിനെയും വിരോധത്തെയും ക്ഷണിച്ചു വരുത്തും. എന്നാൽ വേണ്ട സമയത്ത് ഉചിതമായ അവസരത്തിൽ വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ ദുഃഖവും പ്രയാസവും ഉത്കണ്ഠയും ഉണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ്. വാക്ക് ശക്തിയാണ്, സാന്ത്വനമാണ് ശരിയായ സമയത്ത് ഉപയോഗിച്ചാൽ. നല്ല വാക്ക് ഒരിക്കലും പല്ല് കളഞ്ഞിട്ടില്ല എന്ന ഐറിഷ് പഴമൊഴി ശ്രദ്ധേയമാണ്. കയ്യിൽ നിന്ന് വീണത് എടുക്കാം, നാവിൽ നിന്ന് വീണത് എടുക്കാനാവില്ല എന്ന് പറയാറുണ്ടല്ലോ. വാക്കിന്റെ ഉപയോഗത്തിൽ കാണിക്കേണ്ട സൂക്ഷ്മതയെയും ശ്രദ്ധയെയും കരുതലിനെയുമാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. ജ്ഞാനിയെപ്പോലെ ചിന്തിക്കുക, എന്നാൽ സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിക്കുക. മഹാനായ അരിസ്റ്റോട്ടലിന്റെ ഈ വാക്കുകൾ ശ്രദ്ധേയമാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് AV ചന്ദ്രൻ മാസ്റ്റർ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. നിയമവാഴ്ച ക്ഷേമ പദ്ധതിയോ സാമ്പത്തിക നയമോ അല്ലെന്നും മറിച്ച് ഗവൺമെന്റിന്റെ ഏകപക്ഷീയ താൽപര്യങ്ങൾക്ക് വ്യക്തി ഇരയാകാതിരിക്കാൻ അധികാര വിനിയോഗത്തെ അച്ചടക്കത്തോടെ നിയന്ത്രിക്കുന്ന ഒന്നാണെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സ്റ്റോക്ക്ഹോമിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആന്റ് ഇലക്ട്രൽ അസിസ്റ്റൻസ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനമാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുകളിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശന ഉത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസം

0: ഇന്നലത്തിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറുപത്തിന് കാവ്യാഞ്ജലി, ശ്രീകുമാരൻ തമ്പിയുടെ ആശാൻപള്ളി എന്ന കവിത ആലാപനം അതിത് രാംദാസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ: 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എൻ ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ആൽക്കഹോളിക് അനോണിമസ് അതിജീവനത്തിന്റെ വിജയഗാഥ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐടിഐ എഫ് എൻ ഡയറി. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? നളന്ദ കോളേജ് ഏച്ചൂർ സിനിമ പാരഡൈസോയിൽ അമേരിക്കൻ ചലച്ചിത്രകാരൻ ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്ത ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന സിനിമയെക്കുറിച്ച് ബിജു കെ ചുഴലി സംസാരിക്കുന്നു. തുടർന്ന് നിലവറ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ ഗാനാമൃതം. 10:00 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ശങ്കരൻ നമ്പൂതിരി പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. 12:10 സേവന വാർത്തകൾ. 12:15 കളംപാട്ട്, സിവിക് കൊടക്കാടും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ശാലിനി സുഭാഷ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 നൊസ്റ്റാൾജിക് നയൻറ്റീസ്. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലിക്വിസ് ഫോണിൻ പരിപാടി. 4:45 കൽപ്പന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പൂരക്കളി, പിലിക്കോട് തമ്പാൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. എരുവേശി പഞ്ചായത്തിലെ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്തെ ജോർജ് കുട്ടിയുടെ തേനീച്ച കൃഷി വിശേഷങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashwani, the news read by V.C. Pramod. The government has decided to withdraw the temporary regulatory measures governing the sale and distribution of petrol and diesel. The Minister of Petroleum and Natural Gas said that with effect from tomorrow, the temporary measures will be lifted from motor spirit and high-speed diesel through retail outlets of public sector oil marketing companies. According to the statement, during the period of disruptions arising from the West Asia crisis, the government continued to shield retail consumers from the sharp increase in international fuel prices by maintaining stable retail prices of petrol and diesel. This led to a significant price difference between retail fuel prices and those applicable to bulk consumers. Union Information and Broadcasting Ministry has announced two major decisions aimed at boosting the Indian film industry. The decisions were taken at a high-level review meeting chaired by Information and Broadcasting Minister Ashwini Vaishnav in New Delhi yesterday. A high-level study group under the chairmanship of Prasar Bharati Chairman Prasoon Joshi has been formed, which will study the opportunities and challenges before Indian cinema. The ministry has also prepared a model state cinema regulations for adoption by the states. The rules have been sent to all state governments with a request to adopt them. West Bengal government has decided to implement the Uniform Civil Code UCC in the state. Chief Minister Suvendu Adhikari announced in the assembly that a draft proposal of the bill will be presented at the scheduled state cabinet meeting on Thursday. Following the models of Gujarat, Uttarakhand and Assam, a committee has been formed under the leadership of retired Supreme Court Judge Justice Ranjana Desai. Chief Minister stated that the committee will conduct a study on a total of 9 subjects, including marriage, divorce, adoption and submit its report within 4 weeks, based on which the state government will formulate the code. However, he clarified that scheduled tribes, Adivasis, Kurmis and ancient

0: നിങ്ങൾ കേട്ടത് ശ്രീകുമാരൻ തമ്പിയുടെ ആശാൻ പള്ളി എന്ന കവിത. ആലപിച്ചത് അദിത് രാംദാസ്. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ആദ്യം യേശുദാസ് പാടിയത്.

0: വേണുഗോപാൽ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. പ്രിയ ശ്രോതാക്കളെ, ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൌജന്യമായി ചെയ്തു നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. കണ്ണൂർ സർവകലാശാലയിലെ മികച്ച മാഗസീനുകൾക്കുള്ള പാമ്പൻ മാധവൻ പുരസ്കാരങ്ങൾ ഇന്ന് രാവിലെ 10:15 സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു വിതരണം ചെയ്യും. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂർ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 5 ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇന്ന് വൈകുന്നേരത്തിനകം ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. നമ്പർ ഇതാണ്: 95 67 82 52 02. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ജൂലൈ 17 വരെ അപേക്ഷിക്കാം. അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടൽ വിലാസം ecitizen.civilsupplieskerala.gov.in. ഫോൺ നമ്പർ 04994255138. കേരള ലോകായുക്ത ക്യാമ്പ് സിറ്റിംഗ് ഇന്ന് കണ്ണൂരും നാളെയും മറ്റന്നാളും കോഴിക്കോട്ടും PWD റെസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30 നടക്കും. മഞ്ചേശ്വരം റെയിൽവേ യാർഡ് നാളെ രാവിലെ 8 മുതൽ 3 വൈകുന്നേരം 6 വരെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. കുഞ്ചത്തൂർ റെയിൽവേ യാർഡ് ഇന്ന് രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ മഞ്ചേശ്വരം ഗേറ്റ് വഴി പോകണം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. വെബ്സൈറ്റ് www.srcc.in. ഫോൺ നമ്പർ 04712570471. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ IMC ആഭിമുഖ്യത്തിൽ 100% പ്ലേസ്മെന്റോടുകൂടിയ 6 AC മെക്കാനിക് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കോഴ്സിനോടനുബന്ധിച്ച് ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നിവയുണ്ടാകും. ഫോൺ നമ്പർ 89 21 51 24 59. കണ്ണൂർ കോർപ്പറേഷൻ CDSന്റെ മാസവിപണന മേള

0: നാളെ മുതൽ 4 വരെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കും. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിൽ MA ആന്ത്രോപോളജിക്ക് SC/ST സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ നാളെ രാവിലെ 10:30 വകുപ്പ് തലവൻ മുമ്പാകെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. വിശദ വിവരങ്ങൾക്ക് 7306-1304-50 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ സർവകലാശാല ഭൂമിശാസ്ത്ര വകുപ്പിൽ MSc ജോഗ്രഫിയിൽ EWS, SC/ST വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ അസൽ പ്രമാണങ്ങൾ സഹിതം ജൂലൈ 2 രാവിലെ 11 പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 9847-1329-18 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മാലക്കല്ല് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നാളെ രാവിലെ 9:30 രാജപുരം പൈനിക്കര ജെയിം ഹോം സ്റ്റേ ഓഡിറ്റോറിയത്തിൽ നടക്കും. തുടർന്ന് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് ഉണ്ടാകും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൽപ്പറ്റ KMM ഗവൺമെന്റ് ITI SC/ST വിഭാഗങ്ങൾക്കുള്ള മെക്കാനിക് ഡീസൽ സ്പെഷ്യൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ITI admissions.kerala.gov.in വഴി അപേക്ഷ ഇന്ന് വൈകുന്നേരത്തിനകം സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. ഫോൺ നമ്പർ 0493620559. പടുവളം CRC ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4:15 ലൈബ്രറി ഹാളിൽ ഇടപ്പള്ളി രാഘവൻ പിള്ള അനുസ്മരണം നടക്കും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും അംഗത്തൊഴിലാളികളുടെ മക്കൾക്ക് അനുവദിച്ചു വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 1 വരെ സ്വീകരിക്കും. വിവിധ കോഴ്സുകൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ കോഴ്സ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസം വരെ സ്വീകരിക്കും. ഇതിനകം ആരംഭിച്ച കോഴ്സുകൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 3 വരെ സ്വീകരിക്കും. ഫിഷറീസ് വകുപ്പിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യ ഇനത്തിൽ തുക കൈപ്പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് സംബന്ധിച്ച ധനവിനിയോഗ സാക്ഷ്യപത്രം ജൂലൈ 10 കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467-2220537. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 സിക്കിൽ ഗുരുചരണന്റെ വായ്പാട്ട്. ചാരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിലാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
5: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
6: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പിംഗ് കണ്ടിരിക്കും?
5: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
6: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ. ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
12: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
11: അതെങ്ങനെയാ?
12: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
11: സംഭവം കൊള്ളാലോ.
12: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
14: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, യെച്ചൂർ. ഫോൺ 7907-308934.
15: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
6: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
15: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
6: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
16: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
17: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
18: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
19: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
20: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
21: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
22: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
23: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
24: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

പ്രേക്ഷകളെ ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ

ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 പരശുറാം എക്സ്പ്രസ് 15 മിനിറ്റും 1 പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 6 മിനിറ്റും 1 നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂറിലേറെയും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.

ഇന്ന് 7:35 സയൻസ് കഫേയിൽ സാങ്കേതിക വിദ്യയും സാമൂഹിക മാറ്റവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൗതമൻ പറശ്ശിനിക്കടവ് രാത്രി 7:35 സയൻസ് കഫേയിൽ. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗ്ഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം.

0: ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗെല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11, നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59 ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലിതക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് July 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29-ാം മിനിറ്റിൽ കൈഷു യുസാനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ്

0: യൂണിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾ കുറവിൽ 56-ാം മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90-ാം മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീലസമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
1: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10:30 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2-ാം ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിനു താഴെ ആകെ 1980,000 കുട്ടികളിൽ 1,883,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2-ാം ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. നവദില്യാം രാഷ്ട്രപതിഭവനെ ഹ്യഃ 26,000 ദ്വിതീയ രക്ഷാ അലങ്കരണ സമാരോഹെ രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുവര്യ ശൗര്യ പുരസ്കാരാൻ പ്രദത്തവതി. ശൗര്യ പുരസ്കാരാഃ രക്ഷാസൈന്യബലാനാം കേന്ദ്രീയ സശസ്ത്ര ആരക്ഷകബലാനാം കേന്ദ്രശാസിത ആരക്ഷകാണാം കാർമികാണാം ച കൃതെ പ്രദീയന്തെ. एते पुरस्काराः सशस्त्रबलानां केन्द्रीय सशस्त्र आरक्षिबलानां अन्य सुरक्षा अभिकरणानां च कार्मिकाणां असाधारण शौर्य कार्यान् उद्दिश्य प्रदीयन्ते. राष्ट्रपतिना समारोहे 7 सर्वोत्तम युद्ध सेवा पदकानि, 30 परम विशिष्ट सेवा पदकानि, 12 उत्तम युद्ध सेवा पदकानि, 50 अतिविशिष्ट सेवा पदकानि च वितरितानि. ഉപരാഷ്ട്രപതിഃ സിപി രാധാകൃഷ്ണനവര്യഃ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ അന്യേ കേന്ദ്രീയമന്ത്രിണഃ സശസ്ത്രസേനായാഃ വരിഷ്ഠാഃ അധികാരിണഃശ്ച അസ്മിന്നവസരെ ഉപസ്ഥിതാഃ ആസന്. രാഷ്ട്രപതിഃ മുർമുഃ വര്യാ ഇതഃ പൂർവം അസ്മിന് മാസേ 8 ദിനാങ്കേ രാഷ്ട്രപതിഭവനെ രക്ഷാ അലങ്കരണ സമാരോഹെ പ്രഥമചരണസ്യ ശൗര്യ പുരസ്കാരാന് പ്രദത്തവതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ അവദത് യത് തസ്യ സെഷേൽസ് ദേശസ്യ യാത്രാ മഹത്വപൂർണൈഃ പരിണാമൈഃ പൂരിതം ആസീത്. യേന ഭാരത സെഷേൽസ് ദേശയോഃ മൈത്രി പ്രവർദ്ധിതാ ഭവിഷ്യതി. സാമാജികാന്തരജാലീയ സന്ദേശേ പ്രധാനമന്ത്രി അവദത് യത് വിഗത 15 വർഷേഷു ഉഭയോഃ ദേശയോഃ മധ്യേ സംബന്ധഃ സുദൃഢ വിശ്വാസേന സംയുക്ത പ്രഗതിനാ ച ചിഹ്നിതഃ അസ്തി. യദാ തു ആഗാമി 50 വർഷാണി നവാൻവേഷണേന സുസ്ഥിരതയാ സംയുക്ത സമൃദ്ധ്യാ ച നിർധാരിതാഃ ഭവിഷ്യന്തി. സഹശേഷ

0: देशस्य स्वातन्त्र्यस्य 50तमे वर्षे राष्ट्रिय दिवसस्य समारोहे भागग्रहणाय हर्षं प्रकटितवान्। श्रीमोदी सेशेल्स देशस्य राष्ट्रपत्ये डॉक्टर पैट्रिक हर्मिनी इत्यस्मै सेशेल्स देशस्य सर्वकाराय जनानां च स्नेहाय धन्यवादं अददात्। राष्ट्रिय निवेशावसंरचना कोषस्य नीफ इत्यस्य कृते सर्वकारस्य समग्र प्रतिबद्धता अधुना 60,000 कोटि रूप्यकाणि अभवत्। एतदुपक्रमं मूलसौकर्याणां कृते अन्येषु राष्ट्रिय महत्वपूर्णेषु क्षेत्रेषु च केन्द्रस्य निवेश प्रतिबद्धतां प्रदर्शयति। केन्द्रीय मन्त्रिमण्डलेन गतसप्ताहे आधारभूत संरचना निवेशस्य गतिं वर्धयितुं देशे संस्थागत मूलधनम् उत्प्रेरयितुं च निधौ 30,000 कोटि रूप्यकाणां अतिरिक्त निवेश प्रतिबद्धतानुमोदिता। केन्द्रीय कृषि कृषक कल्याण मन्त्री शिवराज सिंह चौहानः अद्य आरभ्य पूर्वोत्तरस्य द्विदिवसीय यात्रायां भविष्यति। श्री चौहानः असम राज्यस्य गुवाहाटी नगरे उच्चस्तरीय समीक्षा सभायाः आयोजनं करिष्यति। सभायां असम राज्यस्य समीपस्थेषु क्षेत्रेषु सस्येषु ग्रामेषु महत्वपूर्ण जलसंरचनायां च जलप्लावस्य प्रभावस्य समीक्षा भविष्यति। वर्तमान साहाय्योद्धार कार्याणां प्रगतेः समीक्षापि भवितुं शक्नोति। असम राज्यस्य समीक्षायाः अनन्तरं श्री चौहानः श्वः अरुणाचल प्रदेशस्य जलप्लावित क्षेत्राणां निरीक्षणं विधास्यति। सः जलप्लावितानां ग्रामाणां कृषिक्षेत्राणां साहाय्योद्धार शिबिराणां च स्थित्याः मूल्यांकनं कर्तुं वायुमार्गेण भूमार्गेण च सर्वेक्षणं करिष्यति। जुलाई मासस्य तृतीय दिनांकादारभ्यमाणस्य 57 दिवसात्मिकायाः वार्षिक अमरनाथ यात्रायाः प्राक् सुरक्षा संस्थाः पंजाबतः जम्मू कश्मीर पर्यन्तं तीर्थयात्रामार्गे सज्जतां तीव्रीकृतवन्तः। मोक ड्रिल इति आचरन्ति, निरीक्षण प्रणालीं सक्रियं कुर्वन्ति। सहस्रशः तीर्थयात्रिणां सुरक्षित गमनागमनं सुनिश्चेतुं अन्ता संस्था समन्वयं सुदृढं कुर्वन्ति च। वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 പരശുറാം എക്സ്പ്രസ് 18 മിനിറ്റും 1 പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 8 മിനിറ്റും 1 നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂറിലേറെയും 2 പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 35 മിനിറ്റും 1 മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 18 മിനിറ്റും 1 മംഗളൂരു സെൻട്രൽ മെയിൽ 6 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
6: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
5: ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക്, ആൽക്കഹോളിക് അനോണിമസ് അതിജീവന ഗാഥ. ഒരു തുള്ളി മദ്യത്തിൽ മുങ്ങിപ്പോയത് എത്രയെത്ര ജീവിതങ്ങളാണ്, എത്രയോ സ്വപ്നങ്ങൾ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളുടെ പുഞ്ചിരികൾ, അതെല്ലാം ഇരുളടഞ്ഞ ഒരു മുറിയിലേക്ക് ചുരുങ്ങിപ്പോയപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ഈ സമൂഹം ശ്രമിച്ചത്. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമുക്കൊരുമിച്ച് നടക്കാം എന്ന് പറഞ്ഞ് ആ ഇരുളിലേക്ക് പ്രത്യാശയുടെ മെഴുകുതിരി വെളിച്ചവുമായി കടന്നുവന്ന ഒരു കൂട്ടായ്മയുണ്ട്, ആൽക്കഹോളിക് അനോണിമസ്.

കണ്ണൂർ ആകാശവാണിയുടെ ജാലകത്തിലൂടെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് തകർച്ചയുടെ വക്കിൽ നിന്നും പ്രകാശപൂർണമായ ജീവിതത്തിലേക്ക് തിരികെ നടന്ന ഒരുപറ്റം മനുഷ്യരുടെ കണ്ണീരും പുഞ്ചിരിയും നിറഞ്ഞ ജീവിതയാഥാർത്ഥ്യങ്ങളാണ്.

0: ഉള്ള ഒരു കൂട്ടായ്മയാണിത്. കണ്ണൂർ തന്നെ 20-ൽ കൂടുതൽ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂർ കുടി മാറ്റി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ബേസിക്. ഇപ്പോ ഈ പറയുന്ന വാക്കുകൾ ഒരു ചെവിയിൽ എത്തിപ്പെടുകയാണെങ്കിൽ, കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനെ ഇത് കേൾക്കുകയാണെങ്കിൽ, ആൽക്കഹോളിക് അനോണിമസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആയിരക്കണക്കിന് ആൾക്കാരെ സുബോധ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായി ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടിയ സുബോധം മറ്റൊരാൾക്ക് കൂടെ പകർന്നു കിട്ടണം എന്ന ഒരു ആഗ്രഹം ഇതിലെ അംഗങ്ങൾക്ക് ബേസിക് ആയിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയ്ക്ക് 3 സ്ട്രക്ചറാണുള്ളത്. 1 ആൽക്കഹോളിക്സ്, പിന്നെ ഉള്ളത് അൺഅലോൺ, പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ആഘാതം പരിഹരിക്കാൻ ആ ലാറ്റിൻ.
1: ആർക്കും ഒരു മദ്യപാനിയാകണമെന്നുണ്ടായിരുന്നില്ല. തമാശയ്ക്കോ കൂട്ടുകൂടാനോ തുടങ്ങിയതാകാം. പക്ഷേ ഒരു ഘട്ടത്തിൽ മദ്യം അവരെ കീഴ്പ്പെടുത്തി. അങ്ങനെയൊരാളായിരുന്നു തലശ്ശേരി സ്വദേശിയായ ഈ സുഹൃത്ത്.
2: ഞാൻ ഈ കൂട്ടായ്മയെ പരിചയപ്പെട്ട് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് 16 വർഷവും 6 മാസവും 25 ദിവസമായി. 2009 നവംബർ 30 ഞാൻ അവസാനമായി മദ്യപിച്ചത്. ചെറുപ്പത്തില് ഒരു തമാശയ്ക്ക് തുടങ്ങിയ മദ്യപാനം വളർന്നു. എന്റെ 2 സുഹൃത്തുക്കള് അവര് തുടർച്ചയായിട്ട് നിർബന്ധിച്ചു. അവര് എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഒരു കല്യാണത്തിന്റെ തലേന്ന് ഞാൻ ആദ്യമായിട്ട് മദ്യത്തിന്റെ രുചി അറിഞ്ഞു. വർഷങ്ങളിലൂടെ വളരെ മോശമായ രീതിയിൽ മദ്യപിക്കുന്ന രീതിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. മദ്യപാനത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീട്ടുകാർ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചതന്നെ. പക്ഷെ അതൊന്നും 2-3 മാസം മാത്രമാണ് എനിക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയത്. അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ട് പ്രശ്നമാണ്, ആരോഗ്യപരമായിട്ട് പ്രശ്നമാണ്. എല്ലാ തരത്തിലും ഒരു മദ്യപാനി എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ അത്രയും മോശമായ രീതിയിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. അമിതമായിട്ട് കുടിച്ച് രാവിലെ ഭാര്യയുടെ തലേ തൊട്ട് സത്യം ചെയ്യും, മകളുടെ തലേ തൊട്ട് സത്യം ചെയ്യും, ഇനി ഒരിക്കലും മദ്യം ഉപയോഗിക്കില്ല എന്ന് പറയും. പക്ഷേ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറയുന്നത്, അവരെ പറ്റിക്കാനൊന്നും പറയുന്നതല്ല. പക്ഷേ വീണ്ടും ഞാൻ കുടിയിലേക്ക് തന്നെ പോകും. എനിക്ക് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മദ്യപിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്നെങ്ങനെ മദ്യപിക്കും, ആരുടെ കൂടെ മദ്യപിക്കും, എങ്ങനെ മദ്യത്തിലുള്ള പണം കണ്ടെത്തും, അല്ലാതെ ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറി. അത് ഞാൻ ഒരിക്കലും അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളേ അല്ല. പക്ഷേ അമിത മദ്യപാനം എന്നെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. ഇങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് വളരെ യാദൃശ്ചികമായ ഒരു വാരികയിൽ നിന്ന് നമ്പർ കിട്ടി. അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വേണ്ടി എത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപദേശിക്കാൻ വരുന്നൊന്നുമല്ല, ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്, വർഷങ്ങളായി മദ്യം മാറി നിന്ന് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയുടെ സഹായത്തോടു കൂടിയാണ് എനിക്ക് സഹായിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. യാതൊരു താല്പര്യമില്ലാതെ ഞാൻ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേർന്നു. അവരെന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുടി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടി വളരെ ലളിതമാണെന്ന് അവരെന്നോട് പറഞ്ഞു. 24 മണിക്കൂർ സമയത്തേക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക, ജീവിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് കിട്ടിയത്. ആ പ്രതീക്ഷയിലൂടെ ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഓരോ ദിവസമായിട്ട് ഞാൻ മദ്യത്തെ മാറ്റിവെക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും കുടിക്കില്ല എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് ഞാൻ പോയത്. അത് വിജയിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വളരെയധികം വിഷമമുണ്ടായിരുന്നു, പലവിധ വിഡ്രോവൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അവരോരോ പോംവഴികൾ പറഞ്ഞു തന്നു. പ്രോഗ്രാമിലൂടെ ഞാൻ മെല്ലെ മെല്ലെ ജീവിക്കാൻ തുടങ്ങി. എന്നെ ശ്രവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ മദ്യപാനത്തിന്റെ ഏതവസ്ഥയിലായിക്കോട്ടെ, തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന കൂട്ടായ്മ നിങ്ങളെ സഹായിക്കാനുണ്ടാവും.
1: അതെ, മദ്യപാനം ഒരു സ്വഭാവദൂഷ്യമല്ല, അതൊരു രോഗമാണ്, ചികിത്സിക്കേണ്ട രോഗം. ഇവിടെ മരുന്നുകളില്ല, കൗൺസിലിംഗ് ഇല്ല, മറിച്ച് മറ്റൊരാളുടെ അനുഭവം കേൾക്കുമ്പോൾ എനിക്കും മാറാൻ കഴിയും എന്ന തിരിച്ചറിവാണ് മാറ്റത്തിന്റെ തുടക്കം.
3: എന്റെ സ്ഥലം പാപ്പൻശ്ശേരിയാണ്. എന്റെ ഒരു പ്രശ്നത്തെ മറികടക്കാൻ ഞാൻ മദ്യപാനത്തെ കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം അന്ന് വിചാരിച്ചത്, ഇത് എപ്പോ വേണമെങ്കിലും എനിക്ക് ഇതിനെ നിർത്താൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള കൂടിയിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ടേക്ക് പോയതും. താലി കെട്ടുന്ന ദിവസം പോലും ഞാൻ മദ്യപിച്ചിട്ടായിരുന്നു പോയത്. ഒരിക്കലും ഒരു നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ മരണപ്പെടുന്ന സമയത്തും എന്റെ മദ്യപാനം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെ പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു തെറ്റിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്റെ എല്ലാ നിയന്ത്രണവും മദ്യമായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിലെല്ലാം എന്റെ ബിസിനസ് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കല്യാണം വേർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. രക്തബന്ധങ്ങൾ പോലും എന്റെ ജീവിതത്തിലെ തകർന്ന് തരിപ്പണമായി. ഞാൻ ഇതിനകത്ത് എത്തിപ്പെട്ടത് 2018 ഒക്ടോബർ 2 ആണ്.

0: ആ സമയത്ത് പോലും എനിക്ക് നടക്കാൻ പറ്റൂല, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ അതിന്റെ അപ്പുറത്ത് മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. മഞ്ഞപ്പിത്തം അതിലിടക്ക് വന്നിട്ടുണ്ടായിരുന്നു, കരളിന് അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആൽക്കഹോൾ സെവൻസിന്റെ അകത്തേക്ക് എത്തിയതും. കുറെ വർഷങ്ങളായിട്ട് ഇതിലൂടെ സഞ്ചരിച്ചിട്ട് അറ്റുപോയ ഒരു പ്രതീക്ഷ ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത്, ഇന്നത്തെ ഒരു ദിവസം നീ ഇതിൽ നിന്ന് മാറ്റി വെക്കാൻ നീ ശ്രമിക്കുക എന്ന് പറഞ്ഞു. ആ ശ്രമം തന്നെയാണ് ഇന്ന് ഈ 7 വർഷവും 9 മാസവും ഞാൻ നിലനിർത്തി കൊണ്ടുപോകുന്നത്.
1: ഒരു പുരുഷൻ മദ്യപിക്കുമ്പോൾ വീട്ടിൽ ഉരുകിത്തീരുന്നത് ഒരമ്മയോ ഭാര്യയോ ആയിരിക്കും. ഭർത്താവിന്റെ മദ്യപാനം കാരണം ഡിപ്രഷന്റെ അഗാധതയിലേക്ക് വീണുപോയ തലശ്ശേരിയിലെ 2 സഹോദരിമാർ, അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് AA കൂട്ടായ്മയുടെ മറ്റൊരു വിഭാഗമായ അലനോൺ ആണ്. കേൾക്കാം ആ അതിജീവനത്തിന്റെ ശബ്ദം.
2: ഞാൻ കൂട്ടായ്മയിൽ എത്തിയത് എന്റെ ഭർത്താവിന്റെ മദ്യപാനത്തിന്റെ തുടർന്നാണ് എത്തിയത്. അദ്ദേഹത്തിന് ഇത് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിപ്രഷനിലേക്ക് പോയി. എന്നുവെച്ചാൽ ദേഷ്യം, അസൂയ, ആങ്സൈറ്റി, ഒരു കല്യാണ വീടുകളിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരെ ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടികളോടുള്ള ആ സ്നേഹം അവരെ എടുത്ത് ലാളിച്ച് നോക്കാനൊന്നും എനിക്ക് പറ്റാത്ത ഒരവസ്ഥയായി. സുഹൃത്തുക്കളില്ല എനിക്ക്. ഞങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത വന്നിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം, ശരിക്കും മരണം മുന്നിൽ കണ്ട പോലെ ആയിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. അന്നേരം ഓൺലൈൻ മീറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്, പിന്നെയാണ് ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഓൺലൈൻ മീറ്റിംഗിൽ അദ്ദേഹം കയറി ഇതിങ്ങനെ കേട്ടോണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിശയം തോന്നി, കുറെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അലനോൺ മീറ്റിംഗിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അന്നേരം മനസ്സിലായത് മദ്യപാനം ഒരു രോഗമാണ്, പ്രത്യേകിച്ച് അത് ഒരു കുടുംബ രോഗമാണ്. അപ്പൊ അതിനൊരു മാറ്റം എന്നുള്ള രീതിയിൽ ഈ അലനോൺ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചാൽ അത് മാറ്റം വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മീറ്റിംഗിലൂടെ തന്നെ സഞ്ചരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അലനോൺ പറയുന്നത് എന്താണെന്ന് വെച്ചാലും, മാറ്റം മറ്റൊരാളിൽ നിന്നല്ല എന്നിൽ നിന്ന് തുടങ്ങാന്ന് അതിലൊരു മെസ്സേജും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇദ്ദേഹം മദ്യപാനം നിർത്തി മീറ്റിംഗിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു. പക്ഷേ അലനോൻ പറയുന്നത് അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാണ്ട് എന്നെ ഫോക്കസ് ചെയ്യുക, ഫോക്കസ് ഓൺ അവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് മുതൽ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുട്ടികളെ നല്ല രീതിയിൽ നോക്കാനും അവരോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഒരു മിറാക്കിൾ പോലെയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു പേജ് തിരിച്ചിട്ടാൽ എങ്ങനെയുണ്ടാവും അതേപോലെ തന്നെയാണ് ഞാൻ പണ്ടത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും ശരിക്കും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഒരു അമ്മയായിട്ടും ഒരു ഭാര്യയായിട്ടും ഒരു മരുമകളായിട്ടും ആ വീട്ടിൽ എനിക്ക് തുടർന്ന് പോകാൻ പറ്റുന്നുണ്ട്. ദയപ്പം കുടിക്കുന്നില്ല, 5 വർഷം 2 മാസം 8 ദിവസവും ആയി കൂട്ടായ്മയിലെത്തിയിട്ട്.
3: ഞാൻ ഈ കൂട്ടായ്മയിലെത്തിയിട്ട് 6 വർഷവും 4 മാസവും 22 ദിവസവും ആയി.
4: കൂട്ടായ്മയിലെത്തിയപ്പോൾ മാത്രമാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് രോഗാവസ്ഥ കൊണ്ടാണ്. ആ ഒരു മനോഭാവത്തിൻ്റെ അത് എൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇവർക്ക് രോഗാവസ്ഥ കൊണ്ടാണല്ല, ഇവരുടെ ഉള്ളിൽ മരണം വരെ ഈ രോഗാവസ്ഥയുണ്ട്, ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ കുടിക്കൂ. അപ്പോൾ ഈ കഴിക്കുന്ന സമയത്ത് ഈ ഒരു 3 മാസത്തെ 4 മാസത്തെ കൂടി ഒന്നിച്ച് കഴിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. ഞാൻ ഈ ഒരു കൂട്ടായ്മയിൽ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇവർ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി, അവിടുന്ന് മെസ്സേജ് കിട്ടി, അങ്ങനെ കൂട്ടായ്മയിൽ എത്തിപ്പെട്ടു. എനിക്കൊരു വിശ്വാസമില്ല, ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാൻ ഈ ഒരു കൂട്ടായ്മയിലെത്തിയത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രത്തോളം ദൈവവിശ്വാസം ഉണ്ടായ എനിക്ക് എങ്ങനെയാണ് ഒരു മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മദ്യത്തിന് മാറി നിൽക്കുക, ഈ ഒരു ചിന്തയാണ് എനിക്ക് അന്നുണ്ടായില്ല. അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, ആ ഒരു ചിന്ത മാത്രമാണ്, ഇത് മാറുന്നില്ല പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. കൂട്ടായ്മയിൽ വന്നപ്പോൾ ആ മക്കളോടാണെങ്കിലും അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരൊരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് എനിക്കുണ്ട്. അതിൽ ഞാൻ എന്റെ ഇഷ്ടങ്ങളും എന്റെ താല്പര്യങ്ങളും അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് കൂട്ടായ്മയിൽ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൂട്ടായ്മയിൽ പോകുന്നത്. എനിക്കൊരു സമാധാനം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം, ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഇന്നുണ്ടാകാൻ പറ്റിയതെല്ലാം ഈ ഒരു കൂട്ടായ്മയിലായത് കൊണ്ട് മാത്രമാണ്. ഇന്നിപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകാൻ പറ്റുന്നുണ്ട്.
1: ആൽക്കഹോളിക് അനോണിമസ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 16 വർഷത്തിലേറെയായി മദ്യത്തോട് നോ പറഞ്ഞു ജീവിക്കുന്ന തലശ്ശേരി സ്വദേശിയായ മെക്കാനിക്കിന്റെ അനുഭവം.
5: 18-ാമത്തെ വയസ്സിൽ വെറുതെ ഒരു രസത്തിന് വേണ്ടിട്ട് മാത്രം തുടങ്ങിയൊരു മദ്യപാനമാണ്. പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് എന്റെ മദ്യത്തിന്റെ അളവ് ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു ആളായിട്ട് ഞാൻ മാറുമെന്ന് തുടങ്ങി. എനിക്ക് എത്ര കഴിച്ചാലും മതി വരില്ല, ഇന്നേ ബ്രാൻഡ് എന്നോ അല്ലെങ്കിൽ ഇന്നേ സാധനം എന്നോ ഒന്നുമില്ല. ഏത് സാധനം കിട്ടിക്കഴിഞ്ഞാലും കഴിക്കുന്ന അവസ്ഥയിലേക്കെത്തി. പിന്നെ എന്റെ ജോലിക്ക് ബാധിക്കാൻ തുടങ്ങി, എന്റെ ആരോഗ്യത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരികയും തുടങ്ങി. അങ്ങനെ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ മദ്യപാനം കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളാവുന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഒരു വിധത്തിലും ഇത് നിർത്താൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പല പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും തലയിൽ സത്യം കെട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പക്ഷേ എങ്കിൽ വൈകുന്നേരമാകുന്ന സമയത്ത് ഒരു കാന്തം ആകർഷിക്കുന്ന മാതിരി മദ്യത്തിലേക്ക് എന്നെ അങ്ങ് വലിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് ഞാൻ വിചാരിക്കും ഒന്നോ രണ്ടോ അടിച്ചിട്ട് സുഖമായിട്ട് വീട്ടിൽ പോകാം, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങാന്ന് വിചാരിക്കും. പക്ഷേ അവസാന ഘട്ടങ്ങളിൽ രാത്രി ഏത് വഴിക്കാന്ന് ഞാൻ ബൈക്ക് കൊടുത്തിട്ട് വീട്ടിലേക്ക് എത്തുന്നതെന്നോ അല്ലെങ്കിൽ രാത്രി ഭാര്യയോട് എന്താണ് സംസാരിച്ചത്, രാത്രി ഭക്ഷണം കഴിച്ചിനോ അല്ലെ കുളിച്ചിനോ, ഇതുപോലും ഓർമ്മയില്ലാത്തൊരവസ്ഥയാണ്. രാവിലെ ഉറക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കളിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ആ ഒരു വല്ലാത്തൊരു ഭയത്തോട് കൂടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത്. പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഈ ഭയത്തു നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൂട്ടുപിടിച്ച് അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ എനിക്ക് വയറ്റിൽ ഒരു അസുഖം വന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്താണ് ഒരു സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ? ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം എന്നുള്ള രണ്ട് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ച സമയത്ത് അതിന്റെ സേവകന്മാർ എന്നോട് പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ സ്ഥലത്തുള്ളയാണ്, കൂത്തുപറമ്പിലാണെന്ന് എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് എത്തിപ്പെട്ടു. എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അവരെന്നോട് പറയുകയും ചെയ്തിന് ഇതിന് പൈസയുടെ ആവശ്യമില്ല, അതുമായി തന്നെ ഇതിൽ മരുന്നില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് മനസ്സിലൊരു തോന്നലുണ്ടായിട്ടുണ്ട്, ഇവര് പറയുന്ന മാതിരി എങ്ങനെയാണ് നിനക്ക് മദ്യത്തിന് മാറി നിൽക്കാൻ കഴിയാന്നുള്ളത്. പക്ഷേ കൂട്ടായ്മയിലേക്ക് എത്തിയ സമയത്ത് എന്നുള്ളത് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് അവരെന്നോട് പെരുമാറുന്നത്. പഴമക്കാർ ഷെയർ ചെയ്യുന്ന കേട്ട് മദ്യാസക്തി എന്ന് പറയുന്ന ഒരു രോഗമാണ്, അതൊരു 1000 ആൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു 10-20 ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്, എല്ലാ ആളുകൾക്കും അത് ഉണ്ടാകില്ല. അതുകൊണ്ട് എന്നുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ ഒരു തുള്ളി മദ്യം പോലും നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് എന്റെ ജീവിതത്തിലേക്ക് വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുള്ളത്. ഒരു മദ്യാസക്തി എന്ന് പറയുന്ന ആ ഒരു മാരകമായ രോഗമുള്ള വ്യക്തികൾ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കൂട്ടായ്മയുള്ള നിരന്തര സഞ്ചാരം, ഇനി ഒരു തുള്ളി മദ്യം പോലും നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഞാൻ, അത്തരത്തിലുള്ള ഒരു രോഗിയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ശേഷം എന്നുള്ളത് നിരന്തരമുള്ള സഞ്ചാരങ്ങൾ, ഇത് എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവനും മരണം വരെയുള്ള ഒരു രോഗമാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആജീവനാന്തം ഈ കൂട്ടായ്മകളിൽ സഞ്ചരിക്കുക. എന്റെ കുടുംബമാണ് ഇന്ന് എന്റെ ഒരു ലഹരി. മദ്യമില്ലാതെ എല്ലാ പരിപാടി, ഒരു സ്റ്റേജ് പരിപാടി ആയിക്കോട്ടെ, അല്ലെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിക്കോട്ടെ, കുടുംബത്തിലെ ഒരു ഇതായിക്കോട്ടെ, വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട്.
1: ജീവിതം തോറ്റുപോയി എന്ന് കരുതുന്നവർക്ക് മുന്നിൽ പ്രതീക്ഷയുടെ ഒരു വലിയ വാതിലാണ് ആൽക്കഹോളിക് അനോണിമസ് തുറന്നിടുന്നത്.
6: ഇപ്പൊ റിട്ടയർ ചെയ്തു, സർക്കാർ സർവീസിലായിരുന്നു. അപ്പോൾ ഞാൻ 97 ആണ് സർവീസിൽ പ്രവേശിച്ചത്. അന്ന് മുതലാണ് മദ്യത്തിൻ്റെ രുചി അറിഞ്ഞു തുടങ്ങിയത്. എൻ്റെ ഓഫീസിനകത്തുള്ള സഹപ്രവർത്തകരുടെ വീട്ടിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയും, രണ്ട് പെഗ് കഴിച്ചിട്ട് പോവാം, ഭക്ഷണം നല്ലോണം കഴിക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു ഞാൻ മദ്യം തുടങ്ങിയത്. പിന്നീട് ഞാനിത് അളവ് കൂട്ടി, രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് കഴിക്കും. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ജോലിക്കകത്തൊക്കെ ഉണ്ടായി. അവിടെ നിന്നൊക്കെ എന്നെ മാറ്റി. അങ്ങനെ എവിടെ എത്തിക്കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഓഫീസിനകത്ത് പോലും മദ്യവെച്ചെത്തുന്ന ഒരവസ്ഥയുണ്ടായി. മേലുദ്യോഗസ്ഥരനോട് ഇവിടെ പറ്റില്ല എന്നുള്ള പറയാൻ പറ്റി. ഞാൻ അവരോട് മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും ഒരു മുഴുക്കുടിയനായി മാറാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതൊരു രോഗമാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രശ്നമായി. എൻ്റെ സഹോദരങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഞാൻ കല്യാണത്തിന് പോയാലും അല്ലെ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെയും പ്രശ്നങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും മദ്യപിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നുണ്ട്. പക്ഷേ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല ഞാൻ നാട്ടിലെ ഒരു പേര് കേട്ടൊരു മദ്യപാനിയായിട്ട് മാറാൻ. എന്നെ ഓട്ടോറിക്ഷയിലൊക്കെ ആളുകൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി. എന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുപോയി, അവിടെ 21 ദിവസം എന്നെ ചികിത്സക്ക് വിധേയനാക്കി. സൈക്കോളജിസ്റ്റിനെ കാണിച്ചു, സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ 3rd ദിവസം ആരെങ്കിലും എന്നോട് എവിടെയുള്ളത് ഇങ്ങനെ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടനെ ചാടിപ്പോയി. പിന്നെ അന്ന് ഞാൻ വീട്ടിൽ അബോധാവസ്ഥയിലാണ് എന്നെ കൊണ്ടുവരുക. അങ്ങനെ 2007 എന്നെ ഫെബ്രുവരി 1st എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. 7 ദിവസം ഞാൻ ഒരു റൂമിനകത്ത്, ഞാൻ അന്നാ തിരിച്ചറിഞ്ഞത്, കാരണം എൻ്റെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മദ്യവും കഴിച്ച് എന്നെ പുകഴ്ത്തി. ഞാൻ അതിൻ്റെ അഹങ്കാരത്തിൻ്റെ അങ്ങേ മുകളിലിങ്ങനെ രാജാവായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വലിയൊരു വീഴ്ച എനിക്കുണ്ടായത്. ഞാൻ വിളിച്ച ആളുകളൊക്കെ എൻ്റെ ഫോൺ കട്ടിയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ അടുക്ക് സഹായങ്ങളൊന്നും കിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞു. 7 ദിവസവും എന്നെ ആരും അന്വേഷിച്ച് വന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ലോകത്തിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി, ഇനി എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് സുഹൃത്ത് എന്നെ അവിചാരിതമായിട്ട് എന്നെ വിളിക്കുന്നു. ഞാൻ ഒരു പ്രോഗ്രാമുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, നിങ്ങളെപ്പോലെ ജീവിക്കാൻ കഴിയില്ല, എല്ലാവരും എന്നെ ഒഴിവാക്കി, ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചെങ്കിലും 2 സെക്കൻഡ് കൊണ്ട് ഞാൻ തിരിച്ചാളെ വിളിച്ചു. എനിക്കും നിങ്ങളെപ്പോലെ ജീവിക്കാൻ താല്പര്യമുണ്ട്, പറ്റുമത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോഴിക്കോടാണ് പോയത്. ഞാൻ അവർ പറഞ്ഞ സമയത്തിന് 3-4 മണിക്കൂർ ലേറ്റ് ആയിട്ട്

0: ആണ് അവിടെ എത്തുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ 4 മണിക്കൂറായിട്ട് 5-6 സുഹൃത്തുക്കൾ എന്നെ കാത്തിരിക്കുക. അപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ കാണുന്നത്, ഇങ്ങനെ ഒരു ഫെലോഷിപ്പിനെ പറ്റി അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തട്ടിപ്പാണെന്നുള്ളൊരു സംശയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. കാരണം മദ്യപാനം നിർത്താൻ വേണ്ടി എല്ലാ ചികിത്സയും കണ്ണൂർ ജില്ലയിലെ അതിന് പുറത്തുള്ള എല്ലാ ആശുപത്രികളൊക്കെ ഞാൻ തേടിപ്പോയിട്ടും എനിക്കിങ്ങനൊരു പരിപാടിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ ആശങ്കയോടുകൂടി തന്നെയാണ് ഇതിനെ സമീപിച്ചത്. എന്നെപ്പോലുള്ള 100 കണക്കിന് ആളുകൾ ഈ സമൂഹത്തിൽ സുന്ദരമായി ജീവിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. 2 ആഴ്ചക്കാലം എന്നെ അവർ ഒരു സഹോദരനെ പോലെ അവരെ കൂടെ ചേർത്ത് നിർത്തി തിരിച്ച് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു ഇത് രോഗമാണ്, പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റും, ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചവരാണെന്ന് പറഞ്ഞ്. ഇനി ലോകത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചൊരു മനുഷ്യന് പുതിയ ഒരു ജീവിതത്തിലേക്കാണ് വഴിതുറന്നത്. ഇന്ന് 18 വർഷവും 4 മാസവും കഴിഞ്ഞു ഈ കൂട്ടായ്മയുടെ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരമായിട്ടാണ് കഴിഞ്ഞ 18 വർഷം ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ പോലുള്ള ജീവിത തകർന്ന് തരിപ്പണമായി പോയ മദ്യാസക്തരായ ആളുകൾക്ക് ആശാകേന്ദ്രം തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്.
1: മദ്യാസക്തിയുടെ ഇരുണ്ട കയത്തിൽ നിന്ന് പ്രകാശപൂർണമായ ഒരു സുബോധ ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ സാധിക്കുമെന്ന വലിയൊരു പ്രത്യാശയാണ് ഈ മനുഷ്യർ നമുക്ക് നൽകുന്നത്. തോറ്റുപോകുമെന്ന് കരുതിയിടത്തുനിന്നും ജീവിതം ജയിച്ചു കാണിച്ചവർ. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഈ കൂട്ടായ്മയുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
2: 9447961166. ഒരു നമ്പർ കൂടിയുണ്ട്, 9447961177.
1: എൽ അനോൺ ഹെൽപ്പ് ലൈൻ
3: 9349810022. വേറൊരു നമ്പറും കൂടി ഉണ്ട്, 9349910022.
1: ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
5: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പന്നിന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂർ കലക്ട്രേറ്റ് ഹാളിൽ നടക്കും. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ നടപ്പാക്കുന്നു. പദ്ധതിക്ക് കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനും വിളവെടുപ്പ്, സംസ്കരണം, മൂല്യവർദ്ധന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാവശ്യമായ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും സബ്സിഡി സഹായം നൽകും. ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മണി മുതൽ അഗ്രി മെഷീനറി പോർട്ടൽ വഴി സമർപ്പിക്കാം. അവസാന തീയതി ഓഗസ്റ്റ് 3. വിശദ വിവരങ്ങൾക്ക് 89 43 56 81 23 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ് യോഗ്യത. ഫോൺ നമ്പർ 0467221400. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പെൺകുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വിവാഹ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 3.5 ലക്ഷം രൂപയാണ് പരമാവധി വായ്പ. കുടുംബ വാർഷിക വരുമാനം 7 ലക്ഷം രൂപയിൽ താഴെയുള്ള 18-നും 65 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0460202-50036. കുന്നോത്ത് പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. ബി പി ടി രജിസ്ട്രേഷനുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കുന്നോത്ത് പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ കുന്നോത്ത് പറമ്പ് @gmail.com എന്ന ഇമെയിലിലേക്ക് ജൂലൈ 13 മുൻപായി അയയ്ക്കണം. കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ ജൂലൈ 2 രാവിലെ 11 മണിക്ക് കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ന്യൂമാഹി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. MBBS TCMC രജിസ്ട്രേഷൻ യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും ബയോഡാറ്റയും സഹിതം നാളെ രാവിലെ 11 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റ് ഹാളിൽ ഹാജരാകണം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനുള്ള ഇന്റർവ്യൂ ജൂലൈ 2 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. SSLC HDV ബാഡ്ജ് യോഗ്യതയുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. തൊട്ടട SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായപരിധി 40 വയസ്സ്.
6: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
5: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
7: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
8: ഈ മാസം 12 സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
7: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
10: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് TJ വിനോദും സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
7: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു.

0: എതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ രണ്ടാം പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: ന്യൂട്രോണിക്സ് ഐടിഐയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
3: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എസി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
2: ന്യൂട്രോണിക്സ് ഐടിഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 9446071998.
4: മോഡേൺ ഐടിഐ FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ഐടിഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ഐടിഐ
6: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
7: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
8: 50% ഫീസുള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്.
9: മോഡേൺ ഐടിഐ കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
10: അപൂർവ ഗാനം.
11: Yeah.

പ്രശസ്ത തമിഴ് പിന്നണി ഗായകൻ എ എൽ രാഘവൻ മലയാളത്തിൽ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിൽ എ എൽ രാഘവൻ പാടിയ ഈ ഗാനം 1964 പുറത്തിറങ്ങിയ മണവാട്ടി എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. ഗാനരചന വയലാർ രാമവർമ്മ.

0: മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
3: ചിന്തൻ കോ കുച്ച് ഇന്ധൻ എന്ന പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരന്മാരായ MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി തുടങ്ങിയവരെ ഹിന്ദി വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്ന കൃതിയാണ് ചിന്തൻ കോ കുച്ച് ഇന്ധൻ. ഡോക്ടർ ആർസു ആണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്. കോഴിക്കോടിന്റെ സാഹിത്യ പാരമ്പര്യം, മലയാള പഴഞ്ചൊല്ലുകളുടെ അർത്ഥവിവരണം, പ്രമുഖ എഴുത്തുകാരുമായുള്ള സംഭാഷണങ്ങൾ തുടങ്ങിയവയും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യനഗരം അംഗീകാരം ലഭിച്ചപ്പോൾ പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പ് കവർ ചിത്രമാക്കിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്.
4: നളന്ദ കോളേജ് യേച്ചൂർ സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ് യേച്ചൂർ. 37 വർഷത്തെ അക്കാദമിക് മികവുമായി നളന്ദ കോളേജ് യേച്ചൂർ BA, BCOM, BBA, +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്, ഉയർന്ന വിജയ ശതമാനം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ. നളന്ദ കോളേജ് യേച്ചൂർ. ഫോൺ 2857965 7907308934.
5: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
3: അമേരിക്കൻ ചലച്ചിത്രകാരൻ ഡേവിഡ് ഫിഞ്ചറുടെ ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തകനും തിരക്കഥാകൃത്തുമായ ബിജു കെ ചുഴലി.
6: ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് ഏറ്റവും സുപരിചിതനായ ഒരു പേരാണ് ഡേവിഡ് ഫിഞ്ചർ എന്ന ചലച്ചിത്രകാരന്റേത്. ഹോളിവുഡിന്റെ സാങ്കേതിക വിദ്യയെ, ചമയത്തിന്റെയും വിഷ്വൽ എഫക്ട്സിന്റെയും വിശാലമായ സാധ്യതകളെ, ഏറ്റവും വിഭിന്നമായ ഒരു ഇതിവൃത്തത്തെ ആവിഷ്കരിക്കുവാൻ ഉപയോഗിക്കുകയാണ് ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന ചലച്ചിത്രത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിഡ് ഫിഞ്ചറുടെ മറ്റെല്ലാ ചലച്ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന ചലച്ചിത്രം. 2008 പുറത്തിറങ്ങിയ 2 മണിക്കൂർ 47 മിനിറ്റ് ദൈർഘ്യമുള്ള ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു സിനിമയാണിത്. അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളും ത്രില്ലർ, സൈക്കോ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നവയാണ്.

പക്ഷേ ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ ഇവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരാഖ്യാന ശൈലിയും ഇതിവൃത്തവുമുള്ള സിനിമയാണ്. ജനനം മുതൽ മരണം വരെ നമ്മൾ കടന്നുപോകുന്ന വളർച്ചയുടെ ഘട്ടങ്ങൾ, പാടെ അട്ടിമറിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും, എത്രമേൽ സംഘർഷഭരിതമായിരിക്കും അത്, വൃദ്ധനായി ജനിക്കുകയും പതിയെ പതിയെ വളർന്നു വളർന്ന് യുവാവായി കൌമാരക്കാരനായി തുടർന്ന് ബാല്യത്തിലേക്കും ശൈശവത്തിലേക്കും മുതിർന്നു മുതിർന്നു വരുന്ന ഒരു മനുഷ്യന്റെ വിചിത്രമായ വളർച്ചയുടെ കഥയാണ് ചലച്ചിത്രത്തിലൂടെ പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച ആ രാത്രിയിലാണ് വിചിത്രരൂപിയായ ആ കുഞ്ഞു പിറക്കുന്നത്. കുഞ്ഞു പിറന്ന ഉടനെ തന്നെ അവന്റെ അമ്മ മരിച്ചു പോവുകയാണ്. അച്ഛൻ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഭയക്കുന്നു. അയാൾ അവനെ എവിടെയെങ്കിലും കൊണ്ടു കളയാൻ തീരുമാനിക്കുന്നു. ഒരു ഓൾഡേജ് ഹോമിന്റെ പരിസരത്ത് അവനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ആ ഓൾഡേജ് ഹോമിന്റെ നടത്തിപ്പുകാരിയായ ക്യൂനിയും അവരുടെ ഭർത്താവ് ടിസി വെതേഴ്സും അവനെ എടുത്ത് സ്വന്തം എന്നതുപോലെ വളർത്തുന്നു. രൂപത്തിലും കാഴ്ചയിലും വൃദ്ധനായ ബെഞ്ചമിൻ എന്ന ബാലനോട് എല്ലാവരും വൃദ്ധനോടെന്ന പോലെയാണ് പെരുമാറുന്നത്. തന്റെ 12-ാമത്തെ വയസ്സിൽ സിനിമയിൽ വാർദ്ധക്യം വിട്ടൊഴിയുന്നതിന് മുമ്പാണ് അദ്ദേഹം ഡെയ്സി എന്ന ബാലികയെ കണ്ടുമുട്ടുന്നത്. നാളുകൾ ചെല്ലുംതോറും പ്രായമേറിക്കൊണ്ടിരിക്കുന്ന നായികയും പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നായകനും തമ്മിലുള്ള വിചിത്ര പ്രണയത്തിന്റെ കഥ കൂടിയാണ് ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ. സഹാനുഭൂതിയും പ്രണയവും വാത്സല്യവും ഒക്കെ ഇടകലർന്നു വരുന്ന ഈ വിചിത്ര കമിതാക്കൾ കടന്നുപോകുന്ന അത്യപൂർവമായ ജീവിതാവസ്ഥകൾ, ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങൾ, കാലവും പ്രായവും മനസ്സും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന വിചിത്രവും സങ്കീർണവും നാടകീയവുമായ നിമിഷങ്ങൾ ഒക്കെ ഏറ്റവും സൂക്ഷ്മമായി പതിഞ്ഞ താളത്തിൽ ഏറ്റവും തീക്ഷ്ണമായി അവതരിപ്പിക്കുവാൻ സംവിധായകന് കഴിയുന്നുണ്ട്. ഉദ്വേഗഭരിതമായ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ അതിവേഗം മാറിമറിയുന്ന ദൃശ്യങ്ങളുടെ ദ്രുതതാളത്തെ പിൻപറ്റുന്ന ത്രില്ലർ സിനിമകളുടെ സംവിധായകനായ ഡേവിഡ് ഫിഞ്ചറുടെ തികച്ചും വ്യത്യസ്തമായ ഒരാഖ്യാന ശൈലിയുള്ള സിനിമയാണ് ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്നത്. ഒടുവിലൊടുവിൽ തന്റെ ജീവിതത്തിന്റെ താളം വാർദ്ധക്യത്തിൽ നിന്നും കൌമാരത്തിലേക്കും കൌമാരത്തിൽ നിന്നും ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്നും ശൈശവത്തിലേക്കുമാണെന്ന് തിരിച്ചറിഞ്ഞ ബെഞ്ചമിൻ ബട്ടൺ തനിക്കൊരു കുഞ്ഞു പിറന്ന് അധിക കാലം കഴിയും മുമ്പ് തന്നെ തന്റെ ഭാര്യയുമായി പിരിയുകയാണ്. പലതവണ അവർ ചലച്ചിത്രത്തിൽ വേർപിരിയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴൊക്കെ ബെഞ്ചമിൻ ഡെയ്സിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നുമുണ്ട്. ചലച്ചിത്രാന്ത്യത്തിൽ സ്വന്തം പ്രണയിനിയുടെ വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ കൈകളിൽ ഒരു പിഞ്ചു കുഞ്ഞായി ചുരുണ്ടുകിടക്കുന്ന കാഴ്ച, ഭാവനയാൽ കീർമേൽ മറിക്കപ്പെട്ട ആ നിമിഷത്തിന്റെ കാഴ്ചയിൽ അനുകമ്പയാലോ വാത്സല്യത്താലോ പ്രണയത്താലോ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമ്മിശ്ര വികാരത്തിൽ ഓരോ പ്രേക്ഷകന്റെയും കണ്ണുകൾ നിറയുന്നുണ്ട്. പല പ്രായങ്ങളിൽ ശരീരവും മനസ്സും എതിർദിശയിൽ സഞ്ചരിക്കുന്ന അത്യപൂർവമായ ഒരു കഥാപാത്രത്തിന്റെ വിഹ്വലതകളെ ആത്മാവിൽ തൊട്ടറിഞ്ഞ് അവതരിപ്പിക്കുന്ന ബ്രാഡ് പിറ്റ് എന്ന നടനാണ് ഈ ചലച്ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹത്തിന്റെ അഭിനയ മികവിന് 2008 ഓസ്കാർ അവാർഡിന് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയുണ്ടായി. 1921 പ്രസിദ്ധീകരിക്കപ്പെട്ട അമേരിക്കൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് എഴുതിയ ഇതേ പേരിലുള്ള കഥയധികരിച്ച് തിരക്കഥ തയ്യാറാക്കുന്നത് എറിക് റോത്ത് എന്ന പ്രശസ്ത എഴുത്തുകാരനാണ്. ഓസ്കാർ അവാർഡ് ജേതാവായ എറിക് റോത്തിന്റെ ഫോറസ്റ്റ് ഗംപ് എന്ന തിരക്കഥയുമായി ഈ ചലച്ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ചിലയിടങ്ങളിലൊക്കെ സാമ്യം ഉണ്ട് എന്ന് നിരൂപകർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ചിത്രത്തിൽ ഡെയ്സിയായി കാറ്റ് ബ്ലാഞ്ചറ്റും ക്യൂനിയായി താരാജി പി ഹെൻസണും വേഷമിടുന്നു. ക്ലോഡിയോ മിറാൻഡ ആണ് ഈ ചലച്ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. 2009 പ്രഖ്യാപിക്കപ്പെട്ട ഓസ്കാർ അവാർഡുകളിൽ മികച്ച കലാസംവിധാനത്തിനും മികച്ച മേക്കപ്പിനും മികച്ച വിഷ്വൽ എഫക്ട്സിനുമുള്ള പുരസ്കാരങ്ങൾ ഈ ചലച്ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. കാലത്തെ കീഴ്മേൽ മറിച്ചിട്ട വിചിത്ര ഭാവനയുടെ കൗതുകത്തിനപ്പുറം ഈ സിനിമയുടെ ഇതിവൃത്തത്തിൽ കാര്യമാത്ര പ്രസക്തമായി മറ്റൊന്നുമില്ലെന്ന നിരൂപക വിമർശനം ഈ ചലച്ചിത്രത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സിനിമ എന്ന മാധ്യമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഒട്ടും ഭാവനാസൃഷ്ടിയെന്ന് തോന്നാത്ത വിധം ബെഞ്ചമിൻ ബട്ടന്റെ ജീവിതയാത്രയെ വരച്ചിടുവാൻ ചലച്ചിത്രകാരന് കഴിഞ്ഞിട്ടുണ്ട്. തികച്ചും ഭാവനാപൂർണമെങ്കിലും നാടകീയത കലർന്ന

0: ആദാമിന്റെയും ഡേസിയുടെയും പ്രണയത്തെ ആ പ്രണയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യബന്ധങ്ങളിലെ ആഴവും അകക്കാമ്പും ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ട തിരക്കഥയാണ് ഈ ചലച്ചിത്രത്തെ വൈകാരികമായ ഒരനുഭവമാക്കി മാറ്റുന്നത്.
1: അമേരിക്കൻ ചലച്ചിത്രകാരൻ ഡേവിഡ് ഫിഞ്ചറുടെ ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന സിനിമയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനും തിരക്കഥാകൃത്തുമായ ബിജു കെ ചുഴലി.
2: നളന്ദ കോളേജ് യേച്ചൂർ സിനിമാ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിച്ചത് നളന്ദ കോളേജ് യേച്ചൂർ. 37 വർഷത്തെ അക്കാദമിക് മികവുമായി നളന്ദ കോളേജ് യേച്ചൂർ BA, BCOM, BBA, +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഉയർന്ന വിജയ ശതമാനം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ. നളന്ദ കോളേജ് യേച്ചൂർ. ഫോൺ 2857965 7907308934.
3: മരിക്കാത്ത ഓർമ്മകളുടെ ഒഴിയാത്ത കലവറ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്.
1: കവിയും ഗാനരചയിതാവുമായ മുല്ലനേഴി ഗാനരചനയുടെ വിവിധ തലങ്ങൾ സ്പർശിച്ചുകൊണ്ട് ആകാശവാണിയോട് പങ്കുവച്ച നിരീക്ഷണങ്ങൾ.
4: ട്യൂണിട്ട് പാട്ട് എഴുതുന്നതും പാട്ടെഴുതി ട്യൂൺ ചെയ്യുന്നതുമായിട്ടുള്ള ഇതിനെപ്പറ്റി പലരും ചോദിക്കാറുണ്ട്, ഏതാണ് നല്ലത്? മാഷ്ട അനുഭവത്തിൽ ഏതിനോടാണ് കൂടുതൽ താല്പര്യം തോന്നാറുണ്ട്? ഇതിൽ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, ഒരു കവിത നമ്മൾ എഴുതുമ്പോൾ അതിൽ 100% നമുക്ക് നമ്മളുടെ സങ്കല്പങ്ങളെ, നമ്മുടെ ഭാവനയെ, നമ്മുടെ അനുഭൂതികളെ നമുക്ക് ആശ്രയിക്കാം. പക്ഷേ ഒരു സിനിമയ്ക്കാവുമ്പോൾ മിക്കവാറും അതിൽ സംവിധായകനെ ഒരു പാട്ടിൽ കൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ചില രംഗങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കാനുള്ള ചില കാര്യങ്ങൾ പാട്ടിൽ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് സംവിധായകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് എത്രത്തോളം പുതുമ കൊടുക്കാം, എത്രത്തോളം വ്യത്യസ്തത കൊടുക്കാം എന്നുള്ള രീതികളിലൊക്കെ സംവിധായകന് ഗാനരചയിതാവായിട്ട് ഉള്ളൊരു ചർച്ച ഉണ്ടാവും. പലപ്പോഴും സ്ക്രിപ്റ്റ് മറ്റൊരാളുടെ ആണെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ചിലപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവാം ചിലയിടത്ത് ഒരു പാട്ടിൽ കൂടെ ഈ പിന്നെ രംഗം പോകുന്നു എന്നൊക്കെ. അത് സംവിധായകൻ പൂർണ്ണമായിട്ടും അംഗീകരിച്ചോളുന്നില്ല. അപ്പം നല്ല സംവിധായകർ എവിടെയാണ് പാട്ട് എങ്ങനെയൊക്കെ കൊണ്ടുപോകാം എന്നുള്ളത് ചിന്തിച്ച് ഉറപ്പിച്ചിട്ടാണ് പാട്ട് എഴുതിക്കുന്നത് എങ്കിൽ ഈ എഴുതുന്ന ആളോട് ആ സിറ്റുവേഷൻ ആദ്യം പറയുന്നു. അയാളത് കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അയാളത് ഉള്ളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ എത്ര വ്യത്യസ്തമായിട്ട് എങ്ങനെയൊക്കെ പറയാം എന്ന് നോക്കിക്കൊണ്ടാണ് അയാൾ എഴുതുന്നത്. ആ എഴുതുന്ന രീതിയുമായിട്ട് പരമാവധി പൊരുത്തപ്പെടാൻ സംഗീത സംവിധായകൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വാതന്ത്ര്യം എഴുതിയിട്ട് ട്യൂൺ ചെയ്യുമ്പോഴാണ്. പക്ഷേ നല്ല കവികൾക്ക് അത് അടിവരയിട്ട് പറയേണ്ട ഒരു സാധനമാണ്, നല്ല കവികൾക്ക് നല്ല ട്യൂണിനനുസരിച്ച് എഴുതാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ അതിൽ വളരെ പെട്ടെന്ന് എഴുതാൻ കഴിയുന്നവരുണ്ട്, വളരെ സമയമെടുത്ത് എഴുതാൻ കഴിയുന്നവരുണ്ട്. ഈ അടുത്ത കാലത്താണ് ട്യൂണിട്ടിട്ട് എഴുതുന്ന രീതി വന്നിട്ടുള്ളത് എന്നാണ്. അങ്ങനെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെമ്മീനിലെയൊക്കെ പല പാട്ടുകളും, ചെമ്മീൻ, നെല്ല് തുടങ്ങിയിട്ടുള്ള സിനിമകളിലെ പാട്ടുകൾ, അതുപോലെ വയലാർ എഴുതിയിട്ടുള്ള പാട്ടുകളിൽ പലതിനും സലീൽ ചൗധരി ആദ്യം ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ചെമ്മീനിലെ പ്രശസ്തങ്ങളായിട്ടുള്ള പാട്ടുകളൊക്കെ, മാനസമയിനെ വരൂ, അതുപോലെ പെണ്ണാളെ പെണ്ണാളെ തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ ട്യൂണിട്ടിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ നെല്ലിലെ കദളി, ചെങ്കദളി തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ, ഇത് പ്രതിഭയുള്ള കവിത്വമുള്ള ഒരു കവി എഴുതുമ്പോൾ ആ സംഗീതം ചെയ്തിട്ടുള്ളതാണ് എന്ന് തോന്നാത്ത രൂപത്തിൽ, കേൾവിക്കാർക്ക് ആസ്വാദകർക്ക് തോന്നാത്ത രൂപത്തിൽ അതിൽ സാഹിത്യം കൊണ്ടുവരാൻ സാധിക്കും. മറ്റു പലരും അങ്ങനെ എഴുതിയിട്ടുള്ളത്. മോഹൻ സിതാരയുടെ ഈണത്തിനനുസരിച്ച് യൂസഫ് അലി ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ സംഗീതവും സാഹിത്യവും ഒരേപോലെ തനിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള കൈതപ്പുറത്തിൻ്റെയൊക്കെ പല പാട്ടുകളുണ്ട്. ഇതൊക്കെ ട്യൂണിനനുസരിച്ച് എഴുതുമ്പോൾ കവികൾ അവരുടെ കവിത്വത്തിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് അതിൻ്റെ ഗുണം ചെയ്യുക. തീരെ കവിത്വമില്ലാത്ത ആൾക്കാർ ട്യൂണിനനുസരിച്ച് എഴുതിയാൽ അതിൽ സാഹിത്യ ഗുണം തീരെ ഉണ്ടാവാതെ പോവും. കവിത്വം മാത്രമല്ല, ആ കവിത്വത്തെ ഈ

0: സംഗീതവുമായിട്ട് സമന്വയിപ്പിക്കാനുള്ളൊരു കഴിവ്. അതിപ്പോൾ നല്ല പല കവികൾക്കും പാട്ടെഴുതാൻ പറ്റില്ല. ഒന്നാന്തരമായിട്ട് കവിത എഴുതുന്ന പല ആളുകൾക്കും ചലച്ചിത്രഗാനമോ അല്ലെങ്കിൽ നാടകഗാനമോ ഒന്നും എഴുതാൻ സാധിക്കില്ല. ഇപ്പോൾ വൈലോപ്പള്ളി വാശി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഞാവൽപ്പഴങ്ങളും ലക്ഷ്മി വിജയൊക്കെ ഞാൻ എഴുതിയതൊക്കെ ആ കാലത്താണ്. പെണ്ണിയുടെ മേളയും അതുപോലെ പല സിനിമകൾക്കുള്ള പാട്ടുകളും ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മാഷായിട്ട് ഇതിനെ പിന്നീട് സംസാരിക്കാറുണ്ട്. അപ്പം മാഷ് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല, നല്ല പല ഗാനരചയിതാക്കൾക്കും നല്ല കവിത എഴുതാൻ സാധിക്കില്ല എന്നുള്ളത് പോലെ നല്ല കവികൾക്ക് ഗാനരചന നിർവഹിക്കാനും സാധിക്കില്ല. ഇപ്പം ഈ ട്യൂണിട്ട് എഴുതുമ്പോഴും കവിത്വത്തെ സംഗീതവുമായി സമന്വയിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കാലത്തിനനുസരിച്ച് വരുന്ന ചില സംഗീതത്തിൻ്റെ വളരെ ദ്രുത താളത്തിലുള്ള ചില പാട്ടുകളൊക്കെ, അതിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സാഹിത്യാംശത്തിനെ ശ്രദ്ധിക്കാതെ കണ്ട് അതിൻ്റെ സംഗീത ഉപകരണങ്ങളുടെ പ്രത്യേകിച്ച് താളവാദ്യങ്ങളുടെ ഒരു മേളം ഉണ്ടാക്കി തീർക്കുന്ന ഒരു പരിമിതിയുണ്ട്. അത് വളരെ നല്ല ഒരു രൂപമാണ്, സംഗീതത്തിൻ്റെ നല്ലൊരു രൂപമാണെന്ന് പറയാൻ പറ്റില്ല. താളവാദ്യങ്ങൾ ഇപ്പോൾ സംഗീതവും താളവും തീരെ അറിയാത്ത ആൾക്കാരും നല്ല ചെണ്ടമേളം കേൾക്കുമ്പോൾ, നല്ല പഞ്ചവാദ്യം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു താളബോധം കൊണ്ട് അവർ ഈ താളത്തിനനുസരിച്ചിട്ട് അവരുടെ കയ്യോ കാലോ തലയോ ഒക്കെ ചലിപ്പിക്കുന്നത് പോലെ താളം നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലും ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതിനോടനുസരിച്ച് പോകുന്നല്ലാതെ കണ്ട് ഇതിൻ്റെ ഭാവത്തിലേക്ക് അതിനെ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു സംഗീതം ഇല്ലാതെ കണ്ട് വരുന്നതാണ് ഈ അടുത്ത കാലത്തുള്ളൊരു അപകടം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ഒരു പക്ഷേ പഴഞ്ചനാവാം, അല്ലെങ്കിൽ മോശമാവാം, അല്ലെങ്കിൽ ബാലിശമാവാം, എന്നാലും ഈ താളവും ഭാവവും ഒക്കെ കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് നല്ല ഗാന സന്ദർഭങ്ങൾ ഉണ്ടാവുക.
1: നിലവറയിൽ ഇതുവരെ കേട്ടത് കവിയും ഗാനരചയിതാവുമായ മുല്ലനേഴി ഗാനരചനയുടെ വിവിധ തലങ്ങൾ സ്പർശിച്ചുകൊണ്ട് ആകാശവാണിയോട് പങ്കുവച്ച ചില ഓർമ്മകളും നിരീക്ഷണങ്ങളും.
2: നിലവറ, മരിക്കാത്ത ഓർമ്മകളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
6: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
6: ഫോൺ 8891107238.
8: ആകാശവാണി കണ്ണൂർ.
9: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
10: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
8: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:15, 1:60:60 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 13, 1:66:05 ഏറനാട് എക്സ്പ്രസ് 7, 1:63:47 മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 5, 1:26:01 മംഗളൂരു സെൻട്രൽ മെയിൽ 10, 1:65:27 കണ്ണൂർ എക്സ്പ്രസ് 12 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
12: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
9: പ്രായോജകർ
10: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: ന്യൂട്രോണിക്സ് ITI യിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
14: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
13: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
14: ഫോൺ 9446071998.
4: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം.
15: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ.

0: തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
1: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
2: അതെല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
2: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
0: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
3: ലാപ്ടോപ്പോ?
0: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
4: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
5: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
6: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
5: അതെങ്ങനെയാ?
6: അവിടെ ബികോം, ബിബിഎ, ബിസിഎ, ബിഎ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
5: എടാ, സംഭവം കൊള്ളാലോ.
6: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
7: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ആകാശവാണി കണ്ണൂർ. ഇനി വാർത്തകൾ, ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹിയിലെ
9: നമസ്കാർ. ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ മുകേഷ് കുമാർ ബൽ. മുഖ്യ സമാചാർ. കേന്ദ്ര സർക്കാർ നെ 1 July സേ പെട്രോൾ ഓർ ഡീസൽ കി ബിക്രി ഓർ വിത്രണ പർ ലഗെ അസ്ഥായി പ്രതിബന്ധ ഹട്ടായി. പശ്ചിമ ബംഗാൾ കെ മുഖ്യമന്ത്രി ശുഭേന്ദു അധികാരി നെ കഹാ, രാജ്യ മേ സമാൻ നാഗരിക സംഹിതാ ലാഗൂ കി ജായേഗി. സൂചനാ ഓർ പ്രസാരണ മന്ത്രാലയ നെ ഭാരതീയ ഫിലിം ഉദ്യോഗ കോ ബഢാവാ ദേനേ കെ ലിയേ മഹത്വപൂർണ നിർണയോ കി ഘോഷണാ കി. ദില്ലി സർക്കാർ നെ ഇലക്ട്രിക് വാഹന നീതി കോ മഞ്ജൂരി ദി. 30 lakh രൂപയെ തക് കി കാരോ കോ സഡക് കർ ഓർ പഞ്ചീകരണ ശുൽക്ക് സേ ഛൂട്ട് ദി. ഭാരത് നെ അഫ്ഗാനിസ്ഥാൻ കെ രിഹായശി ഇലാക്കോ മേ പാകിസ്ഥാൻ കെ ഹവായി ഹംലോ കി കഡി നിന്ദാ കി. ഹംലോ മേ 36 നാഗരികോ കി മൌത് ഓർ 163 അന്യ ഘായൽ. അമരീക്ക ഓർ ഇറാൻ ഹോർമൂസ് ജൽഡമരു മധ്യ പർ ജാരി വിവാദ കോ സുൽഝാനേ കെ ലിയേ ആജ് കത്തർ കി രാജധാനി ദോഹ മേ വാർത്ത കരേംഗേ. ഓർ ഫീഫ ഫുട്ബോൾ വിശ്വകപ്പ് മേ ബ്രാസീൽ നെ ജാപ്പാൻ കോ 2-1 സേ ഹരാകർ റൌണ്ട് ഓഫ് 16 മേ പ്രവേശ് കിയ. अब समाचार विस्तार से. सरकार ने पेट्रोल और डीजल की बिक्री पर लगाए गए अस्थायी प्रतिबंध हटाने का फैसला किया है. पेट्रोलियम और प्राकृतिक गैस मंत्रालय ने कहा कि सार्वजनिक क्षेत्र की तेल कंपनियों के पेट्रोल पंपों पर 1 July से ये प्रतिबंध लागू नहीं रहेंगे. ब्यौरा हमारे संवाददाता से.
10: मंत्रालय के अनुसार पश्चिम एशिया संकट के दौरान अंतर्राष्ट्रीय बाजार में कच्चे तेल की कीमतें बढ़ गई हैं, लेकिन सरकार ने आम लोगों को राहत देने के लिए पेट्रोल और डीजल की खुदरा कीमत में बढ़ोतरी नहीं की. इससे खुदरा और थोक कीमतों में अंतर आ गया है. इसी वजह से 12 जून में अस्थायी प्रतिबंध लगाए गए थे. इसके तहत एक ग्राहक या वाहन को एक दिन में अधिकतम 200 लीटर डीजल देने की सीमा तय की गई थी. इसका उद्देश्य काला बाजारी और जमाखोरी रोकना तथा सभी उपभोक्ताओं को पेट्रोल और डीजल की पर्याप्त उपलब्धता सुनिश्चित करना था. मंत्रालय ने कहा कि अब देश में पेट्रोल और डीजल की आपूर्ति सामान्य हो गई है, इसलिए जनहित में इन अस्थायी प्रतिबंधों को वापस लेने का फैसला लिया गया है. अमन की रिपोर्ट के साथ आकाशवाणी समाचार के लिए आदित्य प्रताप सिंह.
9: पश्चिम बंगाल सरकार ने राज्य में समान नागरिक संहिता UCC लागू करने का फैसला किया है. मुख्यमंत्री शुभेंदु अधिकारी ने विधानसभा में इसकी घोषणा की. ब्यौरा हमारे संवाददाता से.
11: पश्चिम बंगाल सरकार ने राज्य में UCC लागू करने का निर्णय लिया है. मुख्यमंत्री शुभेंदु अधिकारी ने विधानसभा में घोषणा की कि विधेयक की मसौदा गुरुवार को होने वाली राज्य मंत्रिमंडल की बैठक में प्रस्तुत किया जाएगा. गुजरात, उत्तराखंड और असम की तर्ज पर सेवानिवृत्त सर्वोच्च न्यायालय न्यायाधीश न्यायमूर्ति रंजन देसाई के नेतृत्व में एक समिति का गठन किया गया है. मुख्यमंत्री ने बताया कि समिति विवाह, तलाक सहित कुल 9 विषयों पर अध्ययन करेगी और 4 सप्ताह के भीतर अपनी अपनी रिपोर्ट प्रस्तुत करेगी। हालांकि उन्होंने स्पष्ट किया है कि अनुसूचित जनजातीय, आदिवासियों, कुर्मी और प्राचीन स्वदेशी समुदाय को इस कानून के दायरे से बाहर रखा जाएगा। संदीप अंदाज गुप्ता, आकाशवाणी न्यूज, कोलकाता।
9: सरकार ने भारतीय फिल्म उद्योग को बढ़ावा देने के लिए दो महत्वपूर्ण फैसले किए हैं। नई दिल्ली में सूचना और

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
3: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
4: അതെല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
3: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
4: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
5: സംഗീതമാധുരയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജസ്ബീർ ഖുസ്ദിൽ പാടിയ പഞ്ചാബി നാടോടി ഗാനങ്ങൾ. ഇനി റബ്ബ് ദുശമന നാൽ നാക്കരെ എന്നാരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജസ്ബീർ ഗുസ്ദിൽ പാടിയ പഞ്ചാബി നാടോടി ഗാനങ്ങൾ. ഇനി സുന്ദരാൻ തു മെഹലാൻ ദി എന്നാരംഭിക്കുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: നാടോടി, പഞ്ചാബി നാടോടി ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വപ്ന ആകയെ രഞ്ജനാൽ എന്നാരംഭിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. പഞ്ചാബി നാടോടി ഗാനങ്ങളിൽ ഇനി സാനു യാർദ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ജസ്ബീർ ഖുസ്ദിൽ പാടിയ പഞ്ചാബി നാടോടി ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

ജസ്ബീർ ഖുസ്ദിൽ പാടിയ പഞ്ചാബി നാടോടി ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീത മാധുരി സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാനമാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുകളിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ

വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതലം പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. റബ്ബർ ഉൽപാദനത്തിലും പ്രധാന കൃഷിയായി ചെയ്യുന്നവരുടെ എണ്ണത്തിലും മുൻകാലങ്ങളെക്കാൾ വർധനയുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ഡ്രോണും കള്ളക്കടത്ത് വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റ്ഇൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, സമയം 9:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യം ഉല്ലാസ പൂങ്കാറ്റ് എന്ന പടത്തിലെ ഗാനമാണ് കൈതപ്രം എഴുതി വേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് ചിത്രപാടിയത്.

അടുത്ത ഗാനം വാണി ജയറാം പാടിയത് ചിത്രം അപ്പുണ്ണി. വിചിത്രമലയുടെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

ഗാനമൃതത്തിൽ ഇനി യേശുദാസും ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബോയിങ് ബോയിങ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാർ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
9: ഗാനാമൃതത്തിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, SP വെങ്കടേഷ് ഇണമിട്ട്, MG ശ്രീകുമാറും കൂടെ ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മിന്നാരം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സംഘഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ രചന, VS നരസിംഹന്റെ ഈണം. ചിത്രം സൂര്യപുത്രികൾ.

ചിത്രം മുല്ല, പാടിയത് വി ശ്രീകുമാറും സുജാതയും ചേർന്ന്. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, വിദ്യാസാഗർ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ഈ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട്, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം കിന്നരിപ്പുഴയോരം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: ഗാനമൃതത്തിൽ ഇനി സുജാത പാടിയ ഗാനം. ചിത്രം കസ്തൂരിമാൻ. ഗാനരചന ലോഹിതദാസ്. സംഗീതം ഔസേപ്പച്ചൻ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ

0: ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
1: ഹലോ മമ്മ.
2: ഹായ്.
3: ആർബിഐ പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: അടുത്ത ഗാനം സച്ചിൻ വാര്യരും രമ്യ നമ്പീശനും പാടിയത്, ചിത്രം തട്ടത്തിൻ മറയത്ത്. ഗാനരചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഷാൻ റഹ്മാൻ.

ഗാനമൃതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ചതിക്കാത്ത ചന്തു. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം അലക്സ് പോൾ. പാടിയത് എം ജി ശ്രീകുമാറും കൂടെ വിധു പ്രതാപും ചേർന്നാണ്.

ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലീ രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താൽക്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം ഉണ്ടാകുന്നത് തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെന്റ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതലയേൽക്കും. തെരുവുനായ ശല്യത്തെ തുടർന്ന് വയനാട് ചുണ്ടേൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ഇന്നും അവധി. ഇന്നലെയും സ്കൂളിന് അവധി നൽകിയിരുന്നു. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നും നാളെയും തലശ്ശേരിയിൽ. പ്രതിനിധി സമ്മേളനം രാവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും പൊതുസമ്മേളനം നാളെ വൈകിട്ട് മുൻ സംസ്ഥാന സെക്രട്ടറി

സ്വരാജും ഉദ്ഘാടനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ. രാവിലെ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തിൽ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിന് വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലീറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്.

പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടിബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടിബിയുടെ ആണോ എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷെ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെട്ടു.

0: ലൈ അണുബാധ മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പൊ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവേ ഉള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും, നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും, നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറില് കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. കുറച്ചുകൂടി കൂടുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന.

0: കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പം നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മാഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്ന അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായൽ ഉണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാന്തമീബ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം

0: അഞ്ജു ജി പ്രസാദ്. ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജീവിതശൈലീ രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിന് ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് വിജയനഗരത്തിൽ ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിലും നാളെ അനന്തപുരത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താൽക്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെന്റ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. താൽക്കാലിക നടപടികൾ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാൻ സഹായിച്ചെന്നും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചെന്നും കേന്ദ്രം അറിയിച്ചു. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ പ്രാബല്യത്തിലാകും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലെ സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കാൻ മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗോഹട്ടിയിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകനം യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലം ഉണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ജൂലൈ 3 ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി പഞ്ചാബ് ജമ്മുകശ്മീർ തീർത്ഥാടന പാതയിലുടനീളം സുരക്ഷാ ഏജൻസികൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കി. മോക് ഡ്രില്ലുകളും നിരീക്ഷണ സംവിധാനങ്ങളും സജീവമാക്കുകയും ഇന്റർ ഏജൻസി ഏകോപനം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 57 ദിവസത്തെ യാത്രയിൽ പങ്കെടുക്കാൻ ആദ്യ ബാച്ച് തീർത്ഥാടകർ ജമ്മുകശ്മീരിലേക്ക് എത്തിത്തുടങ്ങി. നിയമവാഴ്ച ക്ഷേമ പദ്ധതിയോ സാമ്പത്തിക നയമോ അല്ലെന്നും മറിച്ച് ഗവൺമെന്റിന്റെ ഏകപക്ഷീയ താൽപര്യങ്ങൾക്ക് വ്യക്തി ഇരയാകാതിരിക്കാൻ അധികാര വിനിയോഗത്തെ അച്ചടക്കത്തോടെ നിയന്ത്രിക്കുന്ന ഒന്നാണെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. സ്റ്റോക്ക്ഹോമിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആന്റ് ഇലക്ടറൽ അസിസ്റ്റൻസ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വ്യക്തിഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് നിയമവാഴ്ചയും സ്വാതന്ത്ര്യവും ഭരണഘടനാ ജനാധിപത്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ എന്നിവയുൾപ്പെടെ ആകെ 9 വിഷയങ്ങളിൽ കമ്മിറ്റി പഠനം നടത്തുമെന്നും 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നുവെന്നും അതിന്റെ അടിസ്ഥാന

സംസ്ഥാന ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്കിലും പട്ടികവർഗക്കാർ, കുർമികൾ, പുരാതന തദ്ദേശീയ സമൂഹങ്ങൾ എന്നിവയെ ഈ നിയമത്തിന്റെ പരിധിക്ക് പുറത്തു നിർത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയതിലക് ചീഫ് സെക്രട്ടറിയായത്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. ട്രോളിംഗ് നിരോധന കാലത്ത് വരുമാനം നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പോഷകാഹാര പിന്തുണ ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ. രാവിലെ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നത്. ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7:00 മത്സരം. വയനാട് മൂപ്പൈനാട് പഞ്ചായത്തിൽ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിന് എതിരെയാണ് നോട്ടീസ് നൽകിയത്. ഭരണസമിതി അധികാരമേറ്റ് 6 മാസം പൂർത്തിയായ സാഹചര്യത്തിലാണ് വരണാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ നോട്ടീസ് നൽകിയത്. അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ഭരണഘടനാ അവകാശങ്ങളെ മതപ്രീണനത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് OBC മോർച്ച കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന സെൽ കൺവീനർ VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നും നാളെയും തലശ്ശേരിയിൽ ചേരും. പ്രതിനിധി സമ്മേളനം രാവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും പൊതുസമ്മേളനം നാളെ വൈകിട്ട് മുൻ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജും ഉദ്ഘാടനം ചെയ്യും. ചിറ്റാർ കൊടുമുടി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. പതാരിലെ PS സന്ദീപിന്റെ മരണം ആന്തരികക്ഷതം കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ നാടൻ തോക്കുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലത്തോട് കൃഷ്ണവിലാസം വീട്ടിൽ കൃഷ്ണൻകുട്ടി, മൂഴിക്കൽ വീട്ടിൽ ഗോപി, പുതുക്കുളം ദേവിവിലാസം സുരേഷ് കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തെരുവുനായ ശല്യത്തെ തുടർന്ന് തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി നൽകി. തെരുവുനായ ശല്യം കാരണം ഇന്നലെയും സ്കൂളിന് അവധി നൽകിയിരുന്നു. നായകളെ പിടികൂടാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന് രക്ഷിതാക്കൾ അറിയിച്ചതോടെയാണ് അവധി നൽകിയത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് കാലാവസ്ഥാ വകുപ്പ് വിലക്കേർപ്പെടുത്തി. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. റബ്ബർ ഉൽപ്പാദനത്തിലും പ്രധാന കൃഷിയായി ചെയ്യുന്നവരുടെ എണ്ണത്തിലും മുൻകാലത്തേക്കാൾ വർധനവുണ്ടെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ആത്മനിർഭർ പദ്ധതിയിലൂടെ അനുവദിച്ച 100 കോടി രൂപ വിനിയോഗിച്ച് മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി. റബ്ബർ ബോർഡ് നൽകുന്ന കാർഷിക സഹായങ്ങളും ക്ഷേമ പദ്ധതികളും സംബന്ധിച്ച് കർഷകരെ അറിയിക്കാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും സ്ഥിതിവിവരക്കണക്ക് വകുപ്പും സംയുക്തമായി 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പത്തിക ദിനം ആഘോഷിച്ചു. ടൌൺഹാളിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേഖലാ ഡയറക്ടർ ജി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക യുഗത്തിൽ സാമ്പിൾ സർവേയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ മുൻ ചെയർമാൻ PC മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ S. കിരൺ അധ്യക്ഷനായിരുന്നു.
കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന്

0: സമീപം സൈക്കിൾ ഓടിക്കുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തൃക്കാക്കര നഗരസഭയ്ക്ക് കർശന നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ആഞ്ചലീന, പാടിയത് അശ്വിൻ ശർമ്മ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി റീങ്കാര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവേദി, ആകാശവാണി കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി
1: सभी को सेना रखत्री का नमस्कार. आइए छाया गीत में प्यार से प्यार करें.
0: സർദാർ എന്ന ചിത്രത്തിൽ നിന്നും നാഗേഷ് അസീസ് പാടിയത്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
5: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി
6: ₹1 കോടി

0: ഫിക്സർ എന്ന പടത്തിൽ അനിരുദ്ധ്, രവിചന്ദർ, ഗിബ്രാൻ എന്നിവർ പാടിയത്.
1: Black sheep, have you any wool? Yes, sir, yes, sir.

la cárcel.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 June 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ ജനപ്രതിനിധികൾക്കും ലോകത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക പാർലമെന്ററി ദിനത്തിൽ ആശംസ നേർന്നു. ജനങ്ങളുടെ അഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിന് ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാവും. വിഴിഞ്ഞം തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്തി. ഇവരെ ഉച്ചയ്ക്ക് വിഴിഞ്ഞം തീരത്തെത്തിക്കും. അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ഭരണഘടനാ അവകാശങ്ങളെ മതപ്രീണനത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒബിസി മോർച്ച കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ബിജെപി സംസ്ഥാന സെൽ കൺവീനർ വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരി പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ഭാവയേ ഗോപബാലം എന്നാരംഭിക്കുന്നു. രാഗം പുഷ്പലതിക, താളം രൂപകം.

0: ശങ്കരൻ നമ്പൂതിരി പാടിയ സ്വാതി തിരുനാൾ കൃതികളാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ശാലിനി സുഭാഷ് സംസാരിക്കുന്നു. ഒരു മണിക്ക് നൊസ്റ്റാൾജിക് 90s 1990s ഗൃഹാതുര ഗാനങ്ങൾ. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലി ക്വിസ്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 6:50 കിസാൻ വാണിയിൽ ഇരുവേശി പഞ്ചായത്തിലെ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്തെ ജോർജ് കുട്ടിയുടെ തേനീച്ച കൃഷി വിശേഷങ്ങൾ. രാത്രി 7:35 സയൻസ് കഫേയിൽ സാങ്കേതിക വിദ്യയും സാമൂഹിക മാറ്റവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൌതമൻ പറശ്ശിനിക്കടവ്

0: During the closing ceremony of Khet Bachao Abhiyan in Hisar, Haryana, Mr. Chauhan said the government is working on developing a mobile app that will provide information regarding soil and the amount of fertilizer the soil requires. He urged farmers to use fertilizers and insecticides in their farms in a balanced manner in order to maintain the health of the soil. He also advised farmers to adopt the practice of organic farming. Army Chief General Upendra Dwivedi today said the Indian Army derives its strength not from any single individual but from the unwavering faith of its soldiers, commanders, veterans, families and the citizens of the country. General Dwivedi said this while relinquishing the appointment as the Chief of Army Staff in New Delhi today. He emphasized that serving in the Indian Army for over four decades has been his greatest privilege. President Draupadi Murmu will be on a two-day visit to Andhra Pradesh from today. During the visit, she will attend the first convocation ceremonies of the Central Tribal University of Andhra Pradesh and the Central University of Andhra Pradesh. The President will grace the maiden convocation of the Central Tribal University of Andhra Pradesh in Vishakhapatnam today. Degrees will be awarded to 373 students who completed their undergraduate and postgraduate programs between the 2020 and 2025-26 academic years. The Indian Coast Guard ICG ship Sacheth has rescued six fishermen from the distressed Indian fishing boat IFB Manjumatha in a maritime search and rescue operation off the coast of Mangaluru. In a social media post, the ICG said all survivors were rescued using remote-operated lifebuoys after IFB Manjumatha suffered hull damage and flooding in rough seas yesterday. The ICG added that the survivors are being brought to New Mangalore for aid and handover to local authorities. India has intensified its humanitarian outreach in earthquake-hit Venezuela under Operation Amistad, expanding relief efforts with a focus on providing medical assistance and emergency support to those affected by the disaster. The Embassy of India in Caracas, Venezuela shared an update on this on social media. The Indian Army contingent deployed in Venezuela under Operation Amistad established a field hospital to provide urgent medical assistance to affected people. At least 1,719 people have died following the devastating back-to-back earthquakes that struck central northern Venezuela on June the 24th. The United States and Iran will hold talks in Qatar's capital Doha today to resolve their dispute over the Strait of Hormuz. The meeting comes amid renewed tensions between the US and Iran over the waterway through which 20% of the world's crude oil flows. The dangerous period of violence that began on Thursday disrupted US President Donald Trump's attempt to end hostilities with Iran and negotiate a settlement that addresses Tehran's nuclear program. Germany has been knocked out of the 2026 FIFA World Cup in the round of 32. They were eliminated by Paraguay in a shocking 4-3 penalty shootout defeat in Boston after the match ended 1-1 following extra time. This marks Germany's first ever penalty shootout loss in a World Cup. With this win, Paraguay advances to the World Cup round of 16. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പന്ന്യന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂർ കലക്ടറേറ്റ് ഹാളിൽ നടക്കും. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ സംഘടിപ്പിക്കുന്നു. പദ്ധതിക്ക് കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനും വിളവെടുപ്പ്, സംസ്കരണം, മൂല്യവർദ്ധന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും സബ്സിഡി സഹായം നൽകും. ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മണി മുതൽ അഗ്രി മെഷീനറി പോർട്ടൽ വഴി സമർപ്പിക്കാം. അവസാന തീയതി 3 ഓഗസ്റ്റ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8943563213. 8943563213. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇ ഗ്രാൻസ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ

അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം ജൂലൈ 15-നകം ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-29-60-11 0467-29-60-11. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് അധ്യാപകന് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്സാണ് യോഗ്യത. ഫോൺ നമ്പർ 0467-2-11-40 0467-2-11-40. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പെൺകുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വിവാഹ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 3,50,000 രൂപയാണ് പരമാവധി വായ്പ. കുടുംബ വാർഷിക വരുമാനം 7,00,000 രൂപയിൽ താഴെയുള്ള 18-നും 65 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-2-2-05-03-6 0467-2-2-05-03-6. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. PPT രജിസ്ട്രേഷനുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ kunnoothuparamba@gmail.com എന്ന ഇമെയിലിലേക്ക് ജൂലൈ 13-ന് മുമ്പായി അയയ്ക്കുക. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ സാങ്കേതിക വിദ്യയും സാമൂഹിക മാറ്റവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൗതമൻ പറശ്ശിനിക്കടവ്. 8 മണിക്ക് കാവ്യകേളി, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവേദികളിൽ, 10 മണിക്ക് കഥകളി പദങ്ങൾ, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കളംപാട്ട് കേൾക്കാം. സിവിക് കൊടക്കാടും സംഘവും അവതരിപ്പിച്ചത്.
1: ദീപം

Oh, good, too.

0: സിവിക് കൊടക്കാടും സംഘവും അവതരിപ്പിച്ച കളംപാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4,500 രൂപയുടെ ആദ്യ ഗഡുവായ 1,500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
2: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷിവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
1: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി O.J. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി C.P. ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി Roji M. ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. sesens.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ മൂന്നാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വിർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവ് നായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവു നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
1: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്ക്വാഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ 1 ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
1: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി കണ്ണൂർ.

തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായ അളവിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന മെഡിക്കൽ അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പദമാണ് തൈറോയ്ഡ് രോഗം എന്നത്. എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ബാധിക്കാവുന്ന ഒന്നാണിത്. തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ശാലിനി സുഭാഷ് സംസാരിക്കുന്നു.

കേരളത്തിൽ ഇപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾ വളരെ കൂടുതലായി കണ്ടുവരുന്നു. ഇപ്പോൾ കൗമാരക്കാരിലും തൈറോയ്ഡ് രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു. നമുക്കാദ്യം തൈറോയ്ഡ് ഗ്രന്ഥിയെപ്പറ്റി അറിയാം. തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിന്റെ മുൻവശത്തായി ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും പ്രവർത്തനത്തിന് തൈറോയ്ഡ് ഹോർമോൺ അത്യാവശ്യമാണ്. ഈ ഹോർമോൺ കോശങ്ങളിലെ മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു. കോശങ്ങളിലെ എനർജി ഉൽപ്പാദനത്തിന് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന T3 എന്ന ഹോർമോൺ അത്യാവശ്യമാണ്. ഹൃദയമിടിപ്പിന്റെ വേഗത, കോശങ്ങളിലെ കലോറി ജ്വലനം എന്ന് തുടങ്ങി നമ്മുടെ ശരീരത്തിന്റെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് T3 എന്ന തൈറോയ്ഡ് ഹോർമോണാണ്. തൈറോയ്ഡ് ഗ്രന്ഥി പ്രധാനമായും രണ്ടു തരം ഹോർമോണുകളാണ് ഉത്പാദിപ്പിക്കുന്നത്. അതുകൂടാതെ കാൽസിട്രോൺ എന്ന കാൽസ്യം മെറ്റബോളിസം ഹോർമോണും തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ പണ്ടുമുതലേ കേട്ടുവരുന്ന ഒരു രോഗമാണ് ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കത്തിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നോർമലായി തന്നെ ഈ അവസ്ഥയിൽ തുടരുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങി ഒരു മുഴ പോലെ കാണുകയും എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ തൈറോയ്ഡ് ഹോർമോൺസും നോർമൽ ലെവലിൽ ഇരിക്കുന്നതും കാണാം. ഇതിനെ യു തൈറോയ്ഡ് ഗോയിറ്റർ എന്ന് വിളിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞ് രക്തത്തിൽ T3 അളവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടി ബ്ലഡിൽ T3 അളവ് കൂടുന്ന അവസ്ഥയെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. തൈറോയ്ഡ് രോഗങ്ങൾ പല കാരണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാളുടെ ആരോഗ്യം, അയാളുടെ ജീവിത രീതി, പാരമ്പര്യം, സ്ട്രെസ് ലെവൽ, ഇതെല്ലാം തൈറോയ്ഡ് അസുഖങ്ങൾ കൂടാൻ കാരണമാകുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞ് ബ്ലഡിൽ T3 ഹോർമോണിന്റെ അളവ് കുറയുന്ന അവസ്ഥയെയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന പ്രശ്നമാണ് അമിതവണ്ണം. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ രണ്ടു കാരണങ്ങളാൽ വണ്ണം വയ്ക്കാം. ഒന്ന്, മെറ്റബോളിസം സ്ലോ ആയതിനാൽ കൊളസ്ട്രോൾ അടിഞ്ഞ് ശരീരം വണ്ണം വയ്ക്കാം. അല്ലെങ്കിൽ കോശങ്ങളിൽ വെള്ളവും സോൾട്ടും അടിഞ്ഞ് ശരീരം വണ്ണം വയ്ക്കാം. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ നോക്കാം. കഴുത്തിലെ മുഴ, ക്രമം തെറ്റിയ ആർത്തവം, ഉന്മേഷക്കുറവ്, മുടികൊഴിച്ചിൽ, തലവേദന, ഹൃദയമിടിപ്പിലെ വ്യത്യാസം, വരണ്ട ചർമ്മം, രക്തക്കുറവ് എന്നിങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ രോഗികൾ കാണിക്കാം. ഈ എല്ലാ രോഗലക്ഷണങ്ങളും ഒരാളിൽ തന്നെ കാണണമെന്നില്ല. പലപ്പോഴും ഇവയിൽ ഏതെങ്കിലും ഒരു ലക്ഷണം മാത്രം കണ്ട് രോഗി ഡോക്ടറെ സമീപിക്കുന്നു. അപ്പോൾ ഡോക്ടർ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നോക്കുമ്പോൾ മാത്രമാണ് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞതായി കാണുകയും ഇത് ഹൈപ്പോതൈറോയിഡിസം എന്ന അവസ്ഥയാണെന്ന് രോഗി മനസ്സിലാക്കുകയും ചെയ്യുന്നത്. രോഗിക്ക് ഏതുതരം തൈറോയ്ഡ് രോഗമാണുള്ളതെന്ന് അറിയാൻ ചെയ്യുന്ന ടെസ്റ്റാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. തൈറോയ്ഡ് ഹോർമോൺസ് T3 T4 ലെവൽ കുറയുകയും തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. TSH ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതായത് അതിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറവായതിനാൽ ഹൈപ്പോതലാമ പിറ്റ്യൂട്ടറി ആക്സിസ് വഴി കൂടുതലായി TSH ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ TSH ലെവൽ കൂടുതലായി രക്തത്തിൽ കാണപ്പെടുന്നത്. T3 T4 ലെവൽ രക്തത്തിൽ കുറവായതിനാൽ അത് മെറ്റബോളിസത്തിനെ ബാധിക്കുകയും ഭാരം കൂടുതൽ, ക്ഷീണം, തളർച്ച, ഉറക്ക കൂടുതൽ, തലവേദന, ആർത്തവ പ്രശ്നങ്ങൾ, ഗന്ധ്യത, മലബന്ധം, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, മറവി, വരണ്ട ചർമ്മം തുടങ്ങിയവയിൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു. 80s ഹൈപ്പോതൈറോയിഡിസം കൂടുതലായി കണ്ടുവരുന്നത് അയൺ ഡെഫിഷ്യൻസി ഹൈപ്പോതൈറോയിഡിസമായിട്ടായിരുന്നു. എന്നാൽ അയഡൈസ്ഡ് സോൾട്ടിന്റെ ഉപയോഗത്തോടെ അത് വളരെ വിരളമായി മാറി. ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഹൈപ്പോതൈറോയിഡിസം 15 35 ഇടയിലുള്ളവർക്കാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന അസുഖമാണ്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ നമ്മുടെ ശരീരകോശങ്ങൾക്കെതിരെ ശരീരം തന്നെ ആന്റിബോഡി ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ നമ്മുടെ ശരീരം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾക്കെതിരെ ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടാക്കുകയും അങ്ങനെ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നു. ഈ അവസ്ഥയെയാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് വിളിക്കുന്നത്. കുട്ടികളിൽ കൂടുതലായും ജനിതകപരമായ കാരണങ്ങളാലാണ് ഹൈപ്പോതൈറോയിഡിസം കാണപ്പെടുന്നത്. രക്തത്തിൽ T3 T4 ലെവൽ നോർമലായിരിക്കുകയും

തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ലെവൽ കൂടുതലായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. ഇവരിൽ പൊതുവായി രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല. എന്നാൽ രക്തം ടെസ്റ്റ് ചെയ്താൽ, നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ T3-T4 ലെവൽ നോർമലായിരിക്കുകയും TSH ലെവൽ കൂടുതലായിരിക്കുകയും ചെയ്യുന്നത് കാണാം. അധികവും പൊണ്ണത്തടി ഉള്ളവരിലാണ് ഇങ്ങനെ കണ്ടുവരാറുള്ളത്. അമിതവണ്ണം കുറയ്ക്കുന്നതോടെ ഈ പ്രശ്നം പൊതുവെ കുറഞ്ഞു വരാറുണ്ട്. അമിതവണ്ണം ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. അമിതവണ്ണത്തോടൊപ്പം മറ്റു ലക്ഷണങ്ങളും TFT തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ T3-T4 ലെവൽ കുറയുകയും TSH ലെവൽ കൂടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിനെ ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം എന്താണെന്ന് നോക്കാം. ഇത് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ നേരെ വിപരീത ലക്ഷണങ്ങൾ കാണിക്കുന്നു. അതായത് നമ്മൾ TFT ചെയ്യുമ്പോൾ T3-T4 ലെവൽ കൂടുകയും TSH ലെവൽ കുറയുകയും ചെയ്യുന്നു. അതോടൊപ്പം ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു കുറഞ്ഞു വരികയും കിതപ്പ്, ചൂട് താങ്ങാൻ പറ്റാത്ത അവസ്ഥ, കൈവിറയൽ, വയറിളക്കം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ എന്നിവയും കാണാം. ആർത്തവ പ്രശ്നങ്ങൾ ഹൈപ്പോതൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും കാണാവുന്നതാണ്. തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് വളരെ ഫലപ്രദമാണ്. എന്റെ 15 വർഷത്തെ അനുഭവത്തിൽ നിന്നും തൈറോയിഡ് രോഗങ്ങൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് മൂലം മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണയായി തൈറോയിഡ് ട്രീറ്റ്മെന്റിനായി ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ബ്രയോണിയ, കാൽക്കേരിയ കാർബ്, തൈറോയിഡിനം, സെപ്പിയ, നാട്രമുർ, അയഡം, ലൈക്കോപോഡിയം എന്നിവ. രോഗലക്ഷണങ്ങൾ നോക്കി ഡോക്ടർ രോഗിക്ക് മരുന്ന് നൽകുന്നു. നിങ്ങൾ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് കൃത്യമായും ക്രമമായും മരുന്ന് കഴിക്കുകയാണെങ്കിൽ തൈറോയിഡ് രോഗങ്ങൾ മാറ്റാവുന്നതാണ്. താങ്ക് യു.

തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ശാലിനി സുഭാഷ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ശ്രോതാക്കളെ, ഇന്ന് ഒരു മണിക്ക് എവർഗ്രീൻ 80s, ക്ഷമിക്കണം, നൊസ്റ്റാൾജിക് 90s. 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു മൂന്ന് ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12-നാണ് റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ മൂന്ന് ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സർ. മൂന്ന് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന

0: സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ മൂന്നാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3 ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നൊസ്റ്റാൾജിക് 90s 1990s ഗൃഹാതുര ഗാനങ്ങൾ. ആദ്യം ഷിപ്പായി ലഹള എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

അടുത്ത ഗാനം ശ്രീരാഗം എന്ന ചിത്രത്തിൽ യേശുദാസും സുപ്രിയ ചന്ദ്രനും പാടിയത്. രചന കൈതപ്രം, സംഗീതം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പിംഗ് കണ്ടിരിക്കും?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഉദ്യാനബാലകൻ എന്ന ചിത്രത്തിലെ ഗാനം അടുത്തത് യേശുദാസാണ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: രഥോത്സവം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ടോം ആൻഡ് ജെറി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ചിത്ര ബാലഗോപാലൻ തമ്പി. രചന ബിജു തിരുമല, സംഗീതം സനൽ നായർ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. ചിത്രം സുന്ദരി നീയും സുന്ദരൻ ഞാനും, പാടിയത് എം ശ്രീകുമാർ. ചിത്ര രചന രഞ്ജിത് മട്ടാഞ്ചേരി, സംഗീതം ജിതിൻ ശ്യാം.

ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് എന്ന ചിത്രത്തിലെ ഗാനം. എൻ ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശ്യാം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ചിത്രം സിംഹബാലൻ മേനോൻ. പാടിയത് എസ് ജാനകി. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: ചിത്രം മംഗലം വീട്ടിൽ, മാനസേശ്വരി ഗുപ്ത. പാടിയത് ഉണ്ണികൃഷ്ണൻ, ചിത്ര. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ജോൺസന്റെ സംഗീതം.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതെല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
2: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. ആലഞ്ചേരി തമ്പ്രാക്കൾ എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയ ഗാനമാണിനി. രചന കിരീഷ് പുത്തഞ്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ചിത്രം: അച്ഛൻ കുമ്പത്ത്, അമ്മ വരമ്പത്ത്. പാടിയത് ജയചന്ദ്രൻ, വേണുഗോപാൽ, ബാണി ജയറാം. ചിത്ര സിന്ധു പ്രേംകുമാർ. രചന: ഗിരീഷ് പുത്തുഞ്ചേരി. സംഗീതം: എസ് പി വെങ്കടേഷ്.

0: നൊസ്റ്റാൾജിക് നയൻറ്റീസ് സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളും വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസിന്റെ 10-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജി എസ് ടി അപ്പീൽ ട്രൈബ്യൂണലിൽ അപ്പീലുകൾ സമർപ്പിക്കാൻ സമയപരിധി ജൂലൈ 31 വരെ നീട്ടിയതായി ധനമന്ത്രാലയം. പോർട്ടലിൽ അപ്പീലുകൾ സമർപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം 4,500 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലത്ത് നൽകുന്നതെന്നും മന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. കെ എസ് ആർ ടി സിയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഡിജിറ്റൽ സംവിധാനങ്ങൾക്കും പുറമെ മോട്ടോർ വാഹന വകുപ്പിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി സി പി ജോൺ. കെ എസ് ആർ ടി സി പൂർണ്ണമായും ആധുനിക ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ ഗവൺമെന്റ് ഒരുങ്ങുകയാണെന്നും മന്ത്രി സി പി ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും. എഫും പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Eurobank launches UPI-based remittance service from Greece to India. Commerce Minister Piyush Goyal calls it a milestone in India's digital payments expansion. Special intensive revision of electoral rolls begins in Delhi and 4 states. India reaffirms strong support for Financial Action Task Force after Pakistan criticizes grey list monitoring by agency. Uncertainty looms over US and Iran peace negotiations as Tehran rejects US President Trump's claim of meeting in Doha. IMD forecasts heavy to very heavy rainfall over parts of Uttar Pradesh, Bihar, Central Maharashtra, Konkan and Goa for next 2 days. And Germany knocked out of 2026 FIFA World Cup after facing defeat from Paraguay in 4-3 penalty shootout. Morocco enters round of 16 defeating the Netherlands. The Eurobank has launched the UPI-based remittance service for cross-border transfers from Greece to India, enabling Indian customers to transfer money near instantly at minimal costs. The initiative is part of the bank's strategic collaboration with the National Payments Corporation of India International Payments Limited. In a social media post, Commerce and Industry Minister Piyush Goyal said the inauguration of services at Eurobank marks another important milestone in the global expansion of India's digital payment ecosystem. He added that with UPI

0: shootout loss in the World Cup. With this win, Paraguay advances to the World Cup round of 16. In another match, Morocco defeated the Netherlands 3-2 on the penalties after a dramatic 1-1 draw across 120 minutes in round of 32 clash today. Morocco's Ashraf Hakimi and Neil Elanoi tested Dutch goalkeeper Bart Verbruggen, while Mickey van der Ven forced a world-class save from Moroccan keeper Yassine Bounou. Cody Gakpo scored a brilliant opening goal for the Netherlands after receiving a quick pass from Crescencio Somerville. After a chaotic penalty shootout featuring misses from Quinton Timber and Ashraf Hakimi, Ismail Saibari scored a decisive spot kick to send Morocco through. Earlier, Brazil has entered the round of 16 after a 2-1 victory over Japan in Houston, US. Brazil will next face either the Ivory Coast or Norway on Sunday in East Rutherford, New Jersey in the round of 16. With Neelam's report, this is Jigyasa Pandey for Akashwani News, Delhi.
1: The Indian Meteorological Department, IMD, issued an orange-coloured warning for very heavy rainfall over parts of Uttar Pradesh, Bihar, Madhya Maharashtra, coastal Karnataka, Konkan and Goa for the next 2 days. Similar conditions are also expected over parts of Sikkim, Assam, Meghalaya, Kerala and Mahe, sub-Himalayan West Bengal for the day. IMD said a gradual fall in maximum temperatures by 4 to 5 degrees Celsius is expected over northwest India during the next 3 to 4 days. Meanwhile, the Met Department has forecast heatwave conditions over Delhi, Haryana and Chandigarh today. Benchmark domestic equity indices were trading on a flat note during the afternoon session today. The Sensex was down 63 points to 76,665, while the Nifty dipped 9 points to 23,937 when reports last came in. And now before we end the bulletin, the headlines once again. Eurobank launches UPI-based remittance service from Greece to India. Commerce Minister Piyush Goyal calls it a milestone in India's digital payments expansion. Special intensive revision of electoral rolls begins in Delhi and 4 states. India reaffirms strong support for Financial Action Task Force after Pakistan criticizes grey list monitoring by agency. Uncertainty looms over US and Iran peace negotiations as Tehran rejects US President Trump's claim of meeting in Doha. And Germany knocked out of 2026 FIFA World Cup after facing defeat from Paraguay in a 4-3 penalty shootout. With that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: അവരോഹണത്തിലെ അവസാന വളവ് തിരിയുകയാണ് കുറ്റവും ശിക്ഷയും. അരനാഴിക അകലെ അഴിമുഖമാണ്. കൊലയാളി നിക്കോവാണ് യാത്രികൻ. മനസാക്ഷിക്ക് മുകളിൽ പടർന്ന ചോര കഴുകിക്കളയാൻ എത്ര സ്നാനഘട്ടങ്ങൾ വേണ്ടി വന്നയാൾക്ക്. ഇരട്ടക്കൊലപാതകം ചെയ്തെന്ന കുറ്റബോധത്തിന്റെ വറചട്ടിയിൽ കരിഞ്ഞു തീരും മുമ്പ് പശ്ചാത്താപത്തിന്റെ തണുജലം ഒഴിച്ചയാളെ തിരികെ വിളിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റുകൊണ്ടിരുന്ന സോണിയ എന്ന പെൺകുട്ടിയാണ്. നാടകനദിയുടെ അവസാന വളവിലെ ആദ്യകടവിൽ അനുജത്തി ഡോണിയയല്ലേ കാത്തുനിൽക്കുന്നത്? രണ്ടാം കടവിൽ സ്വയം തീർത്ഥമായി മാറിയ സഖി സോണിയ. കുരിശിന്റെ വഴിയിൽ നായകൻ വീണുപോകാതിരിക്കാൻ വിടാതെ പിന്തുടരുന്ന ആ രണ്ടു കണ്ണുകൾ മറിയം മഗ്ദലനയുടേതോ? ആഴമുള്ള ജലാശയങ്ങൾ പോലെ ആ മിഴിയാഴിയിൽ മുട്ടുകുത്തുകയാണ് അയാൾ അന്തിമ സ്നാനത്തിനായി.

0: ആരോ വീട്ടിലുണ്ടല്ലോ. ഡോണിയ, എന്റെ മുറിയിൽ കാത്തിരിപ്പാണോ?
1: ഇന്ന് മുഴുവൻ ഞാൻ സോണിയുടെ കൂടെ ആയിരുന്നു.
0: ആഹാ.

0: ഞങ്ങളിരുവരും അവിടെ ചേട്ടനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ചേട്ടൻ വരുമെന്നാ ഞങ്ങൾ കരുതിയത്. കാണാതിരുന്നപ്പോ ഇങ്ങോട്ട് പോന്നു.
1: ഞാൻ ആകെ തകർന്നു കഴിഞ്ഞു ടോണിയ. എനിക്ക് വല്ലാത്ത ക്ഷീണം, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
0: ഇന്നലെ രാത്രി മുഴുവൻ ചേട്ടൻ എവിടെയായിരുന്നു?
1: ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. നോക്കൂ ടോണിയ, ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. നേവിയുടെ തീരത്തുകൂടി പല പ്രാവശ്യം ഞാൻ നടന്നു. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ ഇല്ല, എനിക്ക് കഴിയുന്നില്ല.
0: അമ്മയോട് പറഞ്ഞോ?
1: ഇല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ കാണാൻ പോയത് തെറ്റായി. എന്തിനു പോയി എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉടനെ പോകണം ടോണിയ, എനിക്ക് കീഴടങ്ങണം. ഏയ്, നീ കരയുകയാണോ അനീതി? ഏയ്, നീ നിന്റെ കൈയൊന്ന് നീട്ടു, ഞാനൊന്ന് പിടിച്ചോട്ടെ. അനിയത്തി, മോളെ, എന്നെ ഒന്ന് ആലിംഗനം.
0: സ്വയം പീഡനത്തിലൂടെ ചെയ്ത കുറ്റത്തിന് പാതി പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞില്ലേ?
1: കുറ്റം? എന്തു കുറ്റം? ആർക്കും ഉപകാരമില്ലാത്ത പണ്ടപ്പണയക്കാരി വൃദ്ധേ, ഉപദ്രവകാരിയായ ആ കീടത്തെ കൊന്നത് കുറ്റം. അവരെ കൊല്ലുന്നത് 40 പാപകർമ്മങ്ങൾക്കുള്ള പ്രായച്ചിത്തത്തിന് തുല്യമാണ്. ദരിദ്രരുടെ ജീവൻ ഊറ്റിക്കുട്ടിക്കുകയായിരുന്ന വൃദ്ധ, അതൊരു കുറ്റകൃത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള പ്രായച്ചിത്തത്തെ പറ്റിയും ചിന്തിക്കുന്നില്ല. കുറ്റം, കുറ്റകൃത്യം, ഇപ്പോൾ മാത്രമാണ് എന്റെ ഭീരുത്വത്തെ പറ്റി ഞാൻ ബോധവാനായത്.
0: ചേട്ടാ, ചേട്ടൻ എന്തേ പറയുന്നേ?
1: അതൊഴുകിക്കൊണ്ടിരിക്കുന്നു, ഷാമ്പെയിൻ പോലെയാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുത്തരവാദികളായവരെ കാലം അഭിനന്ദിക്കും. പിൽക്കാലത്ത് അവരെ മാനവ സമുദായത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തും. പരാജയപ്പെട്ടതെന്തും മനുഷ്യർക്ക് മണ്ടത്തരമായി തോന്നും. എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് ആ മണ്ടത്തരം ചെയ്തത്. ആദ്യ ചുവടുവയ്പ്. ഡോണിയ, നീ നോക്കിക്കാണുന്നത് പോലെയല്ല ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഞാൻ ചെയ്തതൊരു പാതകമായി ഇപ്പോഴും കരുതുന്നില്ല. ഇപ്പോഴത്തെ പോലെ ആത്മവിശ്വാസമോ കരുത്തോ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് പോണം.
0: ആത്മവിശ്വാസമോ കരുത്തോ?
1: ഡോണിയ, പ്രിയപ്പെട്ടവളെ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തെറ്റുകാര് മാപ്പർഹിക്കുന്നില്ലെങ്കിലും നീ എനിക്ക് മാപ്പ് തരണം. ഇനി നമ്മൾ വഴക്കിടില്ല. എനിക്ക് പോകാറില്ലമായി. നേരം വൈകുന്നു. എന്നെ ഒരിക്കലും നീ പിന്തുടരരുത്. നീ വേഗം പോയി അമ്മയോടൊപ്പം ഇരിക്കുക. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയല്ലേ? ഓ, നമ്മൾ എന്നേക്കുമായി പിരിയുകയല്ല. ഇന്ന് പോയാൽ 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കഷ്ടപ്പാടിൽ ഞാൻ തകർക്കപ്പെടും. എനിക്ക് കൂടുതൽ വിവേകമുണ്ടാകുമോ? അപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇനി ജീവിക്കണം? പുലർച്ചയ്ക്ക് നേവയിലേക്ക് കണ്ണുനട്ട് നിൽക്കുമ്പോൾ ഞാനൊരു നിന്ദ്യനാണെന്ന് സ്വയം മനസ്സിലായി. മോളെ, പൊയ്ക്കോളൂ.

ഞാൻ ക്രൂരനാണ്, എനിക്കതറിയാം. അവൾ പോകുകയാണ്. വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു അവൾ. വീണ്ടും അവസാന നോട്ടം. 20 വർഷത്തെ തടവ് ജീവിതം ഒരാളെ നിശേഷം തകർത്ത് കളയില്ലേ? വെള്ളം കല്ലിന് തേയ്മാനം വരുത്തുന്നതുപോലെ, അതിനുശേഷം എന്തിന് ഞാൻ ജീവിക്കണം? എനിക്ക് കാണണം, സോണിയയെ കാണണം.

0: സോണിയ, ഞാൻ വന്നു.
1: എന്തിന്?
0: ജീവിക്കാൻ.
1: ഭീരുത്വവും മരണവും ഭയവുമാണോ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്?
0: സോണിയ, ഞാൻ നിന്റെ കുരിശു വാങ്ങാൻ വന്നതാണ്. നീയാണ് എല്ലാം ഏറ്റുപറയാൻ എന്നെ ഉപദേശിച്ചത്. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്?
1: എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ കണ്ണുകളിൽ നോക്കാത്തത്?
0: ആ കുരിശുമാല എന്റെ കഴുത്തിൽ അണിയിക്കും. സോണിയ, അടിങ്ങെടുത്തു തരൂ. സോണിയ, നേരമായി.
1: ഞാനിതാ ഈ മാല കഴുത്തിലിട്ട് തരുന്നു.
0: ഞാൻ കുരിശു ചുമക്കുന്നതിന്റെ പ്രതീകമാണിത്. ഞാൻ പോയി. സ്വയം നിയമത്തിന് കീഴടങ്ങണമെന്ന് നീ ആഗ്രഹിച്ചു. കൊള്ളാം, ഞാനിപ്പോൾ ജയിലിലേക്കാണ് പോകുന്നത്. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ശരി. അല്ല, നീ എന്തിനാണ് കരയുന്നത്? അരുത്, കരച്ചിൽ നിർത്തൂ. നീ എന്തിന് ഇത്ര മാത്രം ദുഃഖിക്കുന്നു? നിനക്ക് ഞാൻ ആരാണ്? നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? നീ എന്തിനെന്നെ എന്നെ ശുശ്രൂഷിക്കുന്നു?
1: കുരിശു വരച്ച് ഒരു പ്രാർത്ഥനയെങ്കിലും ചൊല്ലു.
0: തീർച്ചയായും, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
1: നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്?
0: വേണ്ട സോണിയ, ഞാൻ ഒറ്റയ്ക്ക് പോകും. നീ വരണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക്

ഇന്നുച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. അഞ്ചുപതിനഞ്ചിനെ പൂരകളി, പിലിക്കോട് തമ്പാൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. അഞ്ച് 58 FM പ്രധാന വാർത്തകൾ, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, എരുവേശി പഞ്ചായത്തിലെ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്തെ ജോർജ് കുട്ടിയുടെ തേനീച്ച കൃഷി വിശേഷങ്ങൾ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് അധ്യായം 169 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു ശ്രീ സുജിത് മാണിയാട്ട്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ഇനി പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3. ഈ 3 ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ വിജയിയായി, അതായത് ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം. 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497295607. അപ്പോൾ സർ, നമുക്ക് ഐശ്വര്യമായിട്ട് പ്രവേശന ചോദ്യം ചോദിക്കാം.
1: തീർച്ചയായിട്ടും
0: അങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും കവിതയോടെ തുടങ്ങും, അതിനൊരു ഇമ്പം ഉണ്ടല്ലോ.
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പ്രവേശന ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവേശന ചോദ്യം: രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം, രാമ രഘുരാമ നാം ഇനിയും നടക്കാം.

0: താടുതാണ്ടാം, നോവിന്റെ ശൂലമുനമുകളിൽ കരേറാം, നാരായബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ഈ കവിത മധുസൂദൻ നായർ എഴുതിയതാണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് കവിതയിലെ വരികളാണിത്? ഇതാണ് പ്രവേശന ചോദ്യം.
1: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, 0497295607.

0: അപ്പൊ സാർ, നമുക്കൊന്നുകൂടി ആവർത്തിച്ചാലോ നമ്മുടെ ചോദ്യം?
1: തീർച്ചയായിട്ടും. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം. നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ഈ കവിത എല്ലാവർക്കും അറിയാം, മധുസൂദന നായരുടേതാണ്. ഇത് ഏത് കവിതയിലെ വരികളാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
0: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ, 0497295607 എന്ന നമ്പറിൽ.

0: ആകാശവാണി ടെലിക്വിസ് 169-ാമത്തെ അധ്യായമാണ്. നമസ്കാരം. ശിവദാസൻ ചേട്ടനാണ്, കതിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. തൊഴിലിടത്തു നിന്നാണോ വിളിക്കുന്നത് ശിവദാസൻ ചേട്ടാ? വീട്ടിലാണല്ലേ. ഇന്ന് ജോലിക്ക് പോയിട്ടില്ലേ? ഇന്ന് ലീവ് എടുത്തു. പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയാണോ? അത് തന്നെയാണ്. അപ്പൊ സന്തോഷം. ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം പറഞ്ഞോളൂ. അയ്യോ, തെറ്റിപ്പോയല്ലോ രാജേട്ടാ. തെറ്റിപ്പോയി.
0: സാരമില്ല, അടിച്ചു വിട്ടതാണല്ലേ.
1: ആയിക്കോട്ടെ, കുഴപ്പമില്ല. വീണ്ടും വിളിക്കണം.
0: ശരി, താങ്ക് യു.

0: നമസ്കാരം.
1: മാഡം, ഞാൻ രവീന്ദ്രനാണ്. മാലൂരുന്നു.
0: രവീന്ദ്രൻ ചേട്ടനാണ്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ ചേട്ടാ.
1: അഗസ്ത്യ ഹൃദയം
2: ശരിയായ ഉത്തരമാണ്. അഗസ്ത്യ ഹൃദയം എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. പ്രവേശന ജീവിതത്തിൽ ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ, അതിലൊന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു.
0: ആക്ച്വലി ഞാൻ വിചാരിച്ചു സാറേ ഉത്തരം പറയണ്ടായിരുന്നു. സർ ഒന്നും കൂടി പാടട്ടെ.
3: രണ്ടോട്ടം പാടി,
0: രണ്ടോട്ടം. ഇനി മൂന്നാമതൊരു വട്ടം ഇല്ല.
2: അങ്ങനെയുണ്ട്, ഏതും അധികമായി കൂടാന്നുണ്ട്. പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. റെഡി?

0: ഓക്കെ, ചോദ്യം ചോദ്യം ഇതാണ്. യുനെസ്കോ എന്ന് കേട്ടണോ? കേട്ടിട്ടുണ്ട്.
1: രവീന്ദ്രൻ ചേട്ടാ, റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്ന് മാറാമോ?
2: നമുക്ക്
1: ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തോന്നുന്നു.
0: ഓക്കെ ശരി, രവീന്ദ്ര ചേട്ടാ ചോദ്യം ഞാൻ ചോദിക്കുന്നു, കേട്ടോ. യുനെസ്കോ എന്ന് കേട്ടണല്ലോ?
2: കേട്ടു.
0: യുനെസ്കോ എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് യു എൻ ഒ, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ. ആ യു എൻ ഒയുടെ ഒരു ഏജൻസിയാണ് യുനെസ്കോ, അതായത് യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ, അതായത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ യുനെസ്കോ ആണ് ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നതെന്ന് അറിയാം, വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. എന്റെ ചോദ്യം കേട്ടോ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓ എന്താ പറയാ,
1: ക്ലിയർ ആവുന്നില്ലല്ലോ.
0: ചോദ്യം ശരിക്കും വ്യക്തമായിട്ടില്ല, ഒന്നും കൂടി പറയാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓ
1: നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു,
0: ഉറക്കെ പറയൂ.
2: കിട്ടുന്നില്ല.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ രവിയേട്ട, വീണ്ടും വിളിക്കണം, വിളിച്ചതിൽ സന്തോഷം. പ്രവേശന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരുന്നു നിങ്ങൾക്ക്, ഇനി രണ്ട് ചോദ്യത്തിന് ഉത്തരവാണെന്ന് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നത്, അത് ചെറിയൊരു എന്തുകൊണ്ടോ കിട്ടിയിട്ടില്ല. ഓക്കെ വീണ്ടും വിളിക്കാം. ഓക്കെ
1: ഓക്കെ ചേട്ടാ, താങ്ക് യു.
0: അപ്പോ തീർച്ചയായിട്ടും ഈ ചോദ്യം പ്രവേശന ചോദ്യം നമുക്ക് ചോദിക്കണം, ചോദിക്കാം. ചോദ്യം ഇതാണ്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിന് മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 169 സ്വാഗതം.
1: ഹലോ.
2: ഹലോ.
1: ആരാണ് വിളിക്കുന്നത്?
2: ഗിരീഷ് ബാബു.
0: ഗിരീഷ് ബാബു,
1: എവിടുന്നാ വിളിക്കുന്നത്?
2: ഇരണാവ്.
1: ഇരണാവ്.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: എല്ലാ ചൊവ്വാഴ്ചയും ട്രൈ ചെയ്ത് ഇന്നാണ് ഇത് കിട്ടാൻ യോഗം ഉണ്ടായത്.
0: ഒരു പക്ഷെ വിജയി ആകാനുള്ള യോഗം ഉണ്ടാകും, അതാണ് അല്ലേ? ഇന്നായിരിക്കും ചേട്ടൻ.
1: നന്നായിരിക്കട്ടെ.
0: ഓക്കെ, എന്താ ജോലി ചെയ്യുന്നത്?
2: ഇപ്പം ഞാൻ കുറച്ച് 2 കൊല്ലമായി ആക്സിഡന്റ് ആയിട്ട്
0: കടത്തത്തില്ല.
1: എന്ത് പറ്റി?
0: അപ്പോ ഇങ്ങനെ ഇപ്പൊ ചികിത്സയിലൊക്കെ ആയിരിക്കും? ചികിത്സ ഒക്കെ കഴിഞ്ഞോ?
2: ഇല്ല, ചികിത്സ നടന്നുകൊണ്ടിരിക്കുക, ഫിസിയോതെറാപ്പിയും ചെയ്തുകൊണ്ടിരിക്കുക.
0: ഓ ശരി. എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്?
2: ഞാൻ ഓട്ടോ ഡ്രൈവർ.
0: ആഹാ, അങ്ങനെയാണോ? ജോലിയിൽ ഇരിക്കുകയാണോ? ഡ്യൂട്ടിക്കിടെയാണോ വന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ശക്തമായി തന്നെ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ചേട്ടാ. ഓ, അത് ശരി.
1: ചോദ്യം
0: കേട്ടില്ലേ?
2: അത് ആലപ്പുഴ.
1: ആലപ്പുഴ കേരളത്തിലെ പ്രദേശം എന്നാണ് ചോദിച്ചത്.

0: കേന്ദ്രപ്രദേശം മാഹി
1: അല്ല, കേരളത്തിലെ ആ പ്രദേശം, ആ സ്ഥലത്തിന്റെ പേരാണ് ചോദിച്ചത്. കേന്ദ്രപ്രദേശം എന്നല്ല, കേരളത്തിലെ ആ പ്രദേശം. ജില്ല എന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. പിന്നെ പറയണം, അതാണ് ആ സ്ഥലമാണല്ലോ, അതിനെല്ലാം ഉൾപ്പെടുത്തണം.
2: അപ്പൊ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേട്ടന് എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങള് ആശിക്കുന്നു, ആശംസിക്കുന്നു.
1: ഈ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? അതാണ് ചോദ്യം. പ്രദേശം അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്.
2: അടിവരയിട്ട് ചോദിക്കുന്നത്
1: അതാണ് ആ ചോദ്യം തന്നെ.
2: അപ്പോൾ ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ.

0: അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം.
1: ഹലോ.
0: ഹലോ, ഇതാരാണ്?
1: ഹലോ, വിനയകുമാർ.
0: ആരാണ്?
1: വിനയകുമാർ.
0: എവിടെയാണ് സ്ഥലം?
1: തെലിക്കോട്, കിസ്മാഷനാടിന്റെ അടുത്തുണ്ട്, മാണിയത്തിന്റെ
2: അടുത്തുണ്ട്. ഓക്കെ,
0: അതുകൊണ്ട് ആനുകൂല്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
1: ഒരിക്കൽ വിളിച്ചിട്ട് സമയം നഷ്ടമായിട്ട് നഷ്ടപ്പെട്ടതല്ലേ, മൂന്ന് ഉത്തരം പറഞ്ഞേ.
0: ആ,
1: സമയം കഴിഞ്ഞു,
0: ടൈം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞതല്ലേ. അപ്പൊ അതാണ് ചേട്ടാ, ആ ഒരു നിബന്ധനയ്ക്കുള്ളിൽ നിന്ന് വേണം ചെയ്യാൻ ഉത്തരം പറയാൻ, അതാണ് പ്രശ്നം.
2: ഓക്കെ ഓക്കെ, ശരിയായ ഉത്തരമാണ് കുട്ടനാട്. ശരിയായ ഉത്തരം. അപ്പൊ പ്രവേശന യോഗത്തിന് ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് എന്റെ രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. റെഡിയല്ലേ? ആണേ, വളരെ സിമ്പിളായ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു കേട്ടാ, വളരെ സിമ്പിളായ. ലഹരി മരുന്ന് മാഫിയക്കെതിരെയും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും കേരള ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അടുത്തിടെ ആരംഭിച്ച ബൃഹത്തായ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു?
1: ഓപ്പറേഷൻ
2: തൂഫാൻ.
0: അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഉത്തരം പറയാം.
2: അവർക്ക് വ്യക്തമാണ്, ഞാൻ ആ ചോദ്യത്തിന്റെ ആ ലൈൻ പോകുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ.
0: അങ്ങനെയല്ല സാറേ, എനിക്ക് ഇദ്ദേഹം ഇത്രയും പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരു സംശയം, ഒരേ നാട്ടുകാരാണെന്ന് പറഞ്ഞു. ഇനി വല്ല
2: നാട്ടുകാരെ അദ്ദേഹത്തിന് എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല.
0: ഓക്കെ, ചുമ്മാ പറയാം. വിനയകുമാർ ചേട്ടാ, റേഡിയോ അടുത്ത് നിന്ന് ഇത്തിരി മാറി നിൽക്കാമോ?
2: എക്കോ വരുന്നു,
0: ഭയങ്കര ഡിസ്റ്റർബൻസ്. കുറച്ചൊന്ന് മാറുന്നു.
2: ഓക്കെ,
0: അപ്പം രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു.
2: അപ്പൊ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ലഭിച്ചു. ഇനി ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം ലഭിച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ മൂന്നെണ്ണം ലഭിച്ചു എന്ന് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ആദ്യത്തെ വിജയിയാകും. ഓക്കെ അല്ലേ?
0: അപ്പൊ മൂന്നാമത്തെ ചോദ്യമാണ് വരാൻ പോകുന്നത്, പെട്ടെന്ന് തന്നെ ഉത്തരം പറയണം.
2: ഓക്കെ, റെഡി? ചോദ്യം ചോദിക്കുന്നു. റെഡി. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൗൺസിലിങ്ങും പിന്തുണയും നൽകുന്നതിനായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതായത് NRHM സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേരെന്താണ്? ചോദ്യം കൂടി ചോദിക്കണ, ഒന്നും കൂടി പറയാം, ചോദ്യം ഒന്നും കൂടി പറയാം. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൗൺസിലിങ്ങും പിന്തുണയും നൽകുന്നതിനായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതായത് NRHMഉം സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേരെന്താണ്?
0: സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
2: കിട്ടുന്നില്ല അല്ലേ? നല്ല രീതിയിൽ മത്സരിച്ച് ചോദ്യം ചോദിക്കുമ്പോ തന്നെ
0: ഉത്തരം, അതല്ല ചോദ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറയുന്നുണ്ടായിരുന്നു.
2: തന്നെ ഉത്തരം പറഞ്ഞു, കാരണം അത്രയും നേരത്തെ അദ്ദേഹം റെഡിയായി, അതായത് ഇന്നത്തെ ദിവസം വിളിക്കാനായിട്ട് സെറ്റായിട്ട് നിൽക്കുന്ന.
0: എല്ലാ ആഴ്ചയും ട്രൈ ചെയ്യാറുണ്ട് അല്ലേ?
2: സമയം കഴിഞ്ഞു കഴിഞ്ഞു സമയം കഴിഞ്ഞു കേട്ടാ,
0: ഇനി ഏതായാലും പറയാതിരിക്കുന്നതാണ് ഉപകാരം.
2: ഓക്കെ, വീണ്ടും വിളിക്കുക.

0: ചോദിക്കുന്നു, ചോദ്യം ഇതാണ്, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൗൺസിലിംഗിലും പിന്തുണയും നൽകുന്നതിനായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതായത് NRHM സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം. കുറച്ച് വലിയൊരു ചോദ്യമാണ്,
1: ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല.
0: അതെ, ആ ചോദ്യം ഫോളോ ചെയ്യണ്ടേ, ഇത്രയും വലിയ ചോദ്യമല്ലേ. ഹലോ
2: ഹലോ,
0: ആ ആരാണ് വിളിക്കുന്നത്?
2: സനീഷ്
0: മാഷ. എവിടുന്നാ വിളിക്കുന്നേ?
2: ഇവിടെ മുണ്ടമട്ട.
0: മുണ്ടമട്ട സ്ഥിരം വിളിക്കുന്നല്ലോ അല്ലേ മാഷടെ, ഒരു ശൈലിയിൽ പിടിക്കുന്നുണ്ട്.
1: അല്ല, അതാണ് സനീഷ് മാഷ ആണ് എന്ത് പറയാനാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇന്ന് അമ്മ വിളിക്കുന്നുണ്ടോ സനീഷ് മാഷെ? അമ്മയും മോനും കൂടിയാണല്ലോ അല്ലെ വിളിക്കാറ്. അമ്മ റെഡിയല്ല അല്ലെ ഇന്ന്?
2: ട്രൈ ചെയ്യുന്നുണ്ട്, ചിലപ്പോ വിളിക്കുമായിരിക്കും.
1: ഓക്കെ, ശരി, എന്നാലേ ഉത്തരം പറഞ്ഞോളൂ.
0: അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
2: സ്വയം
0: അല്ല,
2: മാനേജ്മെന്റ്
0: സെന്ററുകളുടെ പേര്, വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേര് എന്നായിരുന്നു ചോദ്യം. ഓക്കെ, വീണ്ടും വിളിക്കുക, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു,
1: താങ്ക് യു. അപ്പോ സനീഷ് മാഷ അമ്മയാണ് ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പറയൂലേ സനീഷ് മാഷ, സനീഷ് മാഷിന്റെ അമ്മയാണ് വിളിക്കുന്നത് എന്ന്. കട്ടായിട്ടുണ്ട്. ഓക്കെ,
0: ഈ ചോദ്യം ഒരു തവണ കൂടി ചോദിക്കാം.
1: തീർച്ചയായിട്ടും
0: വലിയ ചോദ്യമാണ് അത്. ചിലപ്പോ
1: എനിക്ക് തോന്നുന്നു പലപ്പോ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല
0: എന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാം. അപ്പോ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൗൺസിലിംഗും പിന്തുണയും നൽകുന്നതിനായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതായത് NRHM സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: സ്വാഗതം.
3: സ്വാഗതം. ഓക്കെ,
1: ആരാണ്?
3: ആൽബർട്ട് ആണ്.
1: ആൽബർട്ട് ആണ്. ആൽബർട്ട് വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ ആൽബർട്ട്? ആൽബർട്ട് കഴിഞ്ഞ അല്ല കഴിഞ്ഞ സീസണിലെ ആദ്യഘട്ട വിജയായിരുന്നില്ലേ?
3: അന്ന്
1: സ്റ്റുഡിയോ ഓഫീസിന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ?
3: പറ്റിയില്ല.
1: ഓക്കെ, അപ്പോ പരിചയപ്പെടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞോളൂ.
3: സജി വൺ സ്റ്റോപ്പ് സെന്റർ.
0: അല്ല, ഉത്തരം തെറ്റിപ്പോയി.
3: തെറ്റിപ്പോയോ?
0: ഉത്തരം തെറ്റിപ്പോയി.
1: ആൽബർട്ട് പലതവണ ആദ്യഘട്ട വിജയിയായ ആളാണ്. ആൽബർട്ടിന് ഒരു ടീമുണ്ട് അല്ലേ ക്വിസിലേക്ക്
3: വിളിക്കുന്നത്?
1: അപ്പൊ കഴിഞ്ഞ അന്നൊക്കെ സ്റ്റുഡിയോ ക്വിസ് ആയ ദിവസം PSC പരീക്ഷയായി, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അല്ലേ? പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക.
0: അപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഉത്തരം പറയാം. രണ്ട് മൂന്ന് പിന്നെ പേര് വിളിച്ച്
1: എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യാൻ പറ്റാത്ത
0: വലിയ ചോദ്യം അല്ലേ, അത്ര പറയുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കാം. ഉത്തരം ഭൂമിക എന്നാണ്. ഭൂമിക, ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പം അടുത്ത മത്സരാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രവേശന രൂപത്തിലേക്ക് അടക്കാം. ചോദ്യം ഇതാണ്, ലോകകപ്പിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ബഹുമതി നേടിയത് ആരാണ്?

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹലോ,
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

0: 5-15 പൂരക്കളി പിലിക്കോട് തമ്പാൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, എരുവേശി പഞ്ചായത്തിലെ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്തെ ജോർജ് കുട്ടിയുടെ തേനീച്ച കൃഷി വിശേഷങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ, സാങ്കേതികവിദ്യയും സാമൂഹിക മാറ്റവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൗതമൻ പറശ്ശിനിക്കടവ്. 8:00 കാഫി കേളി. ആകാശവാണി ടെലിക്യൂസ് 169-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ജാനു ആണ്.
0: ജാനു, എവിടെയാണ് സ്ഥലം?
1: ഞാൻ കാസർഗോഡ് ജില്ലയിലെ അജാനൂർ പഞ്ചായത്ത്.
2: അജാനൂർ പഞ്ചായത്തിൽ എവിടെയാണ്?
1: കിഴക്കങ്കര.
2: കിഴക്കുകര അല്ലേ, മാവുങ്കാലിന്റെ തൊട്ട ബസ്റ്റാ വളവിൽ വരുന്ന ആ സ്ഥലം.
1: ഇങ്ങനെ
2: മത്സരത്തിനെല്ലാം പങ്കെടുക്കാറുണ്ടോ? ക്വിസ് മത്സരത്തിനൊക്കെ
1: പങ്കെടുത്തിരുന്നു, മുമ്പ് പങ്കെടുത്തിരുന്നു, ഇപ്പൊ 1-2 വർഷമായി പങ്കെടുക്കാത്തത്.
2: ഓ അതെയാ? ഓ ശരി ശരി.
0: അപ്പൊ എവിടെയാണ്? കിഴക്കുംകരയാണല്ലേ?
1: കിഴക്കുംകര, അജാനൂർ പഞ്ചായത്തിലെ കിഴക്കുംകര.
0: അപ്പൊ ഞാൻ ഈ അജാനൂര് കിഴക്കുംകര ഈ രണ്ട് സ്ഥലപ്പേരുകൾ കിട്ടിക്കഴിഞ്ഞു.
2: അപ്പം
1: കിഴക്കുംകരടുത്തടുത്തുണ്ടായി
0: അല്ല വാർഡ് വേറെ. ഞാനിപ്പോ ഈ സ്ഥലനാമ ചരിത്രമാണ് ചോദിക്കാൻ പോകുന്നത്, അതിനു വേണ്ടിട്ടാണ്. അപ്പൊ ഈ കിഴക്കുംകരയെ എങ്ങനെയാണ് വന്നത്? ഏതോ ഒരു കിഴക്ക് ഭാഗമാണ് അല്ലേ?
1: പക്ഷെ ഞാൻ മുൻപ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലായിരുന്നു.
0: ഓ,
1: അപ്പൊ എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ കുറച്ച് സ്ഥലമുണ്ട്, എന്നോട് വീട് വെച്ചിട്ട് വന്നിട്ട് ഒരു 8 വർഷത്തോളം ആയിക്ക്.
0: അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ചരിത്രം ഒന്നും അറിയില്ല എന്നാണ് ചുരുക്കം.
1: അതെ അതെ,
0: അതല്ലേ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് അജാനൂർ എന്ന പേരിന്റെ പുറകിൽ ഉണ്ടാവില്ലേ ഒരു ചരിത്രം?
1: അത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ.
0: കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ഓക്കെ, ഞാനത് മാച്ച് കളഞ്ഞു, ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഉത്തരത്തിലേക്ക് പോകാം.
2: ഉത്തരം പറഞ്ഞു.
1: മെസ്സി
2: ആണോന്നില്ല ഉത്തരം.
1: മെസ്സി
2: ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം.
0: സംശയിച്ചു അല്ലേ ചേച്ചി?
2: അല്ല, ഈ ചോദ്യത്തിന് എന്ത് സംശയം? എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം അല്ലേ. അതെ അതെ. അപ്പം പ്രവേശനത്തിന് ഉത്തരം ലഭിച്ചു. ഇനി രണ്ട് ചോദ്യങ്ങളാണ്, പ്രത്യേകിച്ച് സിമ്പിളായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ദിനേശ് വീടിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് 2 വർഷത്തിന് ശേഷം വിളിക്കുന്ന ഒരു സാഹചര്യത്തില് സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കുന്നു, ചോദിക്കട്ടെ. ദിനേശ് വീടിയിലെല്ലാം കമ്പനിയിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം പോകാൻ നിങ്ങൾ പത്രം വായിക്കുകയൊക്കെ റേഡിയോ ഒക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പാട്ടുകളൊക്കെ കേട്ടിട്ടായിരിക്കും അവരെ ആ ഒരു സമയം പോകുന്നത് തന്നെ, ശരിയല്ലേ?
1: ആഹാ,
2: നിങ്ങൾ തന്നെയാണ് പത്രം വായിച്ചു കൊടുക്കുന്നതായിരിക്കും. വെരി ഗുഡ്.
0: പിന്നെ ഈ ക്വിസ് പരിപാടികൾ പങ്കെടുക്കുന്നു എന്നതിന് ഒരു അതിശയോക്തി ഇല്ലല്ലോ.
2: ഇന്നലെ നല്ല മഴയല്ലേ?
1: ഇന്ന്
2: കുറച്ച് കുറവാണല്ലേ, ഇന്നലത്തെ അത്രയില്ലല്ലോ. ഇന്നലെ നല്ല മഴയാണ്, ഇന്ന് കുറച്ച് കുറവുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം.
0: ചോദ്യത്തിലേക്കാണോ പോകുന്നത്?
2: ചോദ്യത്തിലേക്കാണ് പോകുന്നത്
0: എനിക്ക് തോന്നി.
2: ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, മഴ പെയ്തുമാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേന്മാമ്പഴം ഒരുമിച്ച് പങ്കിട്ട കാലം, ഒരുമിച്ച് പങ്കിട്ട ബാല്യകാലം. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, യേശുദാസ് പാടിയ ഈ പാട്ട് ഏത് സിനിമയിലേതാണ്? അതാണ് ചോദ്യം.
0: അത്രയ്ക്ക് ഈസിയാണെന്ന് വിചാരിച്ചിട്ടാണ്
2: സന്തോഷത്തോട് ഇത്രയും പറഞ്ഞോട്ട് വിചാരിച്ചല്ലേ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്.

0: അത് ഓർമ്മയില്ലാത്തതുണ്ട്.
1: ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം എന്നൊക്കെ അവിടെ പെട്ടത് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഓർമ്മയില്ല അല്ലേ? അപ്പൊ ഓക്കെ, വീണ്ടും വിളിക്കുക.
2: പലപ്പോഴും അങ്ങനെയാണ് ചേച്ചി, നമുക്ക് അത്രയ്ക്ക് തന്നെ അറിയാവുന്നതായിരിക്കും, പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അത് ഓർമ്മിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ?
1: അത് ശരിയാണ്, നമ്മളിങ്ങനെ ഒരു പേടിയും ഒരു കിട്ടൂലേ എന്നൊരു അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ ചോദിക്കുമ്പോ പെട്ടെന്ന് കിട്ടുകയും ചെയ്യില്ല, കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോ കിട്ടുകയും ചെയ്യും. സത്യം, അത് ശരിയാ,
2: കുഴപ്പമില്ല. ഏതായാലും ചോദ്യത്തിന്റെ ഉത്തരം വിജയകരമായി പറഞ്ഞു.
1: പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും ശ്രമിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കാം. മഴ

0: ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേൻ മാമ്പഴം ഒരുമിച്ച് പങ്കിട്ട കാലം, ഒരുമിച്ച് പങ്കിട്ട ബാല്യകാലം. ഈ പാട്ട് യേശുദാസാണ് പാടിയെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഏത് സിനിമയിലേതാണ്? അതാണ് പ്രവേശന ചോദ്യം.
1: ഒരുപക്ഷെ അടുത്ത മത്സരാർത്ഥി പറഞ്ഞില്ലെങ്കിൽ സാറിന് സാധകത്തിനുള്ള അവസരം കിട്ടും.
0: പാടി
1: ഏതായാലും നമുക്ക് നോക്കാം. അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
2: ഹലോ, റാഹിലയാണ്.
1: റാഹിലയാണ്. റാഹില എവിടെയായിരുന്നു?
2: അത്തായക്കുന്ന്.
1: റാഹില ഇപ്പൊ
0: ചിരപരിചയായിട്ട് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് സ്ഥലം പോലും സ്ഥിരമായി വിളിക്കുന്നത്. ഓക്കെ,
1: ഉത്തരം പറഞ്ഞോളൂ.
2: ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി.
0: ശരിയായ ഉത്തരമാണ്. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്നുള്ള ശരിയായ ഉത്തരമാണ്. രവീന്ദ്ര മാഷ് സംഗീതം നിർവഹിക്കുകയും ഷിബു ചക്രവർത്തി ലിറിക്സും. ഈ സിനിമയിലെ, അതായത് ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ഞാനിപ്പോ ഇവിടെ പാടിയത്. ശരിയായ ഉത്തരമാണ്.
1: സാധകത്തിനുള്ള അവസരം കഴിഞ്ഞു. സാധകത്തിനുള്ള അവസരം കഴിഞ്ഞു.
0: അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദിക്കുന്നു, ചോദ്യം ഇതാണ്: കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തീരദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം, അതിനെ മാതൃകയാക്കി തീരദേശങ്ങളിൽ പദ്ധതി, ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്?
2: വയനാട്.
0: സംസ്ഥാനം ഏതാണ് വയനാട് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയില്ലേ? ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് തെറ്റിപ്പോയി. ഓക്കെ, വീണ്ടും വിളിക്ക.
1: അല്ല, ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, നമ്മൾ അറിഞ്ഞില്ലല്ലോ ഈ വയനാട് സംസ്ഥാനം. ഇത് എപ്പോ ഒന്ന്, അതെ, കുഴപ്പമില്ല, എല്ലാവർക്കും അങ്ങനത്തെ
0: അബദ്ധങ്ങളൊക്കെ പറയുന്നില്ലേ,
1: പെട്ടെന്ന് പറയല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ആകെ വെപ്രാളപ്പെട്ടിട്ടല്ലേ
0: ഉണ്ടാവും. പെട്ടെന്ന് ചോദ്യം കേൾക്കുമ്പോ നമ്മളെ മൈൻഡ് എന്താന്ന് പറയുന്നു പറയാൻ
1: ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞതാണ് കേട്ടോ.
0: ഓക്കെ ഓക്കെ, അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ, സന്തോഷായില്ലേ? ഓക്കെ, വീണ്ടും വിളിക്കാം.
1: ശരി,
0: അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്: കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തീരപ്രദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: സ്വാഗതം.
4: ഹലോ.
1: ഹലോ, നമസ്കാരം. ആരാണ്?
4: സുജാത മുണ്ടവട്ട.
1: സുജാത സനീഷ് മാഷിന്റെ അമ്മയാണ്.
0: നമ്മൾ പ്രതീക്ഷിക്കുക,
1: ഞങ്ങളിങ്ങനെ സനീഷ് മാഷ് അല്ലേ വിളിച്ചുള്ളൂ, എന്തേ അമ്മ വിളിക്കാത്തെന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു.
0: പ്രതീക്ഷിക്കുന്ന കോളായത്.
1: അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
4: കർണാടക.
0: ഉത്തരം തെറ്റിപ്പോയി. ഉത്തരം തെറ്റിപ്പോയി.
1: 100% വിശ്വാസത്തോടു കൂടിയാണ് പറഞ്ഞത് അല്ലേ?
0: അടുത്തിടെയാണ് ഈ തീരുമാനം

നടപ്പിലാക്കിയത് അല്ല നടപ്പിലാക്കി പറഞ്ഞാൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് കൂടി ഓർക്കുക. എപ്പോഴും ലേറ്റസ്റ്റ് ചോദ്യമാണല്ലോ നമ്മൾ ചോദിക്കുന്നത്, ഉത്തരം തെറ്റിപ്പോയി. അപ്പൊ ഈ ചോദ്യം പ്രവേശ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തീരപ്രദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്?

0: ആകാശവാണി ടെലിക്യൂസ് 169 അധ്യായത്തിലെ 9 മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
1: ആരാണ് വിളിക്കുന്നത്?
2: നവ്യ.
1: ഓ,
0: നവ്യ.
1: നവ്യ എവിടെ നിന്ന് വിളിക്കുന്നു?
2: കണ്ണൂർ.
0: കണ്ണൂർ എവിടെയാണ് സ്ഥലം?
1: കണ്ണൂർ ചക്കരക്കല്ല് അല്ലേ. നവ്യ ഇതിനു മുമ്പേ വിളിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അവസ്ഥ അതായത് ഒരു പ്രാവശ്യം വിളിച്ച സമയത്ത് ഉത്തരം കിട്ടിയിരുന്നോ എന്നാണ് ചോദിച്ചത്?
0: കിട്ടിയിട്ടില്ല.
1: അപ്പൊ എന്താ ചെയ്യുന്നു പറഞ്ഞത്?
0: ഹൗസ് വൈഫാണ്.
1: കേൾക്കാറുണ്ടാവും അല്ലേ പരിപാടിയെല്ലാം?
0: എത്ര പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്? ഒരു തവണയേ പങ്കെടുത്തുള്ളൂ. അപ്പൊ പത്രമൊക്കെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം വായിക്കാറുണ്ട്. എന്നാൽ അത്യാവശ്യം വായിക്കുന്നവർക്കൊക്കെ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, അപ്പൊ തീർച്ചയായിട്ടും ഉത്തരം പറയാൻ പറ്റും. റേഡിയോ വാർത്തകൾ മറ്റു പരിപാടികളൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് ഈസിയായ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, ഉത്തരം
1: പറഞ്ഞോളൂ.
2: തമിഴ്നാടാണോ?
1: അല്ല, തെറ്റിപ്പോയി. ഉത്തരം തെറ്റിപ്പോയി. വീണ്ടും വിളിക്കാം.
0: അപ്പൊ അടുത്ത മത്സരാർത്ഥിക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും ഇതിന്റെ ഉത്തരം പറയാൻ. കർണാടകം പറഞ്ഞു, തമിഴ്നാട് പറഞ്ഞു.
1: ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ഇത്ര സിമ്പിളായി പോകൂ എന്നുള്ളതാണ് ഇപ്പോ സംശയം.
0: അപ്പൊ ഓക്കെ നവ്യ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ശരി.
1: ഈ ചോദ്യം ഒരു തവണ കൂടി ചോദിക്കാൻ വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്: കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃയാക്കി തീരപ്രദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഹലോ.
3: ആ സാറെ. ഹലോ.
1: ആ പറഞ്ഞോളൂ, എന്താ പേര്?
3: എന്റെ പേര് രവി, പാപ്പൻശ്ശേരി എന്നാണ്.
1: ആ ഓ, രവിയേട്ടൻ ഇതിനു മുമ്പേ
3: വിളിച്ചിട്ടുണ്ടോ?
0: വിളിച്ചിട്ടേ ഉള്ളൂ അല്ലേ?
1: അത് ശരി, ഞാനറിയില്ല കേട്ടാ, ഞാൻ അതുകൊണ്ടാണ്.
0: രവിയേട്ടൻ ചിരിച്ചാൽ അറിയാം ഞങ്ങൾക്ക് ഇത് ആരാ വിളിക്കുന്നത്. പേര് പറയണ്ട.
3: ഒന്നോ രണ്ടോ കടന്നവരെ എത്തുന്നില്ല, അതിൽ അപ്പുറം കടക്കുന്നില്ല.
0: അതൊരു സന്താണല്ലേ.
1: മൂന്നെണ്ണം കെട്ടിക്കഴിഞ്ഞ് വിജയിച്ചാ മാത്രമേ നമ്മൾ ഇവിടുത്തേക്ക് വരാൻ കഴിയും. രണ്ട് കടമ്പേ കടക്കുന്നില്ല, അതാണ് പ്രശ്നം അല്ലേ.
0: രണ്ട് കഴിഞ്ഞ് മൂന്നാമതിലാണ് എപ്പോഴും നമ്മള് തട്ടിപ്പോന്നത് അല്ലേ.
3: അതെ അതെ അതെ.
0: അതിനെന്തെങ്കിലും നമുക്ക് ഇത് നമ്മള് പറയല്ലേ, എന്തേ പൂജ എങ്ങാണ്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഒരു പ്രശ്നം ഉണ്ട് അവിടെ.
1: അപ്പൊ
0: ഇന്ന് ഏതായാലും നമുക്ക് മൂന്നാമത്തെ കടമ്പയും കടക്കാൻ പറ്റുമെന്ന് അങ്ങ് വിശ്വസിക്കാം. ആദ്യം തന്നെ
1: പ്രതീക്ഷിക്കും. ഉത്തരം പറഞ്ഞോളൂ.
3: ഒഡീഷ.
1: ശരിയാണ്, ഒഡീഷ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പൊ രവിയേട്ടന് പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. അപ്പൊ ആസ്വദിക്കാൻ രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ സിമ്പിള്. നാളെ മുതൽ ഇപ്പൊ നമുക്ക് സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പം വരും ഫീൽഡിലേക്ക്, ടീച്ചേഴ്സ് മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ. ചോദ്യം ഇതാണ്: സെൻസസിന്റെ ആദ്യഘട്ടമായി ജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കാൻ നൽകിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സെൻസസിന്റെ ആദ്യഘട്ടമായി ജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കാൻ നൽകിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചെയ്തു
0: പക്ഷെ ഇതാരറിഞ്ഞു ഇല്ലേ? ആകാശവാണി ടെലികാസ്റ്റിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പിറക്കൂന്നുള്ള

0: അതെ, ഏത് വല്ല ഇപ്പം മൊബൈൽ ഇനിയിപ്പൊ തട്ടി പിടിച്ച് നോക്കി ഏതാണ് ചെയ്തത് അല്ലെ.
1: ഏതായാലും ചേട്ടൻ ഉത്തരം പറയാൻ പറ്റുന്നില്ല,
0: തോന്നുന്നു അല്ലേ. ഓക്കെ ചേട്ടാ, നല്ലൊരു പ്രസന്റ് ആയിട്ടാണ്.
1: അതെ അല്ല അതല്ല, ഏതായാലും ഫണ്ണി ആയത് ഞാൻ.

0: പക്ഷേ അതൊക്കെ അറിയാം,
1: എല്ലാം അറിയാം.
0: ആയിക്കോട്ടെ, കാണാം കാണാം.
1: ഓക്കെ ബേട്ടാ, വീണ്ടും വിളിക്കാം. ഓക്കെ, ചോദ്യം, പ്രവേശന ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, സെൻസസിന്റെ ആദ്യഘട്ടമായി ജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കാൻ നൽകിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിത വീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിത വീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിത വീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. 11-ാമത്തെ മത്സരാർത്ഥിയാണ്. സ്വാഗതം.
1: ഹലോ,
0: വള്ളിയായി നിന്ന് നവാസാണ് വിളിക്കുന്നത്. നവാസെ, ഏട്ടന്റെ മോള് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ? അവിടെ ഉണ്ടോ?
1: ഒന്നിച്ചല്ലേ,
0: എന്നാ പിന്നെന്താ പ്രശ്നം?
1: സെറ്റ്.
0: ഉത്തരം ചോദിക്കുന്നതിന്റെ മുമ്പേ തന്നെ ഉത്തരം പറയും. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ.
1: ശരി, സെൽഫ് എന്യൂമറേഷൻ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പോ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. അപ്പൊ ഇനി രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ആ രണ്ട് ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പുതിയതായി തെരഞ്ഞെടുത്തത് ആരെയാണ്? നമ്മുടെ കേരളത്തിലെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുത്തത് ആരെയാണ്? പുതിയതായി ന്യൂ അപ്പോയിന്റ്മെന്റ്.
0: സമയം
1: ഒരിക്കലും പറഞ്ഞേ. യെസ്, ശരിയായ ഉത്തരമാണ്. എൻ ശേഷാദ്രിനാഥൻ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പൊ ഉത്തരം ലഭിച്ചു നിങ്ങൾക്ക്. അതായത് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവും കൂടി ലഭിച്ചു. ഇനി ഒരു ചോദ്യം കൂടിയാണ് നിങ്ങൾക്കുള്ളത്. അതിനു കൂടി ഉത്തരം ലഭിച്ചാൽ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിജയിയാകും. ഈസി അല്ലേ ഇത്? ഈസി ചോദ്യല്ലേ.
0: അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് പറയണം,
1: പെട്ടെന്ന് പറയണം. ഓക്കെ, 2026 ജൂണിൽ രാജിവെച്ച ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആര്? യെസ്, പെട്ടെന്ന്. 2026 ജൂണിൽ രാജിവെച്ച ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആര്? ഒന്നുകൂടി. യെസ്, ശരിയായ ഉത്തരം. നമുക്ക് ആദ്യ വിജയം ലഭിച്ചിരിക്കുന്നു. സന്തോഷം. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് മത്സരിച്ചതെങ്കിലും ആ മത്സരത്തിന് അതിന്റെ ഒരു ഫലം കിട്ടിയിട്ടുണ്ട്. ശരിയായ ഉത്തരം, നിങ്ങൾ ആദ്യത്തെ ഇന്നത്തെ വിജയായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്.
0: ഓക്കെ നവാസ്, ഞങ്ങളും ഏറെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ഇന്നൊരു വിജയി കിട്ടിയിട്ടില്ല, ആദ്യത്തെ വിജയിയാണ്.
1: ആദ്യത്തെ നമ്മുടെ വിജയിയാണ്.
0: അപ്പോ ഞങ്ങൾ ആരെയാണ്, ആരുടെ പേരാണ് ഇവിടെ ചേർക്കേണ്ടത്? മത്സരിച്ച നവാസ് അല്ലേ?
1: അപ്പൊ നവാസിന്റെ പേരല്ലേ നമുക്ക്
0: തീർച്ചയായിട്ടും. ക്രെഡിറ്റ് ഗോസ് ടു ഏട്ടന്റെ മോളാണ്.
1: ഏട്ടന്റെ മോളാണ് പ്രവർത്തനം. ശരിയാണ്, കേരള സ്റ്റാമർ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്.
0: ഏട്ടന്റെ മോൾക്കേ എന്തെങ്കിലും കാര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ നവാസ്, ആകാശവാണി ടെലിക്യൂസിന്റെ അഭിനന്ദനങ്ങൾ. ശരി,
1: ഓക്കെ. അപ്പോ നമുക്കിനി പുതിയ ഒരു ചോദ്യവുമായി വരണം. തീർച്ചയായിട്ടും നമുക്കൊരു പ്രവേശന ചോദ്യം, പുതിയൊരു പ്രവേശന ചോദ്യം നമുക്ക് ചോദിക്കാം. ചോദ്യം ഇതാണ്, സിമ്പിളാണ്, ഉത്തരം എല്ലാവരും പറയും. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിലെത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? ഇപ്പൊ ഈ 2026 ലോകകപ്പ് ഫുട്ബോളിൽ.
2: പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. എരുവേശി പഞ്ചായത്തിലെ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്തെ ജോർജ് കുട്ടിയുടെ തേനീച്ച കൃഷി വിശേഷങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫേ. സാങ്കേതിക

0: വിദ്യയും സാമൂഹിക മാറ്റവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൗതമൻ പറശ്ശിനിക്കടവ്. 8 മണിക്ക് കാഫ്യ കേളി. ആകാശവാണി ടെലിക്വിസ് എപ്പിസോഡ് നമ്പർ 169 ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: പേര് ഋഷികേശ്.
0: ഋഷികേശ് എവിടെയായിരുന്നു ഋഷികേശിന്റെ സ്ഥലം?
1: അഞ്ചരക്കണ്ടി.
2: അഞ്ചരക്കണ്ടി. ഋഷികേശ് എന്ത് ചെയ്യുന്നു?
1: ഞാൻ മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നു.
0: മർച്ചന്റ് നേവിയിലാണ്?
2: മർച്ചന്റ് നേവിയിലാണല്ലേ. നിങ്ങൾക്ക് മർച്ചന്റ് നേവിയിൽ
0: നാട്ടിൽ വന്നിട്ടുണ്ടോ?
1: നാട്ടിൽ വന്നിട്ടുണ്ട്.
0: ആ, അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ലല്ലോ
2: അല്ലേ.
1: അതെ അതെ.
2: നിങ്ങൾ പൊതുവെ 6 മാസം 6 മാസം അങ്ങനെയാണോ? നിങ്ങളൊരു
1: അങ്ങനൊന്നുമില്ല, അത് ഓരോ കോഴ്സ് അനുസരിച്ച്.
2: ഓരോ കോഴ്സ് ഓരോ കമ്പനിയില് അല്ലേ? ഷിപ്പിൽ പോകുന്ന പോലെ ഇരിക്കും അല്ലേ ഇത്?
1: ആ, പോകുന്ന പോലെ ഇരിക്കും.
0: അപ്പോ താങ്കൾ എങ്ങനെയാണ്, താങ്കളുടെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ്?
1: എങ്ങനെ? ഹലോ.
0: എങ്ങനെയാണ് താങ്കളുടെ ജോലിയുടെ സ്വഭാവം? ഇപ്പോഴെങ്ങനെയാണ് ലീവ് ഒക്കെ? എങ്ങനെയാണ്
1: ലീവ്? ഇപ്പൊ 6 മാസമാണെങ്കിൽ 3 മാസത്തെ ലീവ് കിട്ടും.
2: 6 മാസം കടലിലുണ്ടെങ്കിൽ 3 മാസം നാട്ടിൽ നിൽക്കാം.
0: കടലിലും കരയിലുമായിട്ട് അല്ലേ?
1: കടലിലും കരയിലായിട്ട്.
0: കടലാണോ കരയാണോ ഇഷ്ടം?
2: മറ്റു ചോറുകളൊന്നും ഇല്ലല്ലോ അല്ലെ? അവരുള്ള ആ സാമ്രാജ്യത്തിനുള്ളിൽ തന്നെ ആയല്ലോ അല്ലെ?
0: നമ്മളിങ്ങനെ പറയാൻ തുടങ്ങിയ കടൽ ജീവികളൊക്കെ എന്ത് ചെയ്യും ഋഷികേശ്? അവരെങ്ങാണ്ട് കരയിലോട്ട് വരാൻ തുടങ്ങിയ നമ്മളെന്ത് ചെയ്യും? അതും ഒരു ചോദ്യമാണ്.
2: അപ്പൊ അതുകൊണ്ട് ഈ മർച്ചന്റ് നേവി ആയിട്ട് ഒരുവിധം രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ?
1: കുറച്ച്
2: രാജ്യങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ അവര് ആ തുറമുഖ സ്ഥലത്തേക്കെങ്കിലും എത്തിയിട്ടുണ്ടാവും. അങ്ങ് ഉള്ളിലോട്ടൊന്നും കയറി പോയിട്ടില്ലെങ്കിലും അല്ലേ?
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കടലിലെ ഒരു ജീവിതം എങ്ങനെയാണ്? അല്ല, എങ്ങനെയാണ് അതിന്റെ ഒരു
2: ആകാംക്ഷയാണ്
0: ഞങ്ങൾ കൗതുകം കേൾക്കാൻ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല.
2: അതാണ് പറയാൻ വാക്കുകൾ ഇട്ടത്, അത് എങ്ങനെ തുടങ്ങണം.
0: ഓക്കെ, അപ്പൊ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, കൗതുകം കൊണ്ട് ചോദിച്ചു പോയതാണ്.
2: ഉത്തരം പറഞ്ഞോളൂ. എന്നുള്ളത് ശരിയായ ഉത്തരമാണ്.
0: അതാണ് ഋഷികേശിന് ഈ ഉത്തരം ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അസ്ഥാനത്ത് ചോദ്യങ്ങൾ
2: ചോദിച്ചത് മാത്രല്ല, ഈ പിന്നെ ഋഷികേശോട് നമ്മ ഈ മറ്റേ ഈ ഷിപ്പിലെ അവസ്ഥ എങ്ങനെയാന്നെല്ലാം ചോദിക്കുമ്പോൾ ഉത്തരം മറന്നോന്ന് വിചാരിച്ചിട്ടാണ് അടുത്തതിലേക്ക് പോവാണ്ട് ഇങ്ങനെ.
0: അതുകൊണ്ടാണ് ഋഷികേശ് പറഞ്ഞത് എങ്ങനെയാണ് അതൊക്കെ പറയാ, ഒന്ന് ഇവര് ചോദ്യം നിർത്തട്ടെ.
2: വായിരുന്ന പേര് കുറച്ച് കടുപ്പാത് വെറുതേ അല്ലേ? പോയി ആ ഏരിയയിലൊക്കെ പോയിരുന്നോ? ഈ കേപ്പ് വെർദേയിലോ എവിടെയാ സ്ഥിതി എന്നറിയോ? ഇല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 10 ദ്വീപുകൾ ചേർന്ന ഒരു കുഞ്ഞൻ രാജ്യമാണിത്. ആ 10 ദ്വീപുകളോളം വലിയ ചെറിയ ചെറിയ 10 ദ്വീപുകളോളം വരുന്ന ഒരു കുഞ്ഞൻ രാജ്യമാണ്. ആകെ 5.5 ലക്ഷം ജനസംഖ്യ. ചിന്തിച്ചു നോക്കിയ നിങ്ങള്. അതായത് നമ്മളെ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗം ഏകദേശം സെനഗലിന്റെ തീരത്തിന് ഏകദേശം 600 കിലോമീറ്ററോളം അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് വരുന്ന 10 ദ്വീപുകൾ കൂടുന്ന ഒരു കൂട്ടാണ് ഇത് എന്ന് ഓർക്കുക. 100 വർഷങ്ങളോളം പോർച്ചുഗലിന്റെ കോളനിയായിരുന്നു ഇത്. 1975 പോർച്ചുഗലിന് സ്വാതന്ത്ര്യം നേടിയത്. 1982 ഫുട്ബോൾ ടീം ഉണ്ടാക്കിയത്. 1986 ഫിഫയിൽ അംഗത്വം നേടിയത്. നിങ്ങൾ ചിന്തിച്ചൊക്കെ ആ രാജ്യമാണ് ഇപ്പൊ നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തിയത് അല്ലേ? ഭയങ്കര അത്ഭുതമല്ലേ?
0: നമിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂല്ലേ. തീർച്ചയായിട്ടും അതൊരു മാതൃകയാണ്.
2: തീർച്ചയായിട്ടും.
0: പിന്നെ ഋഷികേശ് ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഈ പിന്നെ കടൽ ഈ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് എത്ര വർഷമായി?
1: 5 വർഷമായി.
0: അപ്പൊ ഈ 5 വർഷത്തിനിടയിൽ ഈ കടൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
1: എല്ലാ ഓർമ്മകൾ തന്നെ ഉണ്ടാവും.
2: മറക്കാൻ പറ്റാതെ ഒന്നും മറന്നുപോയി, എല്ലാ ഓർമ്മയുണ്ട്. അതാണ്.
0: അപ്പോ നമ്മൾ ചോദിച്ചിട്ട് കാര്യമല്ലല്ലോ, ഏത് മാതിരി ചോദ്യം ചോദിച്ചിട്ടും ഋഷികേശിന്റെ ഒരു ഉത്തരം കിട്ടുന്നില്ല.
2: അടുക്കുന്നില്ല. അപ്പൊ ഋഷികേശേ, പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് കഴിഞ്ഞ 2 ചോദ്യങ്ങളുണ്ട്, ചോദിക്കട്ടെ?
1: ഓ, ചോദിച്ചോളൂ.
2: യെസ്, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ആരാണ്?
1: ഹലോ,
2: കേട്ടിട്ടില്ല. കേരളത്തിന്റെ പുതിയ, അതായത് 51st ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ആരാണ്? അതെ, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്?
0: ഉത്തരം പെട്ടെന്ന് വേണം.
1: പെട്ടെന്ന് വേണം. വിശ്വനാഥ് സിൻഹ.

0: യെസ്, ശരിയായ ഉത്തരമാണ്. വിശ്വനാഥ് സിൻഹ എന്നുള്ള ശരിയായ ഉത്തരമാണ്. 1992 ബാച്ചിൽ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അല്ലേ. അതായത് നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഇന്ന് June 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ നിയമിക്കുക എന്നുകൂടി ഇതിന്റെ കൂടെ കൂടുതൽ അറിയിക്ക. ശരിയായ ഉത്തരം.
1: ഏതായാലും ഇതൊരു കടൽ പുലിയാണ് കേട്ടോ.
0: കടൽ പുലി തന്നെ. അപ്പൊ തീർച്ചയായിട്ടും ഫൈനൽ ക്വസ്റ്റ്യൻ
1: അറിയാവോ? നിബന്ധനകളൊക്കെ അറിയൂല്ലേ?
2: ഓക്കെ,
1: അറിയാം. ഓക്കെ, കഴിഞ്ഞ എപ്പോഴും വിളിച്ചിട്ടുണ്ടല്ലേ ഋഷികേശ്? എന്നാ മറ്റേതോ ഋഷികേശാണ്, ഈ ഋഷികേശ്.
0: ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ.
1: ആരും അവിടെ പറഞ്ഞു തരാനുണ്ടല്ലേ?
0: ആളുണ്ട്,
1: ആളുണ്ട്.
0: ഏതായാലും
1: അടുത്ത ഉത്തരം പെട്ടെന്ന് പറയണം,
0: ചെറിയ സമയം. അതായത് വെനിസ്വേലയിൽ ഭൂകമ്പം ഉണ്ടായതല്ല അറിയാലോ? ഹലോ,
2: ഹലോ.
0: വെനിസ്വേലയിൽ ഭൂകമ്പം ഉണ്ടായത് അറിയാലോ? ഭൂകമ്പം വിതച്ച വെനിസ്വേലയ്ക്ക് ഇന്ത്യ നൽകിയ ദുരിതാശ്വാസ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓക്കെ, അപ്പൊ അറിഞ്ഞൂടാന്ന് പറഞ്ഞാ പിന്നെ പ്രശ്നമില്ല.
1: അപ്പോ കഴിഞ്ഞു നിബന്ധന അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാ. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു.
0: ആദ്യം തന്നെ നമ്മൾ അധികം പറഞ്ഞല്ലേ, വേറെ തല്ലോ പറയാനില്ല അല്ലേ. ആയിക്കോട്ടെ, എന്നാലും ആ ഋഷികേശിന്റെ ആ ഒരു അല്ലേ വളരെ
1: പോസിറ്റീവായിട്ടും
0: എനർജറ്റിക് ആണ്
1: കേട്ടാ.
0: ചെറിയ സമയം കൊണ്ട് അതിന്റെ ഒരു രീതിയെ മൊത്തം മാറി നമുക്ക്.
1: ആദ്യത്തെ രണ്ടുത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞു, രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ പറയാൻ കഴിഞ്ഞു. ഞങ്ങൾ ഋഷികേശിൽ നിന്ന് ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഇനി ലീവ് കഴിഞ്ഞിട്ട് പോകേണ്ടത്?
0: അടുത്ത ചൊവ്വാഴ്ച വിളിക്കാം. ഓക്കെ ഋഷികേശ്, ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ഭൂകമ്പം വിതച്ച വെനിസ്വേലയ്ക്ക് ഇന്ത്യ നൽകിയ ദുരിതാശ്വാസ ദൗത്യത്തിന്റെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: സ്വാഗതം.
3: നമസ്കാരം മേഡം, പവിത്രൻ മുണ്ടപ്പെട്ട.
1: ആഹാ, പവിത്രൻ ചേട്ടൻ വന്നിട്ടുണ്ട്.
0: രണ്ടു മൂന്നാൾ വിളിച്ച
3: ഓപ്പറേഷൻ അമിതാദ്
1: ഉത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
0: അല്ലപ്പാ, ഒന്ന് ചോദിക്കട്ടെ.
3: കഥയിലും പറഞ്ഞ
0: മറന്നുപോയി.
1: ഇത് തന്നെയായിരുന്നു തൊട്ടു മുമ്പ് വിളിച്ച മത്സരാർത്ഥിയെ കേട്ടില്ലേ? അദ്ദേഹത്തോട് ഞങ്ങളിങ്ങനെ പലതും ചോദിക്കുന്നുണ്ടായിരുന്നു. മർച്ചന്റ് നേവി. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഈ ഉത്തരങ്ങൾ ഇങ്ങനെ മുട്ടാണ്.
0: കറക്റ്റ്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോഴേക്ക് മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പറഞ്ഞു. പറഞ്ഞ ശേഷം എന്ന് പറയാലോ അല്ലേ.
1: അല്ല, പവിത്രൻ ചേട്ടന്റെ അടുത്ത് ഞങ്ങള് കഥകളുമായിട്ട് സമീപിക്കില്ല, കാരണം പവിത്രൻ ചേട്ടന് നല്ല ചിരപരിചിതമായ ഒരു മത്സരാർത്ഥിയാണ്.
0: നമ്മൾ അധികം ചോദിക്കില്ല, ആദ്യമായിട്ട് വിളിക്കുന്നവരും പുതിയ അവരോട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കും.
3: ഇന്നലെ മിന്നാനത്തെ പേപ്പർ ഉണ്ടായിരുന്നു,
0: ഉണ്ടായിരുന്നല്ലേ.
3: ഓ,
0: അപ്പം അപ്പോ ശരിയായ ഉത്തരമാണ് ഓപ്പറേഷൻ അമിസ്റ്റേഡ് എന്നുള്ള ശരിയായ ഉത്തരമാണ്. അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. അപ്പൊ ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാം ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി, 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിന്റെ പേരെന്താണ്? ഇതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം.
1: സമയം.
0: ഹലോ,
1: സമയം കഴിഞ്ഞോ?
3: ഹലോ,
0: ആ ഉത്തരവില്ല.
3: ഈ പാഠശാല
0: ഒന്നുകൂടി.
3: ഈ പാഠശാല തത്ശാല
0: കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിയില്ല.
3: ഈ പാഠശാല
0: അല്ല,
3: ദിശ
0: അല്ല, അങ്ങനെ പരക്കെ പറഞ്ഞൂടാ.
3: ഈ പാഠശാല
0: അല്ല, അത് കൃത്യമായ ഉത്തരത്തിലേക്ക് തന്നെ പറയണം. നമുക്കൊരു ഒരു എൻട്രി അങ്ങനെ ആയിക്കൂടാ, ഉത്തരം കൃത്യമായിരിക്കണം. അത്
1: സ്പെസിഫിക്
0: സ്പെസിഫിക് ഉത്തരം തന്നെ വേണം.
3: അല്ല, ഈ അത് എനിക്ക് നിങ്ങൾ ചോദിച്ചത് കറക്റ്റ് ആണെങ്കിൽ ഡിജിറ്റൽ ഈ പബ്ലിക്കേഷന്റെ ഫ്ലിപ്പ് ബുക്ക് ആണത്.
0: അതെ
3: അതെ,
0: അതിനൊരു പ്രത്യേക പേരുണ്ട്.
3: അതെ, ഈ പബ്ലിക്കേഷന്റെ ഈ ഫ്ലിപ്പ് ബുക്ക്.
0: ഈ പബ്ലിക്കേഷൻ ശരിയാ, മനസ്സിലായി. പക്ഷെ അതിനൊരു പേരുണ്ട് കൃത്യമായിട്ട്.
3: അതെ, എന്നാ പിന്നെ തെറ്റി.
0: ഡിജിറ്റൽ ആപ്പിന് കൃത്യമായ ഒരു പേരുണ്ട്. അപ്പൊ നമുക്ക് ആ സ്പെസിഫിക് പേര് തന്നെ വരണ്ടേ, എന്നല്ലേ നമുക്കത്
1: ശരിയായി ചേട്ടാ. തുടർന്ന് കേൾക്കുക ഉത്തരം. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, വീണ്ടും വിളിക്കുക. അപ്പൊ ഈ ചോദ്യം പ്രവേശനവിധിയായി ചോദിക്കാം. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിന്റെ പേരെന്താണ്?

0: സ്വാഗതം.
1: സ്വാഗതം അല്ല സോറി,
2: സ്വാഗതം ആയിക്കോട്ടെ, സ്വാഗതം ആയിക്കോട്ടെ. ആ ഒരു നിഷ്കളങ്കതയാണ് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു.
0: അതൊരു തെറ്റല്ല ചേട്ടാ. പേര് പറയോ, ആരാണ്?
1: നെയിം ഷെരീഫ്.
0: നെയിം ഷെരീഫാണ്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: ഈ ജാദുയി പിതാര.
2: യെസ്, കണ്ട, അതാണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായ ഉത്തരം.
0: നമ്മളെ വിളിച്ച മത്സരാർത്ഥിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു.
2: അദ്ദേഹത്തിന്റെ ആ സംശയമല്ല, അതാ ഞാൻ സ്പെസിഫിക് ആയ ഉത്തരം തന്നെ പറയാൻ.
0: അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
2: അദ്ദേഹത്തിന് അതൊരു കറക്റ്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ,
0: കഴിഞ്ഞ സീസണിലെ ആദ്യഘട്ട വിജയാണ്. അതിനു മുമ്പത്തെ സീസണിലെ ആദ്യഘട്ട വിജയാണ്.
2: ശരി,
0: തടക്കവും പഴക്കവും സിദ്ധിച്ച ആളാണ്.
2: അതെ അല്ലേ? അപ്പൊ ഇന്നും വിജയത്തിനൊരു സാധ്യതയുണ്ട്
0: അല്ലേ? നയിം ഷെരീഫ്
2: നോക്കാം. അപ്പം ചോദ്യം ചോദിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എബോള വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പേരെന്ത്? ചോദ്യം ഒന്നുകൂടി ചോദിക്കണോ? ചോദിക്കാം. എബോള വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പേരെന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം.
1: ഓൺലൈൻ പോർട്ടൽ.
2: അതെ അതെ,
1: ഓൺലൈൻ പോർട്ടൽ വായിച്ചിട്ടുണ്ടായിരുന്നു.
2: ഒന്നുകൂടി പറ.
1: യെസ്,
2: ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. നിങ്ങൾ ആ സമയത്ത് ലാസ്റ്റ് ഇങ്ങനെ അങ്ങനെ പറയില്ലേ, നമ്മൾ 90 മിനിറ്റ് ആയിട്ട് ഗോൾ അടിക്കുന്ന ആ ഒരു സാഹചര്യം, അഡീഷണൽ സമയം കൊടുത്തിച്ച് ഒരു 2-3 മിനിറ്റ് അഡീഷണൽ സമയം കൊടുത്ത് ആ ലാസ്റ്റ് പോയല്ലേ അടിക്കല്ലേ. ഇപ്പൊതാ നമ്മൾ ഇവിടെ ബെല്ല് അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് ആണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. കറക്റ്റ് ഉത്തരമാണ്, കറക്റ്റ് ഉത്തരമാണ് കേട്ടോ.
1: താങ്ക് യു.
2: ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതിൽ ഉത്തരം ലഭിച്ചാൽ ഇന്നത്തെ ആദ്യത്തെ 2
1: വിജയിയാവും.
2: ഓക്കെ, ശരി. ചോദ്യം ഇതാണ്, ഹലോ
1: ഹലോ,
2: ആ ഫൈനൽ ചോദ്യം ചോദിക്കട്ടെ?
1: ചോദിച്ചോളൂ,
2: ചോദിക്കാം. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന്, റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് ആരെയാണ്?
0: ഉത്തരം പെട്ടെന്ന് വേണേ, പെട്ടെന്ന് പറയണം.
1: റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി,
2: കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് ആരെയാണ്?
1: ലിയോ ടോൾസ്റ്റോയ്.
2: ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. വെരി ഗുഡ്.
1: നമ്മുടെ
2: ലാസ്റ്റ് നിമിഷം ഒരു വിജയം കൂടി നമുക്ക് കിട്ടി. അങ്ങനെ 2 വിജയമായി ഇന്നത്തെ മത്സരത്തിൽ. കൺഗ്രാജുലേഷൻസ്.
1: താങ്ക് യു.
0: ഇത് നയിം ഷെരീഫിനെ സംബന്ധിച്ച് പുത്തരി അല്ല എന്നതാണ് അല്ലേ മറുപടി? ഇപ്പൊ എത്ര പ്രാവശ്യം ആദ്യഘട്ട വിജയമായി?
1: എത്ര വർഷം,
0: എത്ര പ്രാവശ്യം ആദ്യഘട്ട വിജയമായി? മൂന്നാമത്തെ തവണയാണ് തോന്നുന്നു അല്ലേ?
1: മൂന്നാമത്തെ
2: തവണയായി അല്ലേ?
0: ഞങ്ങളടുത്ത് കൃത്യമായ രേഖകളുണ്ട്.
2: അദ്ദേഹം അത്ര കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടൂല. അദ്ദേഹം ഇതിന്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്, വ്യക്തമാണ്. ശരിയല്ലേ നെയിം ഷെരീഫ്?
1: അപ്ഡേറ്റ് ചെയ്യാറുണ്ട്,
2: അപ്ഡേറ്റ് ചെയ്യാണ്ട് ഈ ആദ്യം
1: ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ട്.
2: അതെ അതെ, അപ്ഡേറ്റ് ചെയ്യുന്ന വ്യക്തമാണ്, അല്ലാണ്ട് ഇത്രയും കൃത്യമായി പറയാൻ കഴിയില്ല.
0: അപ്പൊ ഏതായാലും ആകാശവാണി

0: ഇറ്റലിക്കസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നൈംശരി,
1: ശരിയായ ഉത്തരമാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി ലെനിൻ വിശേഷിപ്പിച്ചത് ലിയോ ടോൾസ്റ്റോയിയാണ്. ഓർക്കുക, റഷ്യൻ വിപ്ലവം എല്ലാവർക്കും അറിയുന്നതാണ്. 1917 റഷ്യൻ വിപ്ലവം. 1917 റഷ്യൻ വിപ്ലവം രണ്ട് ഘട്ടമായിട്ട് നടന്നിട്ടുണ്ടെന്നറിയാം. ഒന്ന് ഫെബ്രുവരി വിപ്ലവം എന്നും മറ്റൊന്ന് ഒക്ടോബർ വിപ്ലവം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ആ റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട എഴുത്തുകാരന്മാർ ആണ് ഒന്ന് ഈ പറഞ്ഞ ലിയോ ടോൾസ്റ്റോയി, മാക്സിം ഗോർക്കി, ദസ്തേവ്സ്കി ഒക്കെ. അതിൽ ഞാൻ ഈ പറഞ്ഞ ലിയോ ടോൾസ്റ്റോയിയാണ് എന്ത് വിശേഷിപ്പിച്ചത്? ലെനിൻ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ശരിയായ ഉത്തരം വ്യക്തവും ക്ലിയറുമാണ്.
2: അഭിനന്ദനങ്ങൾക്ക് വളരെ വളരെ നന്ദി.
1: ഓ
0: താങ്ക് യു, അല്ല താങ്ക് യു, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സമയം കഴിയാൻ പോകുകയാണ്. ഇനി ഒരു ക്വസ്റ്റ്യനോ ഇനി ഒരു മത്സരാർത്ഥിയോ പങ്കെടുപ്പിക്കാനോ
1: ചാൽ പുതിയൊരു മത്സരാർത്ഥി വരാൻ സമയമില്ല,
0: സമയമില്ല, കഴിയാണ്. ഇപ്പോ 29:29. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്യൂസിന്റെ അതായത് 169 അധ്യായം എന്നിവിടെ സമാപിക്കുകയാണ്. ഇന്ന് ക്വിസ് മാസ്റ്റർ എത്തിയ ശ്രീ സുജിത് മാണിയാട്ടിന് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. ഇന്നത്തെ വിജയികൾക്കും മത്സരാർത്ഥികൾക്കും മറ്റ് ശ്രോതാക്കൾക്കും നന്ദിയും ഒപ്പം അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്, ഒപ്പം അജന്യ മുരളി. നിർവഹണ സഹായം ഷേണി രഞ്ജിത്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം കെ ദീപ. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:50. 5 മണിക്ക് ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം കോഴിക്കോടിലെ.

0: ഫിഫ ലോകകപ്പ് അവലോകനം.
1: ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ട് ഓരോ ദിവസവും പുതിയ ചരിത്രങ്ങൾ എഴുതുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തു തെളിയിച്ച വമ്പന്മാർ വരെ ഓരോ നിമിഷവും പുറത്താകുമെന്ന പ്രതീതിയിലാണ്. ഇന്നലെയും അതുതന്നെയായിരുന്നു കഥ. ബ്രസീൽ അവസാന നിമിഷത്തിലെ ഗോളിൽ ജപ്പാനെ മറികടന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ജർമ്മനിയും നെതർലാൻഡ്സും ലോകകപ്പിനോട് അപ്രതീക്ഷിതമായി വിട പറഞ്ഞു. പരാഗ്വേയും മൊറോക്കോയും ചരിത്രമെഴുതിയപ്പോൾ ലോകകപ്പ് പ്രവചനങ്ങളെല്ലാം തകിടം മറിക്കുന്ന ടൂർണമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആദ്യ മത്സരത്തിൽ ലാറ്റിനമേരിക്കൻ പ്രതാപവും ഏഷ്യൻ ആവേശവും നേർക്കുനേർ വന്നപ്പോൾ അവസാന ചിരി ബ്രസീലിനായിരുന്നു. എന്നാൽ സ്കോർ ലൈൻ മാത്രം നോക്കിയാൽ ഈ മത്സരത്തിന്റെ കഥ പൂർണമായി മനസ്സിലാകില്ല. അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ ബ്രസീലിനെ വിറപ്പിച്ച പ്രകടനമായിരുന്നു ജപ്പാന്റേത്. ആദ്യ പകുതിയിൽ ജപ്പാനായിരുന്നു ഒരു പടി മികച്ച ടീം. 29th മിനിറ്റിൽ ബ്രസീലിന്റെ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് കൈഷു സാനോ കാർപ്പറ്റ് ഷോട്ടിലൂടെ വല കുലുക്കിയപ്പോൾ ലോകമെങ്ങുമുള്ള ബ്രസീലിയൻ ആരാധകർ ഞെട്ടി. പന്തവകാശം കൂടുതൽ ബ്രസീലിനായിരുന്നെങ്കിലും അതിവേഗ മുന്നേറ്റങ്ങളിൽ ഹാജിമെ മൊറിയാസുവിന്റെ ടീം മികവു കാണിച്ചു. ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിയൻ കോച്ച് കാർലോ ആൻസലോട്ടി കളിയുടെ രൂപം തന്നെ മാറ്റി. മിഡ്ഫീൽഡർ ലൂക്കാസ് പക്വേറ്റയ്ക്കു പകരം ഫോർവേഡ് എൻട്രിക്കിനെ ഇറക്കിയതോടെ ബ്രസീൽ കൂടുതൽ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി. നിരന്തരം ബോക്സിലേക്ക് ഉയർത്തിയ ക്രോസുകൾ ഒടുവിൽ ഫലം കണ്ടു. 56th മിനിറ്റിൽ ഗബ്രിയലിന്റെ ക്രോസിൽ നിന്നുള്ള കാസെമിറോയുടെ ശക്തമായ ഹെഡർ ബ്രസീലിനെ സമനിലയിലെത്തിച്ചു. അതോടെ കളിയുടെ നിയന്ത്രണം പൂർണമായും ബ്രസീൽ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ജപ്പാൻ അവസാന നിമിഷം വരെ പൊരുതി. കളി എക്സ്ട്രാ ടൈമിലേക്ക് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ബ്രസീലിന്റെ വിജയ ഗോൾ വന്നത്. അധിക സമയത്തിന്റെ 5th മിനിറ്റിൽ ബ്രൂണോ ഗിമാരസിന്റെ പാസ് സ്വീകരിച്ച ഗബ്രിയേൽ മാർട്ടിനെല്ലി വല ചലിപ്പിച്ചപ്പോഴാണ് ജപ്പാന്റെ പ്രതിരോധം ഒടുവിൽ തകർന്നത്. ഇഞ്ചുറി ടൈമിലെ ആ ഗോൾ ബ്രസീലിനെ ഒരിക്കൽ കൂടി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തിച്ചു. ഈ വിജയം ബ്രസീലിന് നൽകുന്ന ആത്മവിശ്വാസവും ഊർജവും വലുതാണ്. എന്നാൽ നോക്കൌട്ട് ഘട്ടത്തിൽ ചെറിയ പിഴവുകൾക്കു പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ മത്സരം കാർലോ ആൻസലോട്ടിയുടെ ടീമിന് നൽകുന്നത്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ പ്രതിരോധം പലതവണ തുറന്നു കിട്ടിയതും മധ്യനിരയിൽ പന്ത് നഷ്ടമായതും ബ്രസീലിന്റെ ആശങ്കയാണ്. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ കളിയുടെ ഗതി മാറ്റാൻ ബെഞ്ചിലെ താരങ്ങൾക്കുള്ള കഴിവ് ബ്രസീലിന്റെ ഏറ്റവും വലിയ ശക്തിയായി വീണ്ടും തെളിഞ്ഞു. മറുവശത്ത് തോറ്റെങ്കിലും ജപ്പാൻ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ വിജയികളിലൊന്നാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി താഴേത്തട്ടിൽ നിന്ന് പടുത്തുയർത്തിയ അവരുടെ ഫുട്ബോൾ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഈ പ്രകടനം. ലോക ഫുട്ബോളിലെ വമ്പന്മാരെ ഭയക്കാതെ വ്യക്തമായ തന്ത്രത്തോടെയും അതിവേഗ പ്രസിംഗോടെയും അച്ചടക്കത്തോടെയും കളിക്കാൻ കഴിയുന്ന ഒരു ടീം എന്ന നിലയിൽ ജപ്പാൻ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. ഭാവിയിൽ കിരീടപ്പോരാട്ടത്തിൽ പോലും അവരെ ഗൌരവമായി കാണേണ്ട കാലം എത്തിയെന്ന് ഈ ലോകകപ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബ്രസീൽ ആരാധകരുടെ അത്യാഹ്

ആഹ്ലാദത്തിനിടയിലും ഈ ലോകകപ്പിലെ ഏറ്റവും സംഘടിതവും ധീരവുമായി കളിച്ച ടീമുകളിലൊന്നായി അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ അട്ടിമറി ഏത് എന്നതിനുള്ള ഉത്തരമായി ജർമ്മനിക്കെതിരെ പരാഗ്വേയുടെ ജയം. 120 മിനിറ്റും മുൻ ലോക ചാമ്പ്യന്മാരെ ചെറുത്തുനിന്ന പരാഗ്വേ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീരോചിത ജയവും സ്വന്തമാക്കി. 4-3 എന്ന സ്കോറിനാണ് ലാറ്റിൻ അമേരിക്കൻ ടീമിന്റെ ജയം. നിശ്ചിത സമയത്തും അധിക സമയത്തും കളി 1-1 എന്ന നിലയിലായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ജർമ്മനി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുന്നത്. കളിയുടെ നിയന്ത്രണം തുടക്കം മുതൽ ജർമ്മനിക്കായിരുന്നു. ആദ്യ പകുതിയിൽ മാത്രം കളിയുടെ 3/4 പന്ത് അവരുടെ കാൽക്കലായിരുന്നു. എന്നാൽ പന്ത് കൈവശം വച്ചതുകൊണ്ട് മാത്രം ഗോളടിക്കാനാവില്ലെന്ന് പരാഗ്വേ അവരെ പഠിപ്പിച്ചു. 42-ാം മിനിറ്റിൽ ഒരു പ്രത്യാക്രമണത്തിനൊടുവിൽ ഹൂലിയോ എൻസിസോയുടെ ഹെഡർ വലയിലെത്തിയപ്പോൾ പരാഗ്വേ അപ്രതീക്ഷിതമായി മുന്നിൽ. ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിൽ പരാഗ്വേ നേടുന്ന ആദ്യ ഗോൾ കൂടിയായി അത്. അതോടെ ഉണർന്നു കളിച്ച ജർമ്മനി 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കായ് ഹാവേർട്സിന്റെ ഹെഡറിലൂടെ ഒപ്പമെത്തി. തുടർന്ന് നിരവധി അവസരങ്ങൾ ജർമ്മനി സൃഷ്ടിച്ചെങ്കിലും പരാഗ്വേയുടെ പ്രതിരോധവും ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലും വൻ മതിൽ പോലെ നിന്നു. അധിക സമയത്ത് ജുനാഥൻ താ നേടിയെന്ന് കരുതിയ ഗോൾ VAR പരിശോധനയ്ക്ക് ശേഷം ഫൌളിനെ തുടർന്ന് റദ്ദാക്കിയത് ജർമ്മനിക്ക് വലിയ തിരിച്ചടിയായി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മനി സമ്മർദ്ദത്തിന് കീഴടങ്ങിയപ്പോൾ പരാഗ്വേ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗിൽ രാജ്യത്തിന്റെ വീരനായകനായി. 2 കിക്കുകൾ സേവ് ചെയ്ത ഗില്ലിന്റെ മികവിൽ പരാഗ്വേക്ക് മുൻതൂക്കം. അവസാന നിർണായക കിക്ക് ജോസേ കനാലെ വലയിലെത്തിച്ചതോടെ പരാഗ്വേ ചരിത്ര വിജയം സ്വന്തമാക്കി. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിലെ വിജയികളാണ് അവർക്ക് എതിരാളികൾ. മറുവശത്ത് തുടർച്ചയായ 3-ാം ലോകകപ്പിലും നിരാശാജനകമായി പുറത്തായത് ജർമ്മൻ ഫുട്ബോളിനും പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാനും വലിയ തിരിച്ചടിയായി. ഖത്തർ ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോളിന് പുതിയ ആത്മവിശ്വാസം സമ്മാനിച്ച മൊറോക്കോ ഈ ലോകകപ്പിലും അതേ കഥ തുടരുകയാണ്. യൂറോപ്യൻ ശക്തികളിലൊന്നായ നെതർലാൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 വീഴ്ത്തി അറ്റ്ലാസ് ലയൺസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ 1-1 ആയിരുന്നു. ആദ്യ പകുതിയിൽ കൂടുതൽ അപകടകരമായ അവസരങ്ങൾ സൃഷ്ടിച്ചത് മൊറോക്കോയായിരുന്നു. ബ്രാഹിം ഡിയാസ്, ഇസ്മായിൽ സൈബാരി, അസെദ്ദിൻ ഔനാഹി എന്നിവർ ഡച്ച് പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചു. എന്നാൽ ഗോൾ കീപ്പർ ബാർട്ട് വെർബ്രൂഗന്റെ നിർണായക സേവുകൾ നെതർലാൻഡ്സിനെ മത്സരത്തിൽ നിലനിർത്തി. 2-ാം പകുതിയിൽ മത്സരത്തിന്റെ ഒഴുക്ക് മാറി. 72-ാം മിനുട്ടിൽ കോഡി ഗാക്പോയുടെ ഫിനിഷിലൂടെ ഓറഞ്ച് പട മുന്നിലെത്തി. ഗർഭസ്ഥ ശിശു മരിച്ചതിന്റെ വലിയ ദുഃഖത്തിനിടയിലും നേടിയ ആ ഗോളിന് പിന്നാലെ ഗാക്പോ വികാരാധീനനായത് മത്സരത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്നായിരുന്നു. ജയം കൈവിട്ടെന്ന് എല്ലാവരും കരുതിയ സമയത്താണ് മൊറോക്കോ വീണ്ടും പോരാട്ട വീര്യം തെളിയിച്ചത്. ഇഞ്ചുറി ടൈമിൽ ചെംസ്റ്റിൻ താൽബിയുടെ കൃത്യമായ ക്രോസിൽ നിന്ന് ഇസാ ഡിയോപ് ഉയർന്ന ചാടി നേടിയ ഹെഡർ മത്സരം അധിക സമയത്തിലേക്ക് നീട്ടി. അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവിടാത്ത മൊറോക്കോയുടെ മനോവീര്യത്തിന്റെ പ്രതീകമായിരുന്നു ആ ഗോൾ. പെനാൽറ്റി ഷൂട്ടൌട്ടും നാടകീയമായിരുന്നു. ഇരു ടീമും 2 കിക്കുകൾ വീതം നഷ്ടപ്പെടുത്തിയതോടെ അവസാന കിക്കിന് മുൻപ് സ്കോർ 2-2. പക്ഷേ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോ ഡച്ച് താരം ക്രിസെൻസിയോ സമർവിലിന്റെ ഷോട്ട് തടഞ്ഞതോടെ മൊറോക്കോയ്ക്ക് ആനുകൂല്യം. സമ്മർദ്ദം പിടികൂടാതെ ഇസ്മായിൽ സൈബാരി കിക്ക് വലയിലെത്തിച്ചതോടെ മൊറോക്കോയ്ക്ക് ആവേശജയം. ഖത്തറിലെ സെമിഫൈനൽ യാത്ര യാദൃശ്ചികമായിരുന്നില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാർ. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് അവരുടെ എതിരാളികൾ. റൌണ്ട് ഓഫ് 32-ലെ ഏറ്റവും ശാരീരികമായ പോരാട്ടം ഏതെന്ന് ചോദിച്ചാൽ മിക്കവരും വിരൽ ചൂണ്ടുക ഇന്നത്തെ നോർവേ ഐവറി കോസ്റ്റ് മത്സരത്തിലേക്കായിരിക്കും. ഒരു വശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തനായ സെന്റർ ഫോർവേഡായ എർലിംഗ് ഹാലൻഡ് നയിക്കുന്ന നോർവേ, മറുവശത്ത് വേഗവും കരുത്തും അത്ലറ്റിസിസവും ഒത്തുചേർന്ന ആഫ്രിക്കൻ വമ്പന്മാരായ ഐവറി കോസ്റ്റ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഫ്രാൻസിനെതിരെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയതിന്റെ ഗുണം നോർവേക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പരിശീലകൻ സ്റ്റാലെ സോൾബാക്കൻ. എന്നാൽ ബൊറൂസിയ ഡോർമുണ്ടിന്റെ റൈറ്റ് ബാക്ക് ജൂലിയൻ റൈർസൺ പരിക്കുമൂലം കളിക്കില്ല. ഹാലൻഡും മാർട്ടിൻ ഒഡേഗാർഡും പൂർണ്ണ സജ്ജരാണെന്നത് നോർവേയുടെ വലിയ ആത്മവിശ്വാസമാണ്. ഈ ലോകകപ്പിൽ 2 മത്സരങ്ങളിൽ 4 ഗോളുകളുമായി ഹാലൻഡ് ഇതിനകം തന്നെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലെ മുൻനിരക്കാരാണ്.
മറുവശത്ത് ഐവറി കോസ്റ്റും ചരിത്രത്തിലാദ്യമായി ഈ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലെത്തിയ ആത്മവിശ്വാസത്തിലാണ്.

0: എന്നാൽ പ്രതിരോധത്തിലെ നിർണായക സാന്നിധ്യമായ വിൽഫ്രിഡ് സിംഗോയുടെ അഭാവം പരിശീലകൻ എമേഴ്സ് ഫായയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഹാലൻഡിനെ പിടിച്ചു നിർത്തുകയാണ് മത്സരത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. തന്ത്രപരമായി നോക്കുമ്പോൾ മധ്യനിരയിലെ പോരാട്ടം അതിനിർണായകമാകും. ഒഡേഗാർഡിന് പന്തു നൽകാതിരിക്കാൻ ഐവറി കോസ്റ്റ് ശ്രമിക്കും. അതേസമയം ഹാലൻഡിലേക്കുള്ള പാസുകൾ മുറിക്കാനായില്ലെങ്കിൽ നോർവേക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടാകും. കടലാസിലെ കരുത്തിൽ നോർവേക്ക് ചെറിയ മുൻതൂക്കമുണ്ടെങ്കിലും ഈ ലോകകപ്പിലെ അട്ടിമറികളുടെ പശ്ചാത്തലത്തിൽ ഫലം അപ്രവചനീയം തന്നെ. ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും വലിയ ഫേവറിറ്റായി ഇറങ്ങുന്നത് ഫ്രാൻസാണ്. 3 ഗ്രൂപ്പ് മത്സരങ്ങളിലും വിജയിച്ച് 10 ഗോളുകൾ നേടി നോക്കൌട്ടിലെത്തിയ ദിദിയെ ദശാമിന്റെ ടീം കിരീട സാധ്യതകളിൽ ഇപ്പോഴും ഒന്നാമതാണ്. കിലിയൻ എംബാപ്പയുടെ വേഗവും ഉസ്മാൻ ഡെംബലയുടെ ഫിനിഷിംഗും മൈക്കൽ ഒലീസയും ക്രിയേറ്റിവിറ്റിയും ഫ്രാൻസിനെ വേറിട്ടു നിർത്തുന്നു. എന്നാൽ നോക്കൌട്ട് ഫുട്ബോളിൽ ചെറിയ പിഴവുകൾ പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ദശാം ഓർമ്മിപ്പിക്കുന്നു. യൂറോ 2020 അപ്രതീക്ഷിത പുറത്താകൽ ഫ്രാൻസ് മറന്നിട്ടില്ല. സ്വീഡൻ മറുവശത്ത് സമ്മർദ്ദമില്ലാത്ത ടീമെന്ന ആനുകൂല്യത്തോടെയാണ് ഇറങ്ങുന്നത്. ഫ്രാൻസിനെ തോൽപ്പിക്കുമെന്ന് അധികമാരും വിശ്വസിക്കുന്നില്ലെന്നും അതുതന്നെയാണ് തങ്ങൾക്ക് അനുകൂല സാഹചര്യമെന്നും പരിശീലകൻ ഗ്രഹാം പോട്ടർ പറയുന്നു. ഫ്രാൻസിന്റെ പ്രതിരോധത്തിൽ ദൌർബല്യം കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അതിനാൽ ആഴത്തിൽ പ്രതിരോധിച്ച് കൌണ്ടർ അറ്റാക്കിലൂടെ അവസരങ്ങൾ കണ്ടെത്താനായിരിക്കും സ്വീഡന്റെ ശ്രമം. ഫ്രാൻസിന് ചെറിയ തിരിച്ചടികളും ഉണ്ട്. മാർക്കസ് തുറാം പരിക്കേറ്റ് പുറത്താണ്. എന്നിരുന്നാലും ബെഞ്ചിന്റെ ആഴം കൊണ്ടുതന്നെ ഈ നഷ്ടങ്ങൾ നികത്താൻ ഫ്രാൻസിന് കഴിയും. അഡ്രിയൻ റാബിയോ, ഔറേലിയൻ ഷുവാമേനി, എംബാപ്പെ എന്നിവരുടെ അനുഭവ സമ്പത്ത് സ്വീഡന്റെ യുവതാരങ്ങൾക്ക് വലിയ പരീക്ഷണമായിരിക്കും. ഒറ്റനോട്ടത്തിൽ ഇത് ഫ്രാൻസിന്റെ മത്സരമാണ്. പക്ഷേ ലോകകപ്പ് നോക്കൌട്ടിൽ ചരിത്രം പലതവണ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാണ്, ഫേവറിറ്റ് ആകുന്നത് ജയിക്കുമെന്നതിനുള്ള ഉറപ്പല്ല. ലോകകപ്പിലെ സഹ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് സ്വന്തം ആരാധകരുടെ മുന്നിൽ ഇന്ന് അടുത്ത പരീക്ഷണം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരങ്ങളും ജയിച്ച് 6 ഗോളടിച്ച് ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് ഹാവിയർ അഗ്യൂറയുടെ ടീം നോക്കൌട്ടിലെത്തിയത്. ലോകകപ്പിൽ 1986 ശേഷം ആദ്യമായി ക്വാർട്ടർ ഫൈനലിൽ എത്തുക എന്ന സ്വപ്നമാണ് ഇപ്പോൾ മെക്സിക്കോയെ നയിക്കുന്നത്. എന്നാൽ എതിരാളികൾ ഒട്ടും നിസാരക്കാരല്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ 2 മത്സരങ്ങളിൽ വെറും 1 പോയിന്റ് മാത്രമുണ്ടായിരുന്ന ഇക്വഡോർ അവസാന മത്സരത്തിൽ ജർമ്മനിയെ 2-1 തോൽപ്പിച്ചാണ് ലോകത്തെ ഞെട്ടിച്ചത്. അവസാന നിമിഷം വരെ പോരാടാനുള്ള മാനസിക കരുത്താണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ ആയുധം. ഈ മത്സരത്തിലെ പ്രധാന പോരാട്ടം മെക്സിക്കോയുടെ കണിശമായ പ്രതിരോധവും ഇക്വഡോറിന്റെ ആസൂത്രിതമായ മുന്നേറ്റവും തമ്മിലായിരിക്കും. ഇതുവരെ 1 ഗോൾ പോലും വഴങ്ങാത്ത മെക്സിക്കൻ പ്രതിരോധം ജർമ്മനിക്കെതിരെ 2 ഗോളടിച്ച ആത്മവിശ്വാസത്തിൽ എത്തുന്ന ഇക്വഡോർ ആക്രമണത്തെ എങ്ങനെ നേരിടുമെന്നതാണ് നിർണായകം. മെക്സിക്കോ സിറ്റിയിലെ ആൾട്ടിറ്റ്യൂഡും 100,000+ ആരാധകരുടെ പിന്തുണയും മെക്സിക്കോയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുന്ന ഘടകങ്ങളാണ്. ഇന്നത്തെ 3 മത്സരങ്ങളിൽ ഏറ്റവും വികാരഭരിതമായ അന്തരീക്ഷവും അസ്റ്റക്കയിലായിരിക്കും. ആതിഥേയരുടെ സ്വപ്നം തുടരുമോ അതോ മറ്റൊരു വിജയത്തോടെ ഇക്വഡോർ മുന്നേറുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫുട്ബോളിൽ പാരമ്പര്യത്തിന് മത്സരത്തിന് മുൻപ് മാത്രമേ വിലയുള്ളൂവെന്നും വിജയത്തെ നിർണയിക്കുന്നത് മത്സര ദിവസത്തെ ധൈര്യവും തന്ത്രവും അവസാന നിമിഷം വരെ പൊരുതാനുള്ള മനസ്സുമാണെന്ന് ഈ ലോകകപ്പ് വീണ്ടും തെളിയിക്കുകയാണ്. നാളെയോടെ പ്രീ ക്വാർട്ടർ ചിത്രവും കൂടുതൽ വ്യക്തമാകും. ആ വിശേഷങ്ങളോടെ വീണ്ടും വരാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം സർഗവസന്തം. കൈതപ്രത്തിൻ്റെ രചന, ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഒരറിയിപ്പ്: ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പൂരക്കളി കേൾക്കാം. പിലിക്കോട് തമ്പാൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്.
1: ഈരേഴാകിയ പാരിനും ജനനിയായി മായാഭിമൂഢർക്കു നീയാരെന്നുള്ളതറിഞ്ഞിടാത്ത നിലയിൽ യാചിക്കുമെന്നമ്പികേ നേരെ അംഗനിലയെന്ന ദുഃഖനിജയം ദൂരീകരിച്ചിടുവാൻ വേങ്ങക്കോട്ട് വ

0: പിലിക്കോട് തമ്പാൻ പണിക്കരും സംഘവും അവതരിപ്പിച്ച പൂരക്കളിയാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ.

0: ജാഗ്രത പുലർത്തു.
1: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
2: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
2: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
0: പോലീസ്?
3: മിസ് സീമ?
0: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
0: ഹായ്.
5: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
12: ഹലോ പ്രിയ ഗീതം.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
14: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
17: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
18: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
19: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ

0: 9596-7080 9495-9680.
1: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാവാലം ശ്രീകുമാർ പാടിയത്.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഫലസമൃദ്ധമായ ഒരേക്കർ സ്ഥലം. നിറയെ റെഡ് ലേഡി പപ്പായ വിളഞ്ഞ് വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ കൃഷിപ്പാടമല്ല, നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സിലുദിച്ച ആശയം പ്രാവർത്തികമാക്കിയ പുരയിടമാണ്. പപ്പൻചേട്ടൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഉള്ളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭ മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്ന ശ്രീ പത്മകുമാർ പൊതുപ്രവർത്തനത്തിനൊപ്പം കൂട്ടിയത് കൃഷിപ്രവർത്തനങ്ങളാണ്. സമൂഹത്തിലെ പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോഴും ഒരു വരുമാന സ്രോതസ്സിനായി ശ്രീ പത്മകുമാർ തിരഞ്ഞെടുത്തത് കൃഷിയാണ്. മറ്റനവധി കാർഷിക പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ പപ്പായ കൃഷി മികച്ച ആദായം നേടിത്തരുന്ന ഒന്നുകൂടിയാണ്. പൊക്കം കുറഞ്ഞ മികച്ച ഇനങ്ങൾ, വർഷം മുഴുവൻ വിളവ്, ഉയർന്ന ഉത്പാദനക്ഷമത തുടങ്ങി പലവിധ സവിശേഷതകൾ പപ്പായ കൃഷിയെ ആകർഷകമാക്കുന്നു. കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗവിള, പുഷ്പകൃഷി, ഔഷധത്തോട്ട വികസനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉള്ളൂർ കൃഷിഭവൻ പരിധിയിലെ ഇടവക്കോട് വാർഡിൽ ശ്രീ വി എസ് പത്മകുമാർ ഒരേക്കറിൽ ഇടവിളയായി റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ കൃഷി ആരംഭിച്ചത്. പപ്പായ കൃഷിയുടെ

0: വിളവെടുപ്പ് കൃഷിഭവനും നാട്ടുകാരും കർഷകരും ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചാണ് നടത്തിയത്. ഒപ്പം കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധിക്കും ഈ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കാളിയായി. പപ്പായത്തോട്ടത്തിലെ മധുരമൂറുന്ന പപ്പായയുടെ വിളവെടുപ്പ് നടത്തി ബഹുമാനപ്പെട്ട മന്ത്രിയും നാട്ടുകാരുടെയും കർഷകരുടെയും ആവേശത്തിൽ ഒപ്പം ചേർന്നു. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധിക്.
1: നിർവാർച്ചയും സൂര്യവെളിച്ചവും ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് മനോഹരമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പപ്പായ കൃഷി. പത്മകുമാറിന്റെ ഈ കൃഷിയിടം നമുക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. 1 കിലോ പപ്പായയ്ക്ക് പത്മകുമാർ എന്നോട് പറഞ്ഞ് 40 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞു. 40 മുതൽ സാധാരണഗതിയിൽ ഒരു പപ്പായ എന്ന് പറയുമ്പോൾ 2 കിലോയോ 3 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വിളവ് കിട്ടും, നല്ല ആദായകരമായിട്ടുള്ള കൃഷിയാണ്. അപ്പോൾ കൃഷിരീതിയെ ആദായകരമാക്കി നിലനിർത്തുക എന്നുള്ള വലിയ കഠിനാധ്വാനമാണ് ഇതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിക്കുന്നത്. ഇതുപോലെയുള്ളതായിരിക്കുന്ന കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ കൂടെയുണ്ടാകും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. മറ്റൊന്ന്, കോർപ്പറേഷൻ ഏരിയയിലും മുനിസിപ്പൽ ഏരിയയിലും അർബൺ ഏരിയയിലുള്ള കൃഷി വകുപ്പിന്റെ താരതമ്യേന കുറഞ്ഞ രീതിയിലുള്ള റീച്ചാണുള്ളത്. എന്നാൽ പഞ്ചായത്തുകളിൽ മുഴുവൻ നല്ല രീതിയിലുള്ള മൂവ്മെന്റുകളാണ്. ഇപ്പോൾ അർബൺ മേഖലയിൽ ഹോംസ്റ്റഡ് ഫാമിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാമിംഗ് ഉൾപ്പെടെ പിന്നെ നിരവധി സ്ഥലങ്ങൾ, എനിക്ക് ഒരു കൌൺസിലർ തന്നിരിക്കുന്ന ഒരു നിവേദനം, കുറച്ചപ്പുറത്തായി 10 ഏക്കറോളം വരുന്നതായിരിക്കുന്ന ഒരു ഭൂമി അവിടെ കാട് പിടിച്ച് പാമ്പുകളൊക്കെയായി കൃഷിവകുപ്പിന്റെ ഇത് കിടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് തരിശ് നിലങ്ങളെയും കൃഷിവകുപ്പിന് കീഴിലുള്ള ഇടങ്ങളെയും മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിംഗ് പൂർണ്ണമായാൽ ഇറിഗേഷൻ മിനിസ്റ്ററുമായി ചേർന്ന് അവിടത്തേക്ക് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കും. ആധുനിക വിജ്ഞാനങ്ങൾ ഉപയോഗിച്ച് കൃഷിയെ ഫലപ്രദമായി ഊട്ടിയുറപ്പിച്ച് നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും മലയാളികളുടെ ജീവനും ജീവിതവും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള നടപടികൾക്ക് സർക്കാർ കൂടെയുണ്ടാകും എന്നുള്ളതുകൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഈ പപ്പായ കൃഷി നടത്തിയ ശ്രീ പത്മകുമാറിനെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകളിലൂടെ ഔപചാരികമായി തുടക്കം കുറിക്കുന്നു അഭിവാദനങ്ങൾ.

0: വിത്ത് ശേഖരണം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ശ്രീ പത്മകുമാർ വിവരിക്കുന്നു.
1: എനിക്ക് ഇവിടെ 1 ഏക്കർ 10 സെന്റ് സ്ഥലമുണ്ട്. കൃഷിയിൽ ഞാൻ പച്ചക്കറിയിലാണ് തുടങ്ങിയത്. പച്ചക്കറി കൃഷി ഇവിടെ നന്നായിട്ട് ഞാൻ നടത്തിയിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ മരിച്ചീനിയും പിന്നെ ചേനയും നട്ടിരുന്നു. കുറച്ച് വെള്ളക്കെട്ടുള്ളത് കൊണ്ട് ചേന കൃഷി എനിക്ക് വലിയ നഷ്ടത്തിൽ കലാശിച്ചു. അതിനുശേഷം ഞാനതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെയാണ് ഈ പപ്പയിലേക്ക് വന്നത്. പപ്പയ എന്ന ആശയം എനിക്ക് തന്നത് ഉള്ളൂർ കൃഷിഭവനാണ്. അവിടുത്തെ കൃഷി ഓഫീസർ ഞാൻ ഈ 1 ഏക്കർ സ്ഥലത്ത് എനിക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സാറിന് എന്തെങ്കിലും ആശയമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ റെഡ് ലേഡി പപ്പയ അത് ഹൈബ്രിഡാണ്, എനിക്ക് അതിനാവശ്യമായ തൈകൾ കിട്ടുമെങ്കിൽ അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ഒരു നല്ല തൈ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അവർ ചില നഴ്സറികളിലൊക്കെ കോൺടാക്ട് ചെയ്ത് തൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തി. കാരണം തൈ കൂടുതൽ വേണമല്ലോ, 10,000 തൈയെങ്കിലും വേണം. പക്ഷേ അത് മൊത്തത്തിൽ നടന്നില്ല. അതിനുശേഷം ഞാൻ അഗ്രികൾച്ചർ കോളേജിൽ ഒരു പ്രൊഫസറെ കണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് 20 ഗ്രാം റെഡ് ലേഡി പപ്പയുടെ വിത്ത് സംഘടിപ്പിച്ച് തന്നു. വളരെ കോസ്റ്റ്ലിയാണത്. 20 ഗ്രാം വിത്തിന് ഏതാണ്ട് 9,200 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. അത് ഞാനിവിടെ എൻ്റെ വീടിനടുത്ത് ഒരു IT എഞ്ചിനീയറായ അദ്ദേഹത്തിൻ്റെ ഒരു പോളി ഹൗസ് ഉണ്ട്. അദ്ദേഹം പുറത്തു പോയതുകൊണ്ട് ആ പോളി ഹൗസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് കേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പോളി ഹൗസൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഈ ഉള്ളൂർ കൃഷിഭവൻ്റെ തന്നെ കൃഷി ഓഫീസറുടെ സ്വപ്നയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ കാർഷിക കർമ്മസേനയെ കൊണ്ട് ഈ വിത്ത് മുഴുവൻ അവിടെ തന്നെ മുളപ്പിച്ചെടുത്തു. ശാസ്ത്രീയമായിട്ട് ആണ് മുളപ്പിച്ചെടുത്തത്. അവിടെ നല്ല തൈ എനിക്ക് കിട്ടി. പക്ഷേ ആ തൈ ഞാനിവിടെ കൊണ്ട് നടുമ്പോൾ കടുത്ത വേനലായിരുന്നു. ഞാൻ ഈ തുള്ളിനന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 10 മിനിറ്റ് പോകുമ്പോൾ എൻ്റെ കിണർ വട്ടിപ്പോയി. ഇത്രയും ചെടിക്കുള്ള വെള്ളം ലഭിച്ചിരുന്നില്ല. ടൈമർ വെച്ച് 3 നേരം വെള്ളം അടിച്ചെങ്കിലും എനിക്കൊരു 10-40 തൈകൾ ഉണക്കിൽ തന്നെ

0: കരിഞ്ഞു പോയി. ബാക്കി തൈകളെല്ലാം ശരിക്കും പുഷ്ടിപ്പെട്ട് വന്നു. അപ്പോൾ വെള്ളം തികയാതെ വന്നപ്പോൾ തൊട്ടടുത്ത കനാലിൽ നിന്ന് ഞാനൊരു അഡീഷണൽ മോട്ടോറും കൂടെ വെച്ച് പിന്നെ വെള്ളം ഓടിച്ചു തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടികൾക്ക് ഈ മൊസൈക്കിൻ്റെ ലക്ഷണം കുറച്ച് കണ്ടു. ഞാൻ കൃഷി ഓഫീസർ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് വേറെ വൈറലാണ്, മറ്റ് പ്രതിവിധികളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് അത് പുഴുതു കളയുന്നതാണ് നല്ലത് സ്ഥലം തുടങ്ങി. അങ്ങനെ ഞാൻ ആ 30 ചെടികളും പുഴുതു കളഞ്ഞു. പുഴുതു കളഞ്ഞ് പിന്നെ വേപ്പെണ്ണ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്തു. പിന്നെ എനിക്ക് ആ മൊസൈക്ക് രോഗത്തിൻ്റെ ഒരു ശല്യം വന്നിട്ടില്ല. കൃഷിഭവൻ്റെ സഹായം എനിക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അവിടുത്തെ കാർഷിക കർമ്മസേനയും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുവട്ടിൽ കളയില്ലാതിരിക്കാൻ മച്ചിങ് ഷീറ്റ് എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞാനിത് പണകോരി കുഴിയെടുത്ത് ആദ്യം കുഴിയിൽ കുമ്മായം വിതറി. കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സമ്പുഷ്ടീകരിച്ച ഒരു 6-7 കിലോ അടിവളം. അത് വേപ്പിൻ മുണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, ചാണകപ്പൊടിയുണ്ട്, കുറച്ച് കോഴിവളവുമുണ്ട്. ഇതെല്ലാം കൂടെ കഴിച്ച് സമ്പുഷ്ടീകരിച്ച് ഒരു ചുവട്ടിൽ ആവറേജ് ഒരു 7 കിലോ എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിവളം ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുള്ളിധന സംവിധാനം എല്ലാ ചെടികൾക്കുമുണ്ട്. എല്ലാ ചെടികൾക്കും ചുവട്ടിലും മച്ചിങ് ഷീറ്റും ഇട്ടിട്ടുണ്ട്. എനിക്കൊരു 290,000 രൂപ ചിലവ് ആയിട്ടുണ്ട്. ഇടയ്ക്കുള്ള കളവറിയെല്ലാം കുറച്ച് ജോലിക്കാരെ ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും, എൻ്റെ വൈഫ് ഒരു റിട്ടയർഡ് ടീച്ചറാണ്, മോഡൽ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്, അവരുടെ നല്ല സഹായമുണ്ട്. ഞാനും ഒരു ഫാർമർ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ഇതിൻ്റെ ചുവട് ശ്രദ്ധിക്കാനും ഇലകൾ ശ്രദ്ധിക്കാനും കളകളൊക്കെ പഠിക്കാനും വേണ്ടി സമയം നീക്കി വയ്ക്കാറുണ്ട്. എനിക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഒരു 10-20 ടണ്ണെങ്കിലും എനിക്ക് ഇതിൽ നിന്നും ലഭിക്കും. 6-7 ലക്ഷം രൂപയെങ്കിലും എനിക്ക് പപ്പയെ വിറ്റൽ വരുമാനമുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. സാധാരണ 3 കൊല്ലമെങ്കിലും ഇത് കാഴ്ച നിൽക്കുമെന്നാണ് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞത്. 3 കൊല്ലം നിന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു 6-7 ലക്ഷം രൂപ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ആദ്യം ഈ തൈ നട്ടപ്പത്തിൻ്റെ വിപണനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഈ തിരുവനന്തപുരത്ത് 2 ഹോൾസെയിൽ ഡീലേഴ്സ് എത്രയുണ്ടെങ്കിലും എടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വിലയേ തരുള്ളൂ, വളരെ ചെറിയ വിലയേ തരുള്ളൂ. ഇത് പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഈ ജൈവ പച്ചക്കറി കടകളുണ്ട്, 7-8 കടകളുണ്ട്. ആ കടകളിലെല്ലാം ഞാൻ കുറേശ്ശെ ഒരു 15 കിലോ 20 കിലോ 25 കിലോ വെച്ച് എല്ലാ ദിവസവും കൊടുക്കാൻ എനിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൂടാതെ ചെയിൻ ഹൈപ്പർ മാർക്കറ്റുകൾ, അവിടെയും അവരെടുക്കാമെന്ന് ആവശ്യപ്പെടുന്നു. 40 രൂപ കിട്ടിയാലും എനിക്ക് ഒരു അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ നിന്ന് പോകാൻ വേണ്ടി പറ്റും. പൊതുവിൽ എൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് കുറവാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. ഇത് ഒരു വട്ടം കഴിച്ചാൽ പിന്നെ ഇത് തന്നെ കഴിക്കും. ഏറ്റവും വലിയ പപ്പയ്ക്ക് 2 കിലോ 750 ഗ്രാമാണ്. എന്തായാലും ഒരു ആവറേജ് 1 കിലോ കിട്ടും, 1.5 കിലോ ഒക്കെ കിട്ടും. അത് മതി, കാരണം നല്ല നമ്പറുണ്ട്, ഒരു ചെടിയിൽ നല്ല നമ്പറുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ഈ രാസവളം പ്രയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ സംതൃപ്തിയാണ്. കാരണം സാധാരണ നമ്മൾ പപ്പയുടെ ടേസ്റ്റല്ല, നമ്മളൊന്ന് കഴിച്ചു നോക്കിയാൽ അത് വീണ്ടും കഴിക്കാനുള്ളൊരു പ്രേരണ വരും. കാരണം ഇതൊരു പരീക്ഷണമായിരുന്നല്ലോ എന്നെ സംബന്ധിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷിയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വല്ലാത്തൊരു പച്ചപ്പാണ്. ഇതിൻ്റെ പുറമേ നമ്മളിതിൻ്റെ മതിലിന് പുറത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ്, അതിൻ്റെ ഒരു മനോഹരതയുണ്ട്. അത് സത്യത്തിൽ മനസ്സിന് വലിയ കുളിർമയാണ്. അതുകൊണ്ട് തന്നെ ഒരു വട്ടവും കൂടി റെഡ് ലൈഡ് നടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിനിടയ്ക്ക് ഹൈബ്രിഡ് തണ്ണിമത്തൻ ഇതിനിടയ്ക്ക് ഒന്ന് ഈ ഒരു ഹാർവസ്റ്റ് കഴിഞ്ഞാൽ, ഈ തുള്ളിതന ഉള്ളതുകൊണ്ട് വെള്ളം കോരേണ്ട കാര്യമില്ലല്ലോ, തണ്ണിമത്തനും കൂടി ഒന്ന് ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് കൃഷി ഓഫീസറോട് ചോദിക്കണം. കൊച്ചിലെ കൃഷിയിൽ എനിക്കൊരു താല്പര്യമുണ്ട്. അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അച്ഛൻ്റെ കൂടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് അറിയാം. അതെനിക്കൊരു വലിയ അനുഭവമാണ്. ഇടയ്ക്ക് ഒരു 10-20 കൊല്ലം ഫുൾ ടൈം പൊതുപ്രവർത്തനമായപ്പം അല്പം ശ്രദ്ധക്കുറവും എനിക്കിതൊന്നും മാറിയിരിക്കുന്നു. പക്ഷേ വീണ്ടും ഞാൻ ഇതിലേക്ക് വന്നു. പിന്നെ എൻ്റെ വീട്ടുകാരുടെ വലിയ ഹെൽപ്പുണ്ട്, സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. ഒരു ഷായുണ്ട്, ഒരു ശ്രീകുമാറുണ്ട്, പിന്നെ ഒരു ബൈജുണ്ട്. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരുടെ നല്ല സഹായം. ഞാനില്ലെങ്കിലും, കാരണം ഞാൻ ഈ പൊതുരംഗത്തോടുള്ളതുകൊണ്ട് എവിടെയെങ്കിലും ആയിപ്പോയാലും നോക്കും. പിന്നെ എൻ്റെ വൈഫിന് കൃഷിയിൽ ഭയങ്കര താല്പര്യമാണ്, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു താല്പര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർ 2 നേരമെങ്കിലും ഇവിടെ വന്ന് നോക്കി കളയെല്ലാം മറിച്ച് ഇല വാടി നിൽക്കുന്ന ഇലയെല്ലാം മാറ്റിയിട്ട് പോകാറുണ്ട്. ഇതെല്ലാം പൊതുവിൽ തന്നെ കൃഷി രീതി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ 2 മക്കളുണ്ട്, അവരൊന്നും ഈ കൃഷിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവരെല്ലാം കൂടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വെറുതെ ഇടാനുള്ളതല്ലല്ലോ. ഈ ഭൂമി തലമുറ തലമുറയായിട്ട് കൈമാറി അല്ല, ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ കൃഷിപാഠം പഠിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പിള്ളേരൊന്നും അങ്ങനെ വരുന്നില്ല. അവരെ പടിപടിയായിട്ട് എങ്ങനെയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരണം. കുറച്ച് ഭൂമിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അങ്ങനെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാനതിന് പരിശ്രമിക്കുക.
1: കൃഷിഭവനുകൾ, കർഷകന് കരുത്ത് നൽകുന്ന കാഴ്ചകൾ എവിടെയും കാണാം. ഇവിടെ ഉള്ളൂർ കൃഷിഭവനും ഓരോ ചുവടുവയ്പ്പിലും പപ്പൻ ചേട്ടനൊപ്പമുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA ഭാരവാഹികളുമായി നാളെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തും. സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോ രാജൻ ഗോബ്ര ഖഡെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തു. വജ്രജൂബിലി ആഘോഷിച്ച് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്ര ആസ്ഥാനം. പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുടെ വിഭാഗത്തിൽ നിന്നുള്ള പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ദാദ. ഷിബു ചക്രവർത്തിയുടെ രചന. ജോയി KJയുടെ സംഗീതം.

0: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
1: കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലും വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ പ്രാഥമികമായ എല്ലാ മേഖലകളിലും മികച്ച പുരോഗമനങ്ങൾ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലക്ഷദ്വീപിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപിൽ പുരോഗമിക്കുന്ന വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. തുടർന്ന് പ്രഗതി പത് യാത്രയുടെ ഭാഗമായി നിർമ്മാണ പുരോഗതിയിലുള്ള കവരത്തുദ്വീപിലെ രാജ്യത്തെ ആദ്യ ഓഷൻ തെർമൽ എനർജി കൺവെർഷൻ, അധിഷ്ഠിത കുടിവെള്ള ശുചീകരണ പ്ലാന്റ്, പുതിയ സ്കൂൾ കെട്ടിട സമുച്ചയം എന്നിവ കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു. ഏക് പേട് മാക്കേ നാം യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളോടൊപ്പം അദ്ദേഹം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക അവലോകന യോഗത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പുരോഗമിക്കുന്ന പ്രവേശന ഉത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രദേശം എന്ന ബഹുമതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ സന്തോഷം പങ്കിട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായ യോഗാ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ പരിശീലന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സൈക്കിൾ റാലി അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒപ്പം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന പരിപാടികളിൽ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എം ഭരണി ഉൾപ്പെടുന്നവർ പങ്കെടുത്തു. ചടങ്ങിൽ സംയുക്തമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, ലക്ഷദ്വീപ് പോലീസ്, IRBN, CRPF ഉൾപ്പെടുന്ന വിവിധ സേനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ യോഗാ പരിശീലനത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 2 രോഗികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിദഗ്ധ ചികിത്സകൾക്കായി വ്യോമയാന മാർഗം കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കവരത്തിയും കൊച്ചി കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവും ചേർന്ന് ഈ മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. അഗത്തിദ്വീപിൽ നിന്നും കവരത്തിദ്വീപിൽ നിന്നുമുള്ള 60-ഉം 66-ഉം വയസ്സുള്ള 2 രോഗികളെയാണ് അടിയന്തര ചികിത്സകൾക്കായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. ഈ വർഷം 5 ദ്വീപ് നിവാസികളുടെ വിലപ്പെട്ട ജീവനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത്തരം ദൗത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 ആക്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഈ പുതിയ നിയമം ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 46 വർഷമായി ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന മദ്യ നിരോധന നയം ദ്വീപിന്റെ സാമൂഹിക സുരക്ഷിതത്വവും പൊതുജനാരോഗ്യവും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുമായോ ജനപ്രതിനിധികളുമായോ യാതൊരുവിധ ചർച്ചകളും നടത്താതെയാണ് പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്നും MP കത്തിൽ ചൂണ്ടിക്കാട്ടി. ആയതിനാൽ ഈ റെഗുലേഷൻ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ഭാവിയിൽ ദ്വീപിനെ ബാധിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഗ്രാമസഭകളുമായും ജനപ്രതിനിധികളുമായും കൃത്യമായ കൂടിയാലോചനകൾ നടത്തണമെന്നും ലക്ഷദ്വീപ് MP രാഷ്ട്രപതിയോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ MC മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ANM, ആശാപ്രവർത്തകർ ഉൾപ്പെടുന്നവരുടെ പങ്കാളിത്തത്തോടെ ദ്വീപുകളിലെ ആശുപത്രികൾ, ഒപ്പം സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു.
0: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി കണ്ണൂർ.

ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. എരിവേശി പഞ്ചായത്തിലെ നെല്ലിക്കുത്തി എന്ന സ്ഥലത്തെ ജോർജ് കുട്ടിയുടെ തേനീച്ച കൃഷിവിശേഷങ്ങൾ. 7:20 കമ്പോള വിലനിലവാരം, 7:35 സയൻസ് കഫേ. സാങ്കേതിക വിദ്യയും സാമൂഹിക മാറ്റവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൗതമൻ പറശ്ശിനിക്കടവ്. 8:00 കാവ്യ കേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം അലീസ് ജോസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, കുമാരനാശാന്റെ ലീല എന്ന കാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം, ആലപിക്കുന്നത് യു രഘു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കഥയറിഞ്ഞ് കഥകളി കാണുമ്പോൾ. സ്വച്ഛഭാരത് അഭിയാന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റും ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി നടത്തിയ നളചരിതം 1-ാം ദിവസം, കഥകളി അവതരണത്തിന്റെ വിശേഷങ്ങൾ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി, പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പറശ്ശിനിക്കടവ് സയൻസ് കഫേ. കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച. പങ്കെടുക്കുന്നവർ പറശ്ശിനിക്കടവ് MVR കോളേജ് മുൻ പ്രിൻസിപ്പലും സീഡ് പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ കെ ഗീതാനന്ദൻ, MVR കോളേജ് ഫോറസ്ട്രി വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായിരുന്ന അനുശ്രീ അശോക്, ഫോറസ്ട്രി വിഭാഗം BC വിദ്യാർത്ഥികളായ അദ്വൈത് രഞ്ജിത്, ആശ്രയ മനോജ്, അർച്ചന CS എന്നിവർ, തുടർന്ന് ചിന്താ കിരണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ചലച്ചിത്ര ഗാനം, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം, 11:00 ഡോക്ടറോട് ചോദിക്കാം, 12:10 സേവന വാർത്തകൾ, 12:15 താലിപ്പൊലിപ്പാട്ട്, KP കുഞ്ഞപ്പനും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ അബ്രഹാം സംസാരിക്കുന്നു. 1:00 പല്ലവി അനുപല്ലവി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, 5:00 ഹിന്ദി പാഠം, 5:15 കോൽക്കളി, KV നാരായണനും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:00 ചലച്ചിത്ര ഗാനം, 6:10 ജില്ലാ വൃത്താന്തം കാസർഗോഡ്, 6:15 അറിയിപ്പുകൾ, 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം, 6:50 ഹരിതവീഥി, കരിവള്ളൂർ കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പച്ചക്കറി കൃഷിയുടെ വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി. 7:20 കമ്പോള വിലനിലവാരം, 7:35 അങ്കണം, 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, കൃഷ്ണനുണ്ണി സി, എസ് ദേവപ്രിയ, രതീഷ് എന്നിവർ അവതരിപ്പിക്കുന്ന വെസ്റ്റേൺ സോങ്സ്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, തുടർന്ന് ഗസൽ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4500 രൂപയിൽ ആദ്യ ഗഡുവായ 1500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
3: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി.
4: കെഎസ്ആർടിസി ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
1: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാം വിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 ഗ്രാമിന് 13,020 ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7.

0: 25-ന്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും സംഘവും പാടിയത്, ചിത്രം ജീവിതം ഒരു ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, MS വിശ്വനാഥന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
2: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ശാസ്ത്രീയ പരിചരണ രീതികൾ ഒന്നും തന്നെ സ്വായത്തമാക്കാതെ പരമ്പരാഗത രീതിയിൽ തേനീച്ച പരിപാലനം തുടങ്ങിയതാണ് ഇരുവേശി പഞ്ചായത്തിലെ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്തെ ജോർജ് കുട്ടി. ഇന്ന് ശാസ്ത്രീയ രീതികളും പരമ്പരാഗത രീതികളും സമന്വയിപ്പിച്ച് മികച്ച രീതിയിൽ തേനീച്ച കൃഷി ചെയ്യുന്ന ജോർജ് കുട്ടിയുടെ കാർഷിക വിശേഷങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: എൻ്റെ പേര് ജോർജ് കുട്ടി. ഞാൻ നെല്ലിക്കുറ്റി എരുവേശി പഞ്ചായത്തിൽ നെല്ലിക്കുറ്റി എന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു കൃഷിക്കാരനാണ്. പലവിധ കൃഷികളുണ്ട് എനിക്ക്. അതിൽ ഒരു കൃഷി എൻ്റെ ചെറുപ്പം തൊട്ടേയുള്ള ഒരു കൃഷിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ, അതായത് പണ്ടിവിടെ ആദ്യകാലത്ത് കുടിയേറിയ ഒരു ഗ്രാമമാണ് ഇത് നെല്ലിക്കുറ്റി. അപ്പോൾ ഇവിടെ അന്നത്തെ കാടുകളൊക്കെ ആയിരുന്നു. കാടും കൃഷികളൊന്നും ആയിട്ടില്ല, തെങ്ങായിട്ടില്ല, കവുങ്ങായിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഈ കാട് പ്രദേശമായിരുന്നു. അപ്പോൾ കാട് വെട്ടിത്തെളിച്ച് പൊനം കൃഷി ചെയ്യുന്നു, പൊനത്തിൽ നെല്ലിടുന്നു, കപ്പയിടുന്നു, അങ്ങനെയൊക്കെയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ ഈ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു ജീവികളായിരുന്നു തേനീച്ചകൾ. അപ്പോൾ ഇത് എൻ്റെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നാട്ടിൽ. അന്നത്തെ ഈ ചെതൽപുറ്റ്, മരപ്പൊത്ത്, കയ്യാലപ്പൊത്ത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തേനുണ്ടാകുമായിരുന്നു. തേനീച്ച വന്ന് കൂടുകൂട്ടും. അതൊക്കെ ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാനിത് പോയി ചെറുപ്പത്തിൽ പോയി നോക്കിക്കുമായിരുന്നു. പിന്നെ എൻ്റെ പാരമ്പര്യത്തിൽ അപ്പൻ്റെ രണ്ട് ചേട്ടന്മാർ തേനീച്ച വളർത്തലുകാരായിരുന്നു. തേനീച്ച വളർത്തലും തേൻ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കുന്ന അങ്ങനെയൊക്കെ ആൾക്കാരായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പാരമ്പര്യ വാസന എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്നിങ്ങനെ തേൻ ശേഖരിക്കുന്നത് കണ്ട് അങ്ങനെ എനിക്ക് ഒരു തേനീച്ച വളർത്തലുകാരനാണ്. മറ്റുള്ളവരൊക്കെ തേനീച്ച വളർത്തൽ, പേരപ്പൻ്റെ വീട്ടിലൊരു തേനീച്ച കൂടുണ്ടായിരുന്നു. അതിനായിട്ട് ഒരാണ്ടിൽ ഒരു പെട്ടിയിൽ നിന്ന് 10-20 കിലോ തേനൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ പഠിക്കാനൊരാഗ്രഹം കയറി ഞാനും കുറേശ്ശെ തേനീച്ച വളർത്തി തുടങ്ങി. അന്നത്തെ കാലത്ത് ഇതുപോലെ റേഡിയോ ഒന്നും ഇല്ല എനിക്ക്. അപ്പം റേഡിയോ ഒന്നും ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അങ്ങനെ റേഡിയോയിൽ കൂടെ തേനീച്ച വളർത്തലിനെ കുറിച്ച് അറിവുകൾ കിട്ടുമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ ഒരു റേഡിയോ മേടിക്കാൻ തീരുമാനിച്ചു. എനിക്ക് കിട്ടിയ ആദ്യത്തെ വരുമാനം കൊണ്ട് അന്ന് തേന് ഞാൻ ഓർക്കുന്നുണ്ട്, തുടക്കത്തിലൊക്കെ 4-5 രൂപയൊക്കെയാണ് തേന് വില, 1 കിലോയ്ക്ക്. അത് ഒരു 78-77 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ആദ്യം കിട്ടിയ പൈസ കൊണ്ട് ഞാൻ പോയി റേഡിയോ വാങ്ങുകയത്. കാരണം തേനീച്ച വളർത്തലിനെ കുറിച്ച് അറിവ് കിട്ടും, നമുക്കിങ്ങനെ അറിവ് കിട്ടാൻ ഇന്നത്തെ പോലെ മീഡിയ ഒന്നും അറിയിട്ടില്ല. അങ്ങനെ ഞാൻ റേഡിയോ മേടിച്ചു. മീഡിയ റേഡിയോ ഉള്ളൂ, ടെലിവിഷനോ കറണ്ടോ ഇതൊന്നും അറിയത്തില്ല. അങ്ങനെ മേടിച്ചു. അങ്ങനെ കുറച്ച് തേനീച്ച വളർത്തൽ തുടങ്ങി, ഒരു പെട്ടിയൊന്നും തുടങ്ങി, അത് അങ്ങനെ ഒന്നായി രണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന് 250 പെട്ടികളുമായി.
4: അപ്പോൾ ഇടയിലൊന്നും ചോദിച്ചോട്ടെ, ആ റേഡിയോ വാങ്ങിയത് കൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നോ?
3: റേഡിയോ ഉണ്ട്. തേനീച്ച വളർത്തലിനെ കുറിച്ച് ആഴ്ചയിൽ ഒന്നോ മറ്റോ ഒരു ഗ്രാമശ്രീ വയലും വീട് അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് റേഡിയോ വാങ്ങുന്നത്. അന്നത്തെ കാലം അത് കിട്ടാണ്. അങ്ങനെ തേനീച്ച വളർത്തലിനെ കുറിച്ച് അത് ഒരു അറിവും കിട്ടാൻ മാർഗമില്ല. ഈ തേനീച്ച വളർത്തൽ എന്താണെന്നോ അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ന്യൂട്ടൺ ടൈപ്പ് പെട്ടികളൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെയാണ് ഈ പെട്ടി. അന്നത്തെ കാലത്ത് ആരും വാങ്ങാൻ പൈസയില്ല കയ്യിൽ.
4: ഈ ആദ്യ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊരു വലിയ ശാസ്ത്രീയമായ വ്യക്തതയൊന്നും ഇല്ലാത്തൊരു സമയം അല്ലെ, ഇങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്തു വന്നൊരു സമയം. ആ സമയത്ത് ഉണ്ടായിരുന്ന രീതി എങ്ങനെയായിരുന്നു? ഏത് രീതിയിലുള്ള പെട്ടികളാണ് ഉപയോഗിച്ചിരുന്നത്? അതിനെ കുറിച്ചൊന്ന്.
3: അതായത് അന്ന് പൈസ ഇല്ലാത്തതിന്റെ പേരില് ഈ പ്രോട്ട് പോലെ തടി അന്ന് ഈർച്ചവാളം കൊണ്ട് അറക്കുന്നത്, മില്ല് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഈർച്ചവാളം കൊണ്ട് അറുത്ത് അതിൻ്റെ പുറകോട്ട് പലക എന്ന് പറയുന്നത്, അതിൻ്റെ പുറത്തെ ഭാഗം തള്ളി കളയതിൻ്റെ പുറകോട്ട് പലക എന്ന് പറയുന്നത്, അത് വെട്ടിയെടുത്തിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നല്ലത് പലക വാങ്ങിക്കാൻ കാശില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അതിൽ തുടക്കം. അത് കഴിഞ്ഞ് ഇതിൻ്റെ വരുമാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടി വാങ്ങി, ആശാരിമാർ ഫർണിഷർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ടാണ് ഇത് ഇവിടം വരെ എത്തിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ടുള്ള ഒരു കാര്യമാണ്. സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന കാലത്തും ഇതൊക്കെ വളരെയധികം ഉപകാരം. 1-ഉം 2-ഉം ടണ്ണ് ഒരാണ്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു.

0: ഇപ്പോൾ കുറച്ചു കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പം റിട്ടയറായി, മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പം അത് കുറയ്ക്കുകയാണ്. എന്നാലും ഞാനത് മരണം വരെ ഞാൻ തുടരുന്നുണ്ടെങ്കിൽ, കാരണം നമുക്കിത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. തേനീച്ച എന്ന് പറയുന്നത് ഒരു വികാരമാണ്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ ഉള്ളതുമാണ്, വികാരമാണ്. വേറെ ഒന്നും കൃഷി മാത്രമേ ഉള്ളൂ എനിക്ക്. മറ്റ്
1: ആദ്യകാലത്തെ തേനീച്ച കൃഷി അല്ലേ? അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന പിന്നെ ഒരു പരിപാലന രീതി, അതിൽ നിന്നും കുറേയൊക്കെ മാറിയിട്ടുണ്ടാവും ഇന്നത്തെ ഒരു പുതിയൊരു രീതിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അന്നത്തെ ആ ഒരു പരിപാലന രീതിയും അന്നത്തെ ആ ഒരു തേനിൻ്റെ ലഭ്യതയെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: അതൊരു നല്ലൊരു ചോദ്യമാണ്. അന്ന് ഈ പരിപാലനം എന്തെന്ന് അറിയത്തില്ല. അതായത് ഇത് പിന്നെ ഉപകരണങ്ങൾ വെച്ചിട്ടൊന്നും അല്ല തേന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അത് പിഴിഞ്ഞെടുക്കുന്നത്, കൈകൊണ്ട് പിഴിഞ്ഞ്, ആണ്ടിലൊരു മൂന്ന് പ്രാവശ്യം മാസത്തിലൊന്ന് വെച്ച് എടുക്കാൻ പറ്റുള്ളായിരുന്നു. പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പിന്നെ ശാസ്ത്രീയമായ രീതിയിലുള്ള പെട്ടിയുണ്ട്, അതെടുക്കാനൊരു ഉപകരണമുണ്ട്, മെഷീൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ മെഷീനൊന്നും അല്ലത്, അതൊരു ചെറിയൊരു ഉപകരണമാണ്. അത് കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഈച്ചയ്ക്ക് ഈ മെഴുക് നഷ്ടപ്പെടാതെ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് പെട്ടെന്ന് തേൻ നിറയ്ക്കാനാവും. അഞ്ച് ദിവസം ആറ് ദിവസം കൊണ്ട് അത് വീണ്ടും അത് ഫില്ല് ചെയ്യും. അപ്പോൾ ഒരാണ്ടിലൊരു 8-10 തവണ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് പരിപാലനം വേറൊരു രീതിയിലേക്ക് കടന്നു. അന്നത്തെ കാലത്ത് ഇവിടെ ധാരാളം സൊസൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ചെങ്ങളായിൽ പേരുകേട്ട സൊസൈറ്റി ആയിരുന്നു ചെങ്ങളായി, ആലക്കോട്, കരുവഞ്ചാൽ. അപ്പോൾ അന്ന് കൃഷിക്കാർ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് തേൻ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1992 വന്ന രോഗബാധയെ തുടർന്ന് തേനീച്ച വളർത്തൽ നശിക്കുകയും കൃഷിക്കാർ എന്താ പറയുക ചെതറിപ്പോയി. ഇതെന്ന് പറഞ്ഞാൽ കൃഷിക്കാരെല്ലാം കൃഷി ഉപേക്ഷിക്കുകയെല്ലാം ചെയ്തു. വീണ്ടും ഒരു 4-5 വർഷത്തിന് ശേഷം വീണ്ടും അത് സജീവമായിട്ടുണ്ട്. ഇപ്പം കേടൊന്നുമില്ല, രോഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം പക്ഷേ ഇപ്പം വീണ്ടും വിപണിക്ക് പ്രശ്നമായിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ അത് കൃഷി നിന്ന് പിൻവാങ്ങിയിട്ടാണ് ഉള്ളത്. ഇതൊരു നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ, സുഖമായിട്ട് ഒരു കൃഷിക്കാരന് എന്താ പറയുക സ്വന്തമായിട്ട് സ്ഥലമില്ലെങ്കിൽ ഇല്ലാത്ത ആൾക്ക് ഒരു ജീവനോപാധിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് എൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവമാണ്. സ്വന്തമായിട്ട് ഒരു സെൻറ്റ് സ്ഥലം വേണ്ട. നമുക്ക് മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ടുപോയി വെച്ച് അവരുടെ പറമ്പിലെ തെങ്ങ്, കവുങ്ങ്, ഇങ്ങനെയുള്ള കശുമാവ് ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു പരാഗണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. 20%, അതായത് 93-94 ഘട്ടത്തിൽ തേനീച്ച ഈ പ്രദേശത്തൊന്നുമില്ല, എല്ലാം കേട് വന്ന് നശിച്ചുപോയി. അതിനുശേഷം 4-5 കാലഘട്ടത്തിൽ കുറേശ്ശെ എനിക്കിത് വന്നു തുടങ്ങി, കുറേ ചീച്ച തിരിച്ച് കിട്ടി തുടങ്ങി. അപ്പം ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് കശുമാവായിരുന്നു, ഫുൾ സ്ഥലം കശുമാവായിരുന്നു. എൻ്റെ പറമ്പിൽ മാത്രം കശുമാവിന് നല്ല കായും, ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളൊന്നും കായില്ല. അപ്പം പലരും പറഞ്ഞു ഞങ്ങളുടെ തീരെ കായില്ലോ, കശുമാവിന് കായില്ലല്ലോ. പക്ഷേ എൻ്റെ പറമ്പിൽ തേനീച്ചപ്പെട്ടി കുറച്ച് വെട്ടി ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ കശുമാവിന് മറ്റുള്ളവരുടെ കശുമാവിനൊക്കെ കൂടുതൽ കായ കിട്ടി. അപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കുന്നത് മിക്ക കൃഷി വീട്ടുകാർക്ക് ഇത് ഉപകാരം, മറ്റ് കൃഷിക്കാർക്ക് ഇത് ഉപകാരമാണ്. അവരുടെ തെങ്ങ്, കവുങ്ങ്, അങ്ങനെയുള്ള ഈ പരാഗണം മൂലം വിളകളുണ്ടാകുന്ന എല്ലാ കൂട്ടം കൃഷികൾക്കും മിക്കവരും നമ്മൾ ഇങ്ങോട്ട് വിളിക്കും. ഈ വിളിക്കുന്ന ആൾക്കാരെ, അതായത് എൻ്റെ പറമ്പിൽ കൊണ്ടുപോയി വെക്ക്, ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടുപോയി വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കും. ഈ പറയുന്നതെല്ലാം കൊണ്ടുപോയി വെക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല. അങ്ങനെയാണ് ഈ കൃഷി കൊണ്ടുള്ളൊരു മെച്ചം. പിന്നെ ഒരു കൃഷിക്കാരന്, തേനീച്ച കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു ഒരു വില ഉണ്ട്. തേനീച്ച കൃഷിക്കാരനെ ആദരിക്കും എല്ലാവരും, കാരണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ഇത് ഒരു എന്താ പറയുക ഒരു പാരമ്പര്യത്തിൽ കിട്ടേണ്ട പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ ഒരു ജന്മസിദ്ധമായ ഒരു കഴിവോ ഉള്ള ആൾക്കാണ് കൂടുതൽ. എങ്കിലും ബിസിനസ് ലക്ഷ്യമാക്കി, സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കിയുന്ന ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അവരും ചിലരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, മിക്കവരും പരാജയപ്പെട്ടു പോവുകയുള്ളൂ. കാരണം സാമ്പത്തിക ലക്ഷ്യം മാത്രം ലക്ഷ്യമാക്കി വരുന്നുണ്ട്, മിക്കവരും പരാജയപ്പെട്ട് തിരിച്ചു പോവുകയാണ്. ഇതൊരു എന്താ പറയുക രക്തത്തിൽ അരിഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്.
1: ഇതൊരു ജീവികളുമായിട്ടുള്ളൊരു സഹവാസമാണല്ലോ അല്ലേ? അപ്പം ആ ഒരു കെയറും അതുപോലെ തന്നെ അതിനോടുള്ളൊരു താല്പര്യവും അതിനോടുള്ളൊരു ശ്രദ്ധയൊക്കെ കൊടുത്തു വേണം അത് ചെയ്യാൻ.
0: വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത് തേനീച്ച വളർത്തലുള്ള ആള് പറഞ്ഞാൽ മറ്റ് കൃഷികളൊന്നും ഇല്ലാണ്ടിരിക്കണം. അത് തന്നെ ഒരു ജീവനോപാധിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കേ ഇത് പോകാനാവുള്ളൂ.
1: അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ, അതായത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഘട്ടങ്ങളിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിന് ഒരു കാലഘട്ടത്തിൽ ഇതിനൊരു പിന്നെ നാശം സംഭവിച്ചു എന്ന് പറയുന്നു അല്ലേ? കുറേ അതിന് കുറേ വർഷം അത് ഇല്ലാതായിപ്പോയി. പക്ഷെ അതിന് ശേഷം വീണ്ടും അത് ഗ്രാജുവലി വളർന്നു വന്നു. അതിന് മുന്നേ അതായത് ചെറിയ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ മേഖലയിലുണ്ട്, ഇത് കണ്ടും വളർന്ന് ഒക്കെ വളർന്നതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാലഘട്ടങ്ങളിൽ തന്നെ പറയാം ഇതിൻ്റെ ഒരു രീതികളൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ പുതുതായിട്ട് നമുക്ക് ഈ മേഖലയിലേക്ക് ഇപ്പം നിങ്ങളുടെ ഒക്കെ ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം കേട്ടുകൊണ്ട് ഇതിൻ്റെ താല്പര്യം വന്നുകൊണ്ട് ഇതിലേക്ക് വരുന്ന

0: ഒരുപാട് ആൾക്കാരുകളുണ്ടായിരിക്കാം, നിങ്ങളെ
1: ഉണ്ട്
0: കണ്ടുവളരുന്നവരുണ്ടാവും.
1: ഉണ്ട്.
0: അപ്പോൾ അവരോട് നിങ്ങൾക്ക്, അതായത് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
1: ഞാൻ ഇങ്ങനെ താല്പര്യം എടുത്ത് വരുന്ന ആൾക്കാർ, കാരണം വരുന്നത് ഒരു ജീവിതമാർഗമായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങളിത് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരെ, വിപണനം ചെയ്യാനും കൂടെയുള്ള ഒരു സന്നദ്ധയുണ്ട്. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് സ്വന്തമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ, കാരണം നമ്മുടെ മരുന്നുകൾ പലതുകൊണ്ട് നമുക്ക് ഇപ്പം ആശുപത്രി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. ഈ മരുന്ന് ഇതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മിക്ക ആയുർവേദ മരുന്നുകൾക്കകത്തും ഒക്കെ ഒന്നും ഈ തേൻ ചേർക്കുന്നുണ്ട്, ഘടകമാണ്. അപ്പം അങ്ങനെ ഇത് ഉപയോഗിക്കാനായിട്ടാണ് നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ. ഇപ്പം ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ ഇവിടെ സ്വന്തം വിറ്റ് പോവുക. ഞാനിപ്പം പുറത്തേക്ക് കൊണ്ടുപോകാൻ കൊണ്ടേ കൊടുക്കാൻ സ്ഥലമില്ല. പക്ഷെ നമുക്ക് ഇവിടെ വീട്ടിൽ വന്ന ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ടു പോകും. നമ്മളെ അറിയാവുന്ന മീഡിയയിൽ കൂടെ ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ എനിക്ക് ഉൽപ്പാദനം ഞാൻ കുറച്ചു, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പോകുന്നു.
0: മറ്റ് തേനീച്ചകളൊക്കെ ഉണ്ട്, ഇപ്പം ചെറുതേനീച്ച അങ്ങനെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒക്കെ കൃഷി
1: 10-30 കൂടുണ്ട്.
0: അപ്പം അതിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ്?
1: അത് ചെറുതേനീച്ച മറ്റൊരു രീതിയാണ്. അതിന് വില കൂടുതലാണ്, ഉൽപ്പാദനം കുറവാണ്. അതുകൊണ്ട് വില കൂടുതലായതുകൊണ്ട് അതിന് മാർക്കറ്റ് കുറവാണ്. ഇപ്പം തീരെ വിലയും സാമ്പത്തിക പ്രതിസന്ധിയോ എന്തെല്ലാമൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എന്തൊരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതേനും വലിയ തേനിനൊക്കെ വളരെ ചെലവ് കുറഞ്ഞു.
0: ഈ വലിയ തേനിൻ്റെ ഒരു ഒരു കാലഘട്ടം, അതായത് ഇതിൻ്റെ പിന്നെ വിളവെടുപ്പിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ തേനി തേന് സംഭരിക്കുന്ന ഒരു കാലഘട്ടം, അത് ഏത് സമയത്താണ്?
1: അത് ജനുവരി തൊട്ട് ആരംഭിക്കും, ഫെബ്രുവരി മാർച്ച് കൊണ്ട് അവസാനിക്കും. ചില കാലഘട്ടങ്ങളിൽ ഈ പ്രകൃതിയിൽ മരങ്ങളൊക്കെ പൂക്കുന്ന കാലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെയ് മാസം വരെ നീണ്ടു നിൽക്കും. അത് കൃത്യമായ കാലാവസ്ഥ ഒത്തുകിട്ടുകയാണെങ്കിൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കും.
0: അപ്പോൾ അതിന് ശേഷമുള്ള സമയം എന്താണ്?
1: അതിന് ശേഷം പിന്നെ പരിപാലിക്കണം. അതായത് ഉറുമ്പ് കയറാതെയും കൂട് പിന്നെ കെട്ടിമേഞ്ഞ് നനയാതെയും പിന്നെ പിന്നെ ഒരു ആഴ്ചയിൽ ഒന്നൊരു ഭക്ഷണം കൊടുക്കണം അതിന്. കാരണം നമ്മൾ ഈ തേനെല്ലാം പിന്നെ നമ്മൾ ഊച്ചിയെടുത്തു, നമ്മളവരെ പിന്നെ അവർ സ്റ്റോക്ക് അത് മഴക്കാലത്തേക്ക് വേണ്ടി ഇവർ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. അപ്പം അത് നമ്മൾ ഊറ്റി മാറ്റുന്നതുകൊണ്ട് എടുത്തു മാറ്റുന്നതുകൊണ്ട് അവർക്ക് ഭക്ഷണമില്ല. അപ്പം അതിൻ്റെ അകത്ത് പ്രത്യുൽപാദനം നടക്കുകയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളത് ഭക്ഷണമായിട്ട് കൊടുക്കും.
0: എന്താണ്?
1: അത് പഴയ തേൻ കൊടുക്കുന്നത്, ചില ഭാഗത്ത് വന്ന തേനുണ്ടാവും, അതുണ്ടെങ്കിൽ അതേ കൊടുക്കുകയുള്ളൂ. പിന്നെ പഞ്ചസാര കൊടുക്കാം,
0: പഞ്ചസാര വെള്ളം.
1: ആ പഞ്ചസാര വെള്ളം.
0: അപ്പോൾ ഒരു പെട്ടിയിൽ നിന്ന് സാധാരണ ഈ ഒരു തേനീച്ച കൂട് അതിൻ്റെ ലഭ്യത,
1: തേൻ ലഭ്യത,
0: അത് ഏകദേശം എത്ര സമയം എത്ര കാലം നമുക്ക് എടുക്കാൻ പറ്റും?
1: ചില വർഷങ്ങൾ ഡിസംബറിൽ തുടങ്ങാം, ഡിസംബറിൽ തുടങ്ങുന്ന കാലഘട്ടമുണ്ട്.
0: അല്ല, ഒരു പെട്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പെട്ടി നമുക്ക് എത്ര വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും?
1: ഒരു പെട്ടി നല്ല ചോദ്യമാണ്. ഒരു പെട്ടി എന്ന് പറയുന്ന അത് ഒരു പെട്ടി ഈ വർഷം ഇപ്പോൾ ഒരു പെട്ടി ഉണ്ടെങ്കിൽ വരുന്നത് 10 പെട്ടിയാകാം. അപ്പം അതുകൊണ്ട് ഇപ്പം അത് പലതായിട്ട് അങ്ങ് പിരിഞ്ഞ് പോവുക, പിരിച്ച് പിരിച്ച് മാറ്റുകയാണ്.
0: ആ പ്രക്രിയ എങ്ങനെയാണ്?
1: അത് അതിൻ്റെ കോളനി, അത്
0: വിഭജനം,
1: വിഭജനം, കോളനി വിഭജനം എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതി തന്നെ ഇതിന് എൻ്റെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് കോളനി അത് പിന്നെ പലതായിട്ട് അത് തിരിഞ്ഞു പോവും. ഒരു കോളനി പലതായിട്ട് തിരിഞ്ഞു പോവും. അത് ആണ്ടിൽ ഒന്നും രണ്ടും പ്രാവശ്യം നമ്മൾ തേനെടുക്കാതെയും നോക്കാതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒന്നും രണ്ടും പ്രാവശ്യം തിരിഞ്ഞു പോകും. അപ്പോൾ ഇത് വംശവർദ്ധനവിന് വേണ്ടിയിട്ട് അവർ പ്രകൃതിയായുള്ള ഒരു വാസനയാണ്. ആ സമയം നോക്കി അതിൻ്റെ റാണി, പുതിയ റാണികൾ ഉണ്ടാകുന്ന സമയം നോക്കി അത് മാറ്റുകയാണ്. അത് തിരിഞ്ഞു പോകുന്നതിന് ഇപ്പോഴും നമ്മൾ തന്നെ അത് ഒരു കോളനി ആദ്യം ഒരു മൂന്നാക്കും. ആ മൂന്ന് കോളനി അത് ഒരു രണ്ട് മാസത്തിനകത്ത് വീണ്ടും മൂന്നെണ്ണം ഇതാക്കാം. അങ്ങനെ ഒരു 9 പെട്ടി എങ്ങനെയായാലും സുഖമായിട്ടാക്കാം. അപ്പൊ ഒരു പെട്ടി എത്രയാണെന്ന് പറയാൻ പറ്റില്ല, വർദ്ധിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കാം.
0: അതെ. അപ്പൊ അതിന് ഈ ഒരു പരിപാലനം നടത്തുന്നവരുടെ നിങ്ങളുടെ റോൾ എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
1: നമ്മളത് കൃത്യമായിട്ട് അത് അതിനും അവരെ മനസ്സിലാക്കി അവരുടെ കോളനി തിരിയുന്ന കാലഘട്ടമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് നഷ്ടപ്പെട്ട് പോകാതെ പ്രകൃതിയിലേക്ക് അത് തിരിച്ചു പോകാതെ അതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കണം.
0: അപ്പൊ എങ്ങനെയാ ഈ റാണി തേനീച്ചൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കുക?
1: അത് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം.
0: എങ്ങനെയാണ്
1: അത്? ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അതായത് ഒരു കൂട്ടിൽ ഒരു റാണി ഉണ്ടാവുള്ളൂ. അത് എപ്പോഴും ഈ ഈച്ചകൾ അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കും. ഒരു കൃഷിക്കാരനത് ഒരു അട മേലോട്ട് വലിച്ച് അത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതിന് അടയാളം ഒക്കെ ഉണ്ട്. മറ്റീച്ചേക്കാളും വലിപ്പമുണ്ട്, ഇച്ചിരി കളർ കൂടുതലുണ്ട്. അതുകൊണ്ട് അതൊരു വിഷമമുള്ള കാലഘട്ടം, ഒരു കാര്യമല്ല റാണിയെ കണ്ടുപിടിക്കുക എന്നുള്ളത്.
0: ഓക്കെ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറുതിലേ പഠിച്ചു വന്നൊരു കണ്ടറിഞ്ഞൊരു കൃഷിയാണല്ലേ. പക്ഷെ എന്നിരുന്നാലും വളർന്നപ്പോ വലുതായപ്പോ ഈ ഇതിനെ ഒരു ശാസ്ത്രീയ

0: രീതിയിലേക്കുള്ളൊരു പരിചരണം നമുക്ക് വേണം, അല്ലെ അതിലൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്ന എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ?
1: ഒരു ട്രെയിനിങ് കിട്ടിയില്ല. അപ്പോൾ ഈ ആദ്യം ഞാൻ ഒരു കോളനിയെ പിടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് പുതിയ റാണിയായിരുന്നു. ഈ റാണി ഈച്ച പുതിയതായിട്ട് മുട്ട വിരിഞ്ഞ് വരുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ടാണ് എൻ്റെ ഇണ ചേരുന്നത്. അപ്പം കൂടിൽ നിന്നും മടിയന്മാർ അത് റാണി ഈച്ച ഒരു പ്രത്യേക രാസവസ്തു ഫിറോമോൺ മറ്റോ ആണ് പേര്. അത് പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ അവരുടെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള മടിയന്മാർക്ക് എൻ്റെ സ്മെല്ല് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ മറ്റു കോളനിയിൽ നിന്നൊക്കെ ഇവർ ഒന്ന് പ്രകൃതിയിൽ മുകളിൽ വെച്ചാണ് അന്തരീക്ഷത്തിൽ വെച്ചാണ് ഇത് ഇതിൻ്റെ ബീജം ഒരു റാണി ആക്കി ഒരു മടിയനെ ഒരു ഒരാളുമായിട്ട് ഇത് നടത്താൻ പറ്റുള്ളൂ, ഇണയാതെ നടത്താൻ പറ്റുള്ളൂ. അതിനുശേഷം റാണി തിരിച്ചു വരും. അപ്പം ഞാൻ ആദ്യം പിടിച്ച ഒരു കോളനി പുതിയ റാണി ഇറങ്ങി വന്നതായിരുന്നു. ഞാനതിൻ്റെ ചിറക് കണ്ടിച്ചു. അന്ന് ചിറക് കണ്ടിക്കലുണ്ട്. അപ്പം പറന്നു പോകാതിരിക്കാൻ വേണ്ടി ചിറക് കണ്ടിച്ച് വെച്ചു. ആ കോളനി ഫെയിലായിപ്പോയി. ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ്. അതായത് പുതിയ റാണി മുകളിൽ പോയി ഇണ ചേർന്ന് തിരിച്ചു വന്നെങ്കിൽ ഇത് ബീജസങ്കലം നമുക്ക് മുട്ടയിടാൻ പറ്റുള്ളൂ, മുട്ട വിരിയുള്ളൂ എന്നുള്ള ഒരു അറിവ് കിട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അന്നത്തെ കാലത്ത് ഇത് അറിവ് കിട്ടാൻ മാർഗമില്ല. അതല്ല ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് അനുഭവത്തിൽ കൂടെ ഉണ്ടായതാണ്. അതായത് ഈ റാണി ബീജസങ്കലം നടക്കാതെ അത് പിന്നെ കുട്ടിയും ചാടിപ്പോയി. അതായത് പുതിയ റാണി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ മറ്റു കർഷകക്കാരാണ് പറഞ്ഞു തന്നത്. അതിന് ഒരിക്കലും ചെറു കണ്ടിക്കില്ല, പുതിയതിൻ്റെ ചെറു കണ്ടിക്കില്ല, പക്ഷെ പഴയതിൻ്റെ ചെറു കണ്ടിക്കാം. അന്ന് നഷ്ടപ്പെട്ടു ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ചെറു കണ്ടിച്ചേക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇന്നത് ചെയ്യുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിന്നീട് പഠിക്കേണ്ടി വന്നു. പക്ഷേ എനിക്കൊരു ക്ലാസ്സോ ഒന്നും കിട്ടിയിട്ടില്ല. അന്നത്തേന് അത് കഴിഞ്ഞൊക്കെയാണ് ക്ലാസ്സുകളൊക്കെ വരുന്നത്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു.
0: അതോടൊപ്പം ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ തേനിൻ്റെ ക്വാളിറ്റി അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, എങ്ങനെയാണ് അത് നല്ല ക്വാളിറ്റിയുള്ള തേനാണ് എന്ന്?
1: അതെ, ഈ തേനിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് പല സ്ഥലങ്ങളിലും പല കാലാവസ്ഥയാണ്. കാലാവസ്ഥ അതായത് വയനാട്ടിൽ ഒരു കാലാവസ്ഥ വേറെ, അവിടുത്തെ തേനിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ തേന്, കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് പ്രദേശങ്ങളിലെ ഈ റബ്ബർ തോട്ടവും ഒക്കെ ഉള്ളിടത്ത് തേനൊരു പ്രത്യേക ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ അതിന് പ്രത്യേകം അതിന് വില കൂടുതലുണ്ട്. ഫോറസ്റ്റൊക്കെ ഉള്ള പ്രദേശങ്ങൾ ഫോറസ്റ്റിലെ തേൻ തന്നെ എടുക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ അളവിൽ കുറച്ച് വളരെ അളവിൽ കുറച്ച് തേൻ കിട്ടുകയുള്ളൂ. അപ്പം പല ക്വാളിറ്റിയാണ്. പിന്നെ ഈ തേനിൽ ജലാംശമുണ്ട്. അത് ഒരു ആഴ്ച ഫുള്ളായിട്ട് തേൻ സീൽ ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിൽ ജലാംശം ഒരു 22% ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് പുതിയതായിട്ടൊരു നിയമം വന്നിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ മൊത്തം ആവറേജ് ഒരു നിലവാരത്തിലേക്കാണ്, 19% താഴെ ജലാംശമാക്കിയിട്ടേ തേൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് കൃഷിക്കാരും മിക്കവരും തന്നെ പുറകോട്ട് പറഞ്ഞത്. കാരണം അങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതിനും പരിഹാരമായിട്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രകൃതി ഈ സൂര്യപ്രകാശത്തിൻ്റെ യു വി ഷീറ്റിന് കീഴെ വെച്ച് ഈ തേൻ പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനം. മറ്റേന്ന് പറഞ്ഞാൽ ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലാണ് തേൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ അത് സൂര്യപ്രകാശത്തിന് കീഴെ വെച്ച് ഞാൻ ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ കീഴിൽ ചെയ്യുകയാണെങ്കിൽ തേൻ ഏത് എത്ര ജലാംശം താഴ്ത്തുകൊണ്ടും ഏറ്റവും പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ആ തേൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യാതൊരു ഗുണങ്ങളും തന്നെ നഷ്ടപ്പെടുന്നില്ല. യു വി ഷീറ്റിൻ്റെ കീഴിലാണ് അത് ചെയ്യുന്നത്.
0: അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്?
1: അതിന് മീറ്ററുണ്ട്. എന്താ പറയുക, റിഫ്ലക്ടോ മീറ്റർ, അങ്ങനെ എന്തോ മീറ്റർ ആണ്. അത് വെച്ച് നോക്കിയിട്ടാണ് ഇത് ജലാംശം നമ്മൾ തിരിച്ചറിയുന്നത്.
0: അത് ഈ ജലാംശത്തിന്റെ പിന്നെ കണ്ടന്റ് നോക്കിയിട്ടാണ് ഇതിന്റെ ക്വാളിറ്റി.
1: അതെ അതെ, തേന്റെ ക്വാളിറ്റി പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ തേൻ എവിടുന്ന് കിട്ടി,
0: അതും കൂടി ഉണ്ട്.
1: അതും കൂടി ഒരു മുഖ്യ ഘടകം. അത് ഒരു പരിചയസമ്പന്നനായ ഒരാൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കൃഷിക്കാരന് അത് തിരിച്ചറിയാം. ഉപഭോക്താക്കൾക്കെല്ലാം അറിയാൻ പറ്റുമെന്നൊന്നുമില്ല, മനസ്സിലാക്കണമെന്നില്ല.
0: ഞാൻ പലരോട് ചോദിക്കുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ കർഷകനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എത്ര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും കർഷകർ റെഡിയായിരിക്കാം, കർഷകൻ സന്നദ്ധനായിരിക്കും ഏത് സമയത്തും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന വിഷയം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് വിൽപ്പനയാണ്, മാർക്കറ്റിംഗ് ആണ് അല്ലേ? അപ്പൊ ഈ മാർക്കറ്റിങ്ങിനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇപ്പൊ പണ്ടത്തെ നിങ്ങൾ പറഞ്ഞു ഒരുപാട് പിന്നെ പരിമിതികളുണ്ട് അല്ലേ, ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ പല മാധ്യമങ്ങളുണ്ട്, പിന്നെ പല സൗകര്യങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, അങ്ങനെയുള്ള പിന്നെ എല്ലാ കാര്യങ്ങളും എവിടെ പോയി വരാനും ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു സാധ്യതയുള്ളൊരു കാർഷിക മേഖല തന്നെയല്ലേ എന്നല്ലേ അഭിപ്രായം?
1: അതെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ തേൻ മാത്രം, തേൻ എന്ന് പറഞ്ഞാൽ മറ്റ് കാർഷിക വിളകൾ

പോലെയല്ല. റബ്ബർ ആണെങ്കിൽ നമുക്ക് ഏത് കടയിൽ കൊണ്ടുപോയി കൊടുത്താലും, ഇവിടെ ഒരു കടയിൽ ചെല്ലുമ്പോൾ പൈസയില്ല, അല്ലെങ്കിൽ അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുക്കാം, നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് കുറവാണ്, അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുക്കാം. പക്ഷെ തേൻ അങ്ങനെ കൊടുക്കാനൊരു സംവിധാനമില്ല. അതാണ് ഈ തേനീച്ച കൃഷിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഒരു ശാപം. അത് ആ ശാപം

0: ഒരു വിലയില്ല, ഒരു നാലോ അഞ്ചോ കൊല്ലോ, അഞ്ചോ എട്ടോ കൊല്ലം വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ തേനിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇത് വിജയിക്കാത്തത്.
1: അല്ല, വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാല് കാരണം പലരും പല ഇതിന്റെ പല വാല്യൂ ആഡഡ് പ്രൊഡക്ടുകളും ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ നല്ല
0: കർഷകരുണ്ട്. പക്ഷെ അത് അധികവും കൃഷിക്കാരായിരിക്കല്ലേ ഇത് ഈ ഇങ്ങനെയുള്ള പിന്നെ ഏജൻസികൾ നടത്തുന്നത്, വ്യാപാരികളാണ്. അതായത് തേൻ കൃഷിക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു പിന്നെ വിൽപ്പന നടത്തുകയാണ് ഇത്, ഒരു ബിസിനസ്സാണത്.
1: കൃഷിക്കാർ എത്ര കാലം വേണമെങ്കിലും നിൽക്കില്ല?
0: ഇല്ല, നിൽക്കില്ല. തേനൊരു ഒന്ന് രണ്ട് വർഷത്തിനകം അത് വിറ്റ് തീർക്കണം. അത് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലായി പോവും. പിന്നെ അത് പഴക്കം ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും, അതിന്റെ ഗുണങ്ങളിൽ മാറ്റം വരും, കുറച്ച് ടോക്സിനൊക്കെ കയറും, കളറ് വ്യത്യാസം വരും. അപ്പം അത് മാർക്കറ്റിൽ ചിലവാകില്ല. അത് അങ്ങനെയും ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഒരു വർഷത്തിനകം വിറ്റെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന് രണ്ട് വർഷത്തേക്കും കുഴപ്പമൊന്നുമില്ല. അത് കൂടുതലായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റത്തില്ല.
1: നിങ്ങൾ അപ്പോൾ ഇതുവരെയും നിങ്ങളുടേതായ ഒരു ബ്രാൻഡോ കാര്യങ്ങളോ ആയിട്ട് അങ്ങനെ വിൽപ്പന നടത്തിയിട്ടില്ല?
0: ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്, സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അധികം മുന്നോട്ട് പോയില്ല.
1: പൊതുവേ ഇന്നത്തെ രീതിയിൽ തേനിന് പ്രസക്തി കുറഞ്ഞു വരുവാണെന്നാണോ പറയുന്നത്? കൃഷിക്ക് എങ്ങനെയാണ്?
0: കൃഷിക്കാരെന്ന് പറഞ്ഞാൽ തേന് എന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യം വേണ്ട ഒരു കാര്യം. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. ശരീരത്തിന് വേണ്ട എല്ലാവിധ പോഷകങ്ങളും അതിൻ്റെ തേൻ്റെ അകത്തുണ്ട്. അത് സ്കൂള് തലം തൊട്ടുള്ള കുട്ടികൾക്ക് വരെ ഈ പാലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞുകൂടെ തേനും കൂടെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുട്ടികൾക്ക് തേനും പാലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ രോഗങ്ങളൊക്കെ വളരെ ജലദോഷമൊക്കെ മാറാൻ നല്ലതാണ്. തേന് ചുമയൊക്കെ വരുമ്പോൾ എല്ലാവരും തന്നെ തേൻ വാങ്ങിച്ചുകൊണ്ട് പോകാറ്, പലരും ഇങ്ങനെ ഇവിടെ വന്ന് തേൻ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മനുഷ്യന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കണ, ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് പ്രോത്സാഹിപ്പിക്കണം. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എടുക്കാനുള്ള ഒരു സംവിധാനം വരണം, എങ്കിലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ പുതിയ ചെറുപ്പക്കാരൊന്നും ഇതിൻ്റെ അകത്തേക്ക് രംഗത്തേക്ക് വരുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ഇതിനോട് താല്പര്യമില്ല.
1: നമുക്കറിയുന്ന പോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മുലപ്പാലിൻ്റെ അതേ പ്രാധാന്യമുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു വസ്തു.
0: ഒരു മുലപ്പാൽ കഴിഞ്ഞാൽ ഏറ്റവും എന്നാ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ്.
1: ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള, ഇപ്പം ചിലർ പറയും കൂണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൂണിന്റെ ഉപയോഗം, അതായത് നമ്മുടെ നാട്ടിൽ കൂണ് അതിൻ്റെ ഒരു ഉപയോഗ സാധ്യത, അതിൻ്റെ ഗുണങ്ങളും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു നല്ല മാർക്കറ്റ് കിട്ടുന്നില്ല എന്ന് പല കർഷകരും പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാക്കിയവർ അത് സ്ഥിരം അത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തേനും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആരോഗ്യത്തിന്റെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോധവൽക്കരണം ഇന്നും ആവശ്യമാണെന്ന്
0: തോന്നുന്നു. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള സംവിധാനങ്ങളില്ല.
1: അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ അതിന്റെ ആവശ്യകത മനസ്സിലാക്കുക, അതിന്റെ ഗുണം മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ അത് അതിന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെ,
0: ബോധവൽക്കരിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: അവനവൻ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി.
0: അതെ, അതെയാണ്.
1: ഓക്കെ, അപ്പൊ ഈ തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
0: എനിക്ക് പറയാനുള്ളത് ഈ തേനുമായിട്ട് ബന്ധപ്പെട്ട് പറയും, ഇത് നമ്മൾ നാട്ടിലിപ്പോൾ ഉപയോഗം കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ തേൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 100 മില്ലിയെങ്കിലും വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രോഗങ്ങളും വരികയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തന്നെ അത് തന്നെയല്ല, ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി ഔഷധങ്ങൾ ഉണ്ടാക്കാവുന്നതുകൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന പല നെല്ലിക്കയുടെയൊക്കെ സീസണിൽ നന്നായിട്ട് തേൻ പോകും. നെല്ലിക്ക വാങ്ങിയിട്ട് ആൾക്കാർ തേൻ ഒഴിച്ചു വെച്ച് 1 കിലോ തേനിന് 1 കിലോ നെല്ലിക്ക, അത് നെല്ലിക്ക ഒരു 10-30 ദിവസം കഴിയുമ്പോഴേക്കും നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും തേൻ വലിച്ചെടുക്കും. അപ്പോൾ ഇത് നല്ലൊരു ഔഷധമാണ്. അതുപോലെ ഒത്തിരി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബി വാക്സ് ഉണ്ട്. ബി വാക്സ് കൊണ്ട് ആയുർവേദ വൈദ്യന്മാർക്ക് നല്ലൊരു, കാരണം നമ്മുടെ കാലിൻ്റെ പിണ്ട് കയറൽ അങ്ങനെ ഒത്തിരി എന്നാ സൗന്ദര്യവർദ്ധക വസ്തുവാണത്. കാലിൻ്റെ പിണ്ട് കയറലിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ്. പണ്ട് മുമ്പ് വൈദ്യന്മാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ പല വൈദ്യന്മാരും എൻ്റെ അടുത്ത് നിന്നും മെഴുക് വാങ്ങാൻ വേണ്ടി വരുമായിരുന്നു. ഇപ്പം അതെല്ലാം നിന്ന് പോയിട്ടാണുള്ളത്.
1: മറ്റൊരു കാര്യം, ഇപ്പം ഒരു വീട്ടിലേക്ക് ഒരു തേൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു ഒരു പെട്ടി അല്ലെ രണ്ട് പെട്ടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും?
0: അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. കാരണം ഇതിനെക്കുറിച്ചൊരു അവബോധം ഇല്ല. എന്നാൽ ഈ കൃഷി സ്ഥലങ്ങൾ കുറഞ്ഞു വരികയും യുവതലമുറ ഇതൊന്നും ശ്രദ്ധിക്കാതെയായി. അതുകൊണ്ട് ഇനിയുള്ള കാലം അത് നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല.
1: താല്പര്യത്തോടെ ഈ മേഖലയിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യം പ്രധാനം.
0: അതൊരു ജന്മസിദ്ധമായൊരു വാസനയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ യുവതലമുറയ്ക്ക് ഇതെന്താന്ന് മനസ്സിലാക്കാനും, പ്രകൃതിയിൽ അതുപോലെ പഴയ തേനീച്ചകളില്ല. പണ്ട് നമ്മുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കുറവാണ്, ഇഷ്ടംപോലെ ഭൂപ്രദേശങ്ങളുണ്ടായിരുന്നു, വിജനമായിട്ടുള്ള ഭൂപ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നില്ല, പ്രകൃതിയിൽ ഇറങ്ങി നോക്കുന്നില്ല.

ഇല്ല. പണ്ട് നമ്മൾ തോട്ടിലൊക്കെ പോയി കുളിക്കും, തോട്ടിലെ മീനെ പിടിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. പ്രകൃതിയിൽ നിന്ന് പക്ഷി മൃഗാദികൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. മീൻ പോലും തോട്ടിൽ നിന്ന് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ തേനീച്ചക്ക് കുഴപ്പമൊന്നുമില്ല. തേനീച്ച പ്രകൃതി കിട്ടുന്നതിനെ പിടിച്ച് വളർത്തുന്നതിനും കുഴപ്പമില്ല. അത് എന്തായാലും വരാൻ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് കൃഷിക്കാരാണ് ഇപ്പം തേനീച്ച നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷിക്കാർ ഇല്ലാതായി കഴിഞ്ഞാൽ പ്രകൃതിയിൽ പല തെങ്ങിന് കായ കുറയും, കവുങ്ങിന് കായ കുറയും, അങ്ങനെ പല ഭവിഷ്യത്തുകളും വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു നാട്ടിൽ എന്തായാലും കുറച്ച് തേനീച്ച പെട്ടികൾ നിലനിൽക്കണം. തേനീച്ചകളെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഓരോ കൃഷിയിടത്തിലും ഉണ്ടാവണം. ഇപ്പം എൻ്റെ ഒരു കൃഷിയുടെ ചെറിയ കൃഷിയിടത്തിൽ 6 സെറ്റ് തേനീച്ചകൾ വന്നിട്ടുണ്ട്. കയ്യാല പൊത്തിൽ, കല്ലിൻ്റെ പൊത്തിലൊക്കെ. ഞാൻ ഒന്നിനെ എടുത്തിട്ടില്ല. കാരണം അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ എടുക്കാണ്ട് വെച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അത് എടുക്കുന്നില്ല. അങ്ങനെ എൻ്റെ പെട്ടിയെന്ന് തന്നെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ.

എരുവേശി പഞ്ചായത്തിലെ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്തെ തേനീച്ച കർഷകനായ ജോർജ് കുട്ടിയുടെ കാർഷിക വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: കിസാൻവാണി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.
1: കിസാൻവാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,000 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 12,000 രൂപ, തളിപ്പറമ്പ് 12,700 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക്

കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,600 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,600 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 655 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 675 രൂപ. പഴുത്ത അടയ്ക്ക 1,000ത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

കാലാവസ്ഥ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

ഇന്ന് 7:35 സയൻസ് കഫേ, സാങ്കേതിക വിദ്യയും സാമൂഹിക മാറ്റവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൗതമൻ പറശ്ശിനിക്കടവ്. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ നേടുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗോത്രവർഗ ഭാഷകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു.
1: പുസ്തകയോ ജ്ഞാൻ കെ സാഥി ആപ് അപ്നെ പരിവേശ് സേവി സീഖെ ഓർ വ്യവഹാരിക് കൗശൽ വികസിത് കരെ യഹി സാർത്ഥക് ശിക്ഷ ഹൈ. വിദ്യാർത്ഥിയോ കോ അപ്നെ സമുദായ സംസ്കൃതി ഓർ പരമ്പരാവോ സേ ജുഡേ രഹനേ ഹുയേ സമാജ് ഓർ ദേശ് കെ ഭവിഷ്യ കോ ബെഹ്തർ ബനാന ഹൈ. തേജി സേ വികസിത് ഹോ രഹി ഭാരത് മേ അപ്നെ വിരാസത് സേ ജുഡേ രഹനേ കെ സാഥ് സാഥ് ആധുനിക് വിജ്ഞാൻ കെ ലാഭ് സമാജ് കെ ഹാർ വർഗ തക് ലേ ജാനേ കി ആവശ്യകത ഹൈ.
0: 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നാണ് ആന്ധ്രാപ്രദേശിലെത്തിയത്. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും തൊഴിൽ സൃഷ്ടാക്കൾ എന്ന നിലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയെ 2047-ഓടെ വികസിത രാജ്യമാക്കുന്നതിന് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കേന്ദ്ര ഗോത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസിന്റെ 10-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിലെ മനുഷ്യവിഭവശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് കരസേനയുടെ ഭാഗമായത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. നിലവിലുള്ള നിയമ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാജ ഏജന്റുമാർ, മനുഷ്യക്കടത്ത്, ചൂഷണം, നിയമവിരുദ്ധ കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാൻ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ 26-ലധികം രാജ്യങ്ങളുമായി 28 കുടിയേറ്റ തൊഴിൽ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഇ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 50 ലക്ഷത്തിലധികം എമിഗ്രേഷൻ ക്ലിയറൻസുകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു.
2: Just 2 years back, we had launched eMigrate version 2 platform with better functionalities and services, creating a safer, more transparent and legal structure for mobility. India's commitment to safe and legal mobility is reflected in the eMigrate platform. And since its inception, more than 50 lakh, that is 5 million immigration clearances have been issued.
0: ഭീകരർക്കുള്ള ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പങ്ക് സുപ്രധാനമെന്ന് ഇന്ത്യ. FATF-ന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സംഘടനയെ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. FATF-ന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ വരാനിരിക്കുന്ന കർശനമായ സൂക്ഷ്മ പരിശോധനകളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. SE.census.com എന്ന പോർട്ടലിൽ ആണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ നൽകാനാകും. നാളെ മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. രാജ്യമൊട്ടാകെയുള്ള അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സൈൻബോർഡുകൾ, ലൈൻ മാർക്കിങ്ങുകൾ, അടിപ്പാതകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: ജിസ്മേ ഹംനെ ബ്ലാക്ക് സ്പോട്ട്സ് കോ ഐഡന്റിഫൈ കിയാ ഹൈ ജോ ലാൻഡ് സ്ലൈഡ്സ് കെ സ്പോട്ട്സ് ഹൈ ഉത്തരാഖണ്ഡ് ഹിമാചൽ അരുണാചൽ പഹാടി പ്രദേശോ മേ ഓർ ഹം യേ പൂരേ സ്പോട്ട്സ് കോ ഐഡന്റിഫൈ കർക്കെ ഉസ്കോ സുധാർനേ കെ ലിയേ 50,000 കറോഡ് കാ ഖർച്ച ഹംനെ കിയാ ഹൈ താകി യേ സബ് സ്പോട്ട്സ് റിമൂവ് ഹോ ജായേ ഇസ്കെ സാത്ത് സാത്ത് റോഡ് എഞ്ചിനീയറിംഗ് മേ ഹമാരേ ജോ ഡിപിആർ ബനാ രഹേ വഹാൻ അണ്ടർ പാസ് ഉസ്കെ സാത്ത് സൈനേജ് മാർക്കിംഗ് സിസ്റ്റം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കി ബനേ യേ ബി കോശിഷ് കർ രഹേ.
1: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും, 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് നോർവേ ഐവറി കോസ്റ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ പോരാട്ടം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചരക്കു സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ അപ്പീലുകൾ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്നായിരുന്നു അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരും വൈദ്യസഹായ സംഘങ്ങളും വെനസ്വേല അധികൃതരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സേന ആശുപത്രിയും സജ്ജമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യുഎസും ഇറാനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താനിരുന്ന ചർച്ചകൾക്കുമേൽ കരിനിഴൽ. അടുത്ത വട്ടം ചർച്ച ദോഹയിൽ നടന്നേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചു. കാർഷിക മേഖലയുടെ വികസനം ഒഴിവാക്കി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെക്കുറിച്ചും എത്ര തോതിൽ വളപ്രയോഗം വേണമെന്നുമുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഡൽഹി, കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഇതിനായി ജില്ലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.

0: യും ഇന്ന് സാങ്കേതിക വിദ്യ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിനൊപ്പം തന്നെ പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളുടെ ഗുണങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ശ്രോതാക്കളെ, ഇന്ന് സയൻസ് കഫേയിൽ സാങ്കേതിക വിദ്യയും സാമൂഹിക മാറ്റവും എന്ന വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നു ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൗതമൻ പറശ്ശിനിക്കടവ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കറിയാം നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് കുറേ വർഷങ്ങൾക്കിടയിലുണ്ടായ വലിയ തരത്തിലുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലെ ജീവിത രീതിയെ ഉൾപ്പെടെ മാറ്റിമറിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട പുരോഗതിയും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി ദീർഘകാലം ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ശ്രീ ഗൗതമൻ പറശ്ശിനിക്കടവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ ദീർഘകാലം വർക്ക് ചെയ്യുകയും അതിനുശേഷം എമിറേറ്റസ് ടെലികമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യുകയും വിപ്രോയിലും അതോടൊപ്പം തന്നെ IBMലൊക്കെ തന്നെ പ്രവൃത്തി പരിചയമുള്ള വലിയ പരിചയസമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ഗൗതമൻ പറശ്ശിനിക്കടവ്. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: നമ്മുടെ സയൻസ് കഫേയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമുക്കറിയാം നമ്മളൊരു 10, 30, 35 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയിട്ട് ഇന്നത്തേൽ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റം, പഴയ ഒരു സ്ഥിതിയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ ന്യൂജനന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ആ ഒരു കാലത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
2: ശരിക്കും നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം, അപ്പോഴേ നമുക്ക് ചേഞ്ചസ് മനസ്സിലാവുള്ളൂ.
1: അതെ.
2: ഞാനിപ്പോ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത്, അതായത് 80s ഒക്കെ ആകുമ്പോൾ, ഇപ്പൊ ഞാൻ പറശ്ശിനിക്കടവിലാണ് ജീവിച്ചത്. പറശ്ശിനിക്കടവ് ഗ്രാമത്തിൽ ആകെ 2 ടെലിഫോൺ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു.
1: 2 വീടുകളുണ്ട്.
2: അന്ന് റിപ്പർ ആക്രമണം ഉണ്ടായിരുന്നു എന്റെ ഓർമ്മയിൽ. അന്ന് പോലീസിനെ അറിയിക്കാനൊക്കെ വളരെ ആകെ 2 ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയണമെങ്കിൽ കത്ത് എഴുതിയിട്ടാണ് നമ്മൾ അറിയിക്കുന്നത്. അവിടെ എത്തിയ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടുകാർ അറിയുന്നത്. അതാണ് അന്നത്തെ സ്ഥിതി. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ അന്ന് ഈ ഇന്റർനെറ്റോ മെയിലോ ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഇല്ലാത്തൊരു കാലത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്തത്. നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് ഇങ്ങോട്ടുള്ള യാത്ര വളരെ വേഗത ഉള്ളതായിരുന്നു. കൂടാതെ എനിക്കതിൽ പറയാനുള്ളത് വെച്ചാല് എന്റെ ഒരു കരിയർ യാത്രയും കൂടെ ആയിരുന്നു എന്റെ കൂടെ. അപ്പൊ ഞങ്ങൾ 86 കഴിഞ്ഞ സമയത്താണ് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒക്കെ വന്ന് ഡിജിറ്റൽ എക്സ്ചേഞ്ച് ഒക്കെ വരുന്നത്.
1: ഒരു പദം തന്നെ വരുന്നത്.
2: അതെ. അപ്പൊ ഈ 1995 ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ യുഗം നമുക്ക്, നമ്മൾ അത് പബ്ലിക് ഇന്റർനെറ്റ് കിട്ടുന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഉണ്ടായിരുന്നത് അമേരിക്കയിൽ അവര് ഡിഫൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ആർപാനെറ്റ് എന്ന് പറഞ്ഞിട്ട്, ആർപാനെറ്റ് അതായത് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ ഒരു ഇത്, ആർപാനെറ്റ്. അപ്പൊ അത് അവര് ഡിഫൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നെറ്റ്വർക്കായിരുന്നു. അത് പിന്നീട് 1995 അത് പബ്ലിക്കിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവർ തീർച്ചപ്പെടുത്തിയത്. അങ്ങനെയാണ് പൊതുവെ ഈ 1995 ആയപ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് നമ്മളെ ഇന്ത്യയിലേക്ക് അന്ന് വന്നിരുന്നത് VSNL ആയിരുന്നു അന്ന് ഇന്റർനെറ്റിന്റെ മെയിൻ സർവീസ് പ്രൊവൈഡർ. അന്ന് ഈ ഇന്റർനെറ്റിൽ മെയിനായിട്ട് അന്ന് വന്നൊരു പ്രോട്ടോക്കോളാണ് TCP/IP എന്ന് പറഞ്ഞിട്ട്, ആദ്യമായിട്ട് അന്ന് ട്രാൻസ്മിറ്റ് കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇതിന്റെ ബേസിസ് ശരിക്കും, TCP/IP. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പാക്കറ്റ് നെറ്റ്വർക്കിംഗ്, അതായത് പാക്കറ്റിൽ കൂടി ഡാറ്റ അയക്കുക, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക്, ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റൊക്കെ വളരെ പ്രാവർത്തികമായിട്ടുള്ള ഒരു ഇതാണ് ഇന്റർനെറ്റ് യുഗം എന്ന് പറയുന്നത്. അപ്പൊ അന്ന് നമ്മൾ 1995 ഞാനന്ന് ITയിലായിരുന്നു, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാടായിരുന്നു ആ സമയത്ത്.
1: കഞ്ചിക്കോട്
2: 1995 ഞാനായിരുന്നു അന്ന് ഇന്റർനെറ്റിന്റെ ഇൻചാർജ് ആയിട്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നത്. നമ്മളന്ന് VSNL കണക്ഷൻ എടുത്തു. അന്ന് ഡയലപ്പ് കണക്ഷനാണ്, വളരെ സ്ലോ ആയിട്ടില്ലേ, അതായത് ടെലിഫോണിൽ കൂടി മോഡം കണക്ട് ചെയ്തിട്ടാണ് നമ്മളന്ന് ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നത്. ചെറിയ സ്പീഡ് ഇത്, അന്ന് നമ്മൾ ബോർഡ് റേറ്റ് പറയാം, 9600 ബോർഡ് റേറ്റ്. അപ്പോൾ ഒരു 5 KB ഒക്കെ നമുക്ക് സ്പീഡുള്ളൂ. പക്ഷെ എന്നാലും ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു മെയിൽ അയക്കാൻ പറ്റും, അതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും സംഗതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ചേഞ്ചസ് വന്നുകൊണ്ടിരുന്നതാണ് ഈ 1995 സമയത്ത്. 1995-1997 എല്ലാം മിക്ക ഈ പബ്ലിക് സെക്ടർ കമ്പനികൾക്കൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ഓഫീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും. നമ്മളത് വി ആർ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ് ആക്ച്വലി. അങ്ങനെയാണ് അത് തുടങ്ങിയത്. പിന്നെ പെട്ടെന്ന് തന്നെ അതിൽ ഈ TCP/IP വന്നതോടുകൂടി അതിന് പിന്നീട് വേറെ പല പ്രോട്ടോകോൾ, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTPS, പിന്നെ വേൾഡ് വൈഡ് വെബ് അങ്ങനെയെല്ലാം വന്ന് ഇന്റർനെറ്റ് അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു.
1: അപ്പൊ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ടെലികോം മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ BSNL ആണ്. ആ BSNL ന്റെ ഒരു രംഗപ്രവേശം ഈ മേഖലയിൽ എങ്ങനെയായിരുന്നു?
2: അതായത് അന്ന് ശരിക്കും പറഞ്ഞാല് ഈ ടെലികോം മേഖല കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ ഇതിലായിരുന്നു. അതായത് എക്സ്ചേഞ്ചസ്, ടെലിഫോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നതിന് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സർവീസ് എന്ന് ബി എസ് എൻ എല്ലാണോ അറിയപ്പെടുന്നത് എന്ന് വേറെ പേര് ഡി പി എൻ ടി എന്നു തോന്നുന്നു, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്.
1: അത് ആദ്യമുള്ളത്
2: നമ്മള് ഐ ടി ഒക്കെ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നത് ഡി ഒ ടി ആണ്, പിന്നെ എം ടി എൻ എൽ ബോംബെ, എം ടി എൻ എൽ ഡൽഹി ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള. അപ്പോൾ അന്ന് ഈ ബി എസ് എൻ എൽ ആണ്, അതും ഗവൺമെന്റ് പബ്ലിക് സെക്ടറാണ്, അവരാണ് ഇന്റർനെറ്റ് അന്ന്.

0: സർവീസ് പ്രൊവൈഡ് ചെയ്തിരുന്നത് എല്ലാവർക്കും. അന്ന് ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്.
1: അപ്പൊ അതോടൊപ്പം തന്നെ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ സെമി കണ്ടക്ടർ മേഖലയിൽ ഉണ്ടായ പുരോഗതി. ആ രംഗത്ത് ഇപ്പോൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സെമി കണ്ടക്ടർ വിഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സെമി കണ്ടക്ടറിന്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പത്തി എങ്ങനെയാണ്?
0: അതും വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു 80s നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരുന്ന റേഡിയോ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ വാക്വം ട്യൂബിൽ ഉണ്ടായിരുന്ന വലിയ പെട്ടി മാതിരിയുള്ള
1: ടെലിവിഷന്റെ
0: അത്ര തന്നെയുള്ള എല്ലാവരും അതിന്റെ മുമ്പിൽ പോയിരിക്കും. അപ്പൊ വലിയ പെട്ടി മാതിരിയാണ്. അപ്പൊ അതിനൊക്കെ പ്രധാന കാരണം അന്ന് അതിനുള്ള വാക്വം ട്യൂബ്സ് ഉണ്ടായിരുന്നു. അതായത് ഡയോഡ്, ട്രയോഡ്, പെന്റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, അതായത് കോമ്പണൻസ്, സെമി കണ്ടക്ടർ കോമ്പണൻസ് ആണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ അത് ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ വർക്ക് ചെയ്യുമ്പോൾ സാധനം ചൂടുണ്ടാവും, അതുകൊണ്ടാണ് വലിയ സ്പേസ് വേണ്ടി വരുന്നത്. അങ്ങനെ കഴിയുമ്പോഴാണ് ഈ ഏകദേശം പിന്നീട് സെമി കണ്ടക്ടർ ടെക്നോളജിയിൽ വളരെ വലിയ ഡെവലപ്മെന്റ് സ്ലോലി വരികയും, അപ്പോൾ ഈ ജെർമാനിയം സിലിക്കോൺ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ വേഫർ ചിപ്പ്, മൈക്രോ ചിപ്പ് എന്ന് പറയും, അതിൽ നമുക്ക് ട്രാൻസിസ്റ്റർ എംബോഡ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയും. അങ്ങനെ സെമി കണ്ടക്ടർ വന്നതോടുകൂടി ഈ വാക്വം ട്യൂബ്സിനെയൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ട്രാൻസിസ്റ്റർ ഡയോഡൊക്കെ ചെറിയ ചെറിയ ഇതായിട്ട് വന്ന്, അങ്ങനെയാണ് ഈ സെമി കണ്ടക്ടർ ടെക്നോളജി വരുന്നത് തുടക്കത്തിൽ. അങ്ങനെ ചെറിയ ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോ ഒക്കെ വന്നു തുടങ്ങിയത്. അതുകൂടാതെ അതിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് അതിൽ നടക്കുന്നത്. ഈ സെമി കണ്ടക്ടർ ടെക്നോളജിയിൽ വെച്ചാൽ നമ്മളൊരു ഒരു പറയുന്ന ഒരു മൂർസ് ലോ എന്ന് പറയും. അതായത് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഒരു ചെറിയ സെമി കണ്ടക്ടർ ചിപ്പിന്റെ ചെറിയ സൈസിൽ അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം ഓരോ രണ്ടു വർഷം കൂടി ഡബിൾ ആവും.
1: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സമീപ നാളിലിപ്പം യുദ്ധ വിമാനങ്ങളിൽ ഉൾപ്പെടെ സെമി കണ്ടക്ടറുടെ സാന്നിധ്യം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും അത് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഇപ്പൊ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ആ സെമി കണ്ടക്ടർ മേഖലയിൽ ഉണ്ടാകുന്ന ഈ ഒരു പുരോഗതി എത്രത്തോളമാണ്?
0: രണ്ട് ഫീൽഡിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡിജിറ്റൽ യുഗം ഉണ്ടല്ലോ, അതുപോലെ ഈ സോഷ്യൽ മീഡിയ എല്ലാം, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത രണ്ട് മേഖലയാണ്. ഒന്ന് സെമി കണ്ടക്ടർ, രണ്ട് ടെലികമ്യൂണിക്കേഷൻ. അപ്പൊ ഈ സെമി കണ്ടക്ടറിൽ ഈ പറഞ്ഞ മാതിരി ഒരു 1 cm² താഴെ, 1 cm² വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു മൈക്രോ ചിപ്പിൽ ഏകദേശം 20 billion ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. 20 billion ട്രാൻസിസ്റ്റേഴ്സിന് അതിൽ എംബഡ് ചെയ്യാൻ പറ്റുന്നു.
1: അതായത് 1 cm ലെങ്ത് ഉള്ള അല്ലേ, ഒരു സെമി കണ്ടക്ടറിൽ 20 billion
0: ട്രാൻസിസ്റ്റർ
1: ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും.
0: നമ്മൾ ഈ നേരത്തെ ഒരു വാക്വം ട്യൂബ് എന്ന് പറഞ്ഞു, ഒരു ട്രയോഡ് എന്ന് പറഞ്ഞു, അതാണ് ഒരു ട്രാൻസിസ്റ്റർ. അപ്പോൾ അത്രയും ചെറിയ സ്മോൾ ആയിട്ടുള്ള ഒരു മൈക്രോ ചിപ്പിൽ നമുക്ക് 20 billion ഇലക്ട്രോണിക് കോമ്പണൻസ് അക്കോമഡേറ്റ് സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം.
1: പക്ഷേ അതൊക്കെ നമ്മുടെ ഈ നാനോ ടെക്നോളജിയായി കണക്ട് ചെയ്യപ്പെടുകയാണ്.
0: അതെ, എല്ലാറ്റിലും ഈ മൈക്രോ, അതിന് മിനിയേച്ചറൈസേഷൻ എന്ന് പറയാം, മിനിയേച്ചറൈസേഷൻ. അതായത് കോമ്പണന്റിനെ ചെറുതായി കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഇപ്പം ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ഇപ്പം റേഡിയോ എല്ലാം പോസിബിൾ ആണല്ലോ. ഒരു ആപ്ലിക്കേഷൻ വഴി ആണെങ്കിൽ തന്നെ അന്നുണ്ടായിരുന്ന റേഡിയോ ഇന്നുണ്ടായിരുന്ന നമുക്ക് ആലോചിക്കാൻ പോലുമില്ല. അപ്പൊ സെമി കണ്ടക്ടറിൽ ഇത്രയും വലിയ ഒരു വിപ്ലവമാണ് ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത്.
1: അതോടൊപ്പം തന്നെയാണ് നമ്മുടെ മൊബൈൽ ടെക്നോളജി.
0: മൊബൈൽ ടെക്നോളജി നമ്മുടെ സ്മാർട്ട് ഫോൺ എടുക്കും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളതായിക്കോട്ടെ, എന്റെ കയ്യിലുള്ള സാംസങ് ആയിക്കോട്ടെ, ഏത് സ്മാർട്ട് ഫോണും എടുക്കുകയാണെങ്കിൽ അതൊരു പവർഫുൾ കമ്പ്യൂട്ടറാണ് ശരിക്കും പറഞ്ഞത്. അതിൽ മെമ്മറി, CPU, കമ്പ്യൂട്ടിംഗ് പവറൊക്കെ എടുക്കണം. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്. ഇതേപോലെ കമ്പ്യൂട്ടിംഗ് പവറും മെമ്മറിയും ഉള്ള ഒരു കമ്പ്യൂട്ടർ 30 വർഷം മുമ്പ് ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ അമേരിക്കയിലേക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഏകദേശം 8,000 square feet ഉള്ള ബിൽഡിംഗ് ആണ്. നേരെ മറിച്ച് ഒരു 20-25 വർഷം മുമ്പായിരുന്നുവെങ്കിൽ 2,000 square feet വേണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ മിനിയേച്ചറൈസേഷൻ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ 2 വർഷം കൂടുമ്പോഴും ഈ ഇലക്ട്രോണിക് കോമ്പണൻസ് അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഡബിൾ ആവാണ്. അപ്പോൾ ചെറിയ ചെറിയ ചിപ്പിൽ നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു.
1: ഒരുപക്ഷെ സാർ പറയുന്ന ഓരോ പോയിന്റുകളും നമ്മൾ എടുത്ത് ചിന്തിക്കുമ്പോൾ ഇതിനകത്തൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യശക്തിയാണല്ലോ, ഹ്യൂമൻ റിസോഴ്സ്. ഈ ഹ്യൂമൻ റിസോഴ്സിനെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലെവലിലേക്ക് നമ്മുടെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവുന്നതിന് വേണ്ടി നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: ഇതെല്ലാം ടെക്നോളജി ഡ്രിവൺ ആണല്ലോ, ടെക്നോളജി ആണല്ലോ ഇത് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മളെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അതിൽ ആ രീതിയിൽ നമ്മളെ കറിക്കുലം എഡ്യൂക്കേഷണൽ സ്റ്റഡീസിലേക്ക് അതിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ പഠിച്ച ബിടെക് ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പഠിച്ചത്. ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആണ്. ഇലക്ട്രോണിക്സ് ഒരു പുതിയ ബ്രാഞ്ച് ആണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. കമ്പ്യൂട്ടർ സയൻസ് ഒന്നും അന്നില്ല, ഇലക്ട്രോണിക്സ് ആണ് അന്ന് ഒരു പുതിയ ബ്രാഞ്ച്. അപ്പൊ ഞാൻ കാലിക്കറ്റിൽ NIT പഠിക്കുമ്പോൾ 2nd ബാച്ചായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളും ഞാൻ എന്റെ കരിയറിൽ കൂടി പോയ എന്റെ ഇതും ഏകദേശം ഒരു 5-6 generations നമ്മൾ പിന്നെ അതിൽ കൂടി പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ചെയ്യാൻ. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ടെക്നിക്കൽ
1: ഡിപ്പാർട്ട്മെന്റും
0: ഒരുപാട് മാറ്റം വരുത്താനുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ വീണ്ടും നമ്മൾ ടെലികമ്യൂണിക്കേഷൻ മേഖലയിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പൊ നമ്മൾ ഈ ടെലികമ്യൂണിക്കേഷൻ രംഗത്തുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ, ഇപ്പൊ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകൾ. മൊബൈൽ ഫോണുകളിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ വരെ നമ്മുടെ മുന്നിൽ നമ്മുടെ കയ്യിൽ വന്നിരിക്കുക.

0: അപ്പോൾ അതിനെ ഒരു മിനി കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇതിനുള്ളിൽ പ്രയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്?
1: ഇപ്പം ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചത് സെമി കണ്ടക്ടറിന്റെ മിനിയേച്ചറൈസേഷൻ, അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ചെറിയ ഒരു സാധനമായിട്ട് നമ്മൾ പോക്കറ്റിൽ വെക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അഗെയിൻ വിൽ സ്റ്റാർട്ട് ഫ്രം 1985. ആ സമയത്ത് നമ്മൾ ടെലിഫോൺ എന്തിനാണ് ഉപയോഗിക്കുക? സാധാരണ രണ്ടുപേര് നമ്മൾ സംസാരിക്കാൻ വേണ്ടി, അത് മാത്രമേ നമ്മൾ ടെലിഫോണിനെ പറ്റി ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അന്ന് സമയത്ത് ഡിജിറ്റൽ എക്സ്ചേഞ്ചസ് വന്നു. ഇപ്പം ഞാനൊക്കെ ഫസ്റ്റ് ITയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ ഡിജിറ്റൽ എക്സ്ചേഞ്ചസിലാണ് വർക്ക് ചെയ്തത്. അന്ന് നമ്മളെ ഉപയോഗിച്ച ഒരു ടെക്നോളജിയുടെ പേര് TDM എന്ന് പറയും, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. അതാണ് ഫസ്റ്റ് ഡിജിറ്റൽ എക്സ്ചേഞ്ചസിന്റെ ഒരു ഫസ്റ്റ് ടെക്നോളജി അതിലാണ് വന്നത്. അപ്പൊ അന്ന് നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു, അത് ഒരേ ചാനലിൽ, ഒരു ചാനലിൽ തന്നെ ഒരു 30 പേരുടെ വോയിസ് അതിലേക്ക് എംബഡ് ചെയ്ത് ഒരു ചാനലിൽ കൂടി അയക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. PCM ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ടെക്നിക്കൽ അറിയുന്നവർക്ക് അറിയാം. അതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് അതിൽ SMS അയക്കണം എന്നല്ല, ഒരു മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പൊ അതിൽ ആ ടെക്നോളജിയിൽ പറ്റുമായിരുന്നു, ഒരു ചാനലിൽ SMS അയക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്, അതിൽ ഒരു 120 characters അല്ലെങ്കിൽ 140 characters മാത്രം അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും TDM കുറച്ചൊക്കെ നമ്മളെ മെസ്സേജ് അയക്കാൻ പറ്റും. ഈ മെസ്സേജ് അയക്കാൻ പറ്റിയതോടുകൂടി ആൾക്കാർക്ക് കൂടുതൽ മെസ്സേജ് അയക്കണം എന്നുള്ളൊരു ഇത് വന്നു. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ അതിന് വേറെ റിക്വയർമെന്റ് കാണുക. അപ്പോൾ എങ്ങനെ കൂടുതൽ അയക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ചും ഡെവലപ്മെന്റ് നടന്നപ്പോഴാണ് പിന്നെ നെക്സ്റ്റ് ടെക്നോളജി. ആ സമയത്ത് മൊബൈൽ എക്യുപ്മെന്റ് വന്നു, സാധാരണ എല്ലാ ടെലിഫോണും കേബിൾ വഴിയിലെ കണക്ട് ചെയ്യുക, മൊബൈൽ എയറിൽ കൂടിയാണ് കണക്ട് ചെയ്യുന്നത്. എയർ മീഡിയ വന്നതോടുകൂടി മൊബൈൽ ഒരു വിപ്ലവം പോലെ അത്രയധികം ഫ്ലറിഷ് ചെയ്യും. 1995 കഴിഞ്ഞപ്പോഴേക്കും
0: അതിനിടയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ലാൻഡ് ലൈനിൽ നിന്നും മൊബൈലിലേക്ക് വരുന്നതിനിടയിൽ ഒരു സാധനം പേജർ എന്ന് പറഞ്ഞൊരു സാധനം,
1: പേജർ ഉണ്ടായിരുന്നു. അതെ,
0: ആ പേജർ വളരെ കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നു. ആ ഒരു പേജറിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്?
1: ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് തന്നെയാണ്, അതിന് വേറെ തന്നെ ഒരു എക്യുപ്മെന്റ്. അത് കുറച്ച് കാലം വർക്ക് ചെയ്തു, ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു പണ്ട്. ടെക്സ്റ്റ് മെസ്സേജ് ആണല്ലോ, ടെക്സ്റ്റ് മെസ്സേജ് അതിൽ വന്ന് നമ്മൾ ട്രാൻസ്മിഷൻ എക്യുപ്മെന്റിൽ കൂടി വരുന്നു. അഡ്രസ്സിംഗ് ഉണ്ട് അതിന്, ഓരോന്നും പേജറിന്റെ അഡ്രസ്സിംഗ് ഉണ്ട്. അങ്ങനെയാണ് അത് വരുന്നത്.
0: അപ്പൊ അതിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് വരും,
1: മൊബൈലിലേക്ക് വരും.
0: മൊബൈലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്കാണ് വരുന്നത്.
1: അപ്പൊ
0: അതിന്റെ ഒരു കണ്ടുപിടുത്തം ഇപ്പം ലോകത്തിന്റെ പല ഭാഗത്തും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: അതെ,
0: ആ ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ച്
1: ഇപ്പോഴും നമ്മളെ ഡിമാൻഡാണ് നമ്മൾ കൂടുതലായിട്ടുള്ള റിസർച്ചിൽ കൊണ്ടുപോകുന്നത്.
0: തീർച്ചയായിട്ടും.
1: എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ജനങ്ങൾക്ക്, എന്തൊക്കെയാണ് ബിസിനസ്സിന് ആവശ്യമുള്ളത്, അതിങ്ങനെ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടെലികമ്യൂണിക്കേഷൻ കമ്പനികൾ
0: എല്ലാ മേഖലയ്ക്കും,
1: എല്ലാ മേഖലയ്ക്കും
0: ഇപ്പം എഡ്യൂക്കേഷൻ
1: ബേസിക് പർപ്പസ് ഓഫ് അവർ ഇന്നോവേഷൻ എന്ന് പറയുന്ന മാതിരി എപ്പോഴും ആവശ്യങ്ങളാണ് നമ്മൾ പുതിയ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഇതിൽ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെക്സ്റ്റ് മെസ്സേജ് വന്നതോടുകൂടി ആ സമയത്ത് മൊബൈലും വന്നു. മൊബൈൽ എയർ വഴി നമുക്ക് കണക്ട് ചെയ്യാം, അപ്പോൾ വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുന്നൊരു വലിയൊരു കാര്യമായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എങ്ങനെ നമുക്ക് വലിയ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കാൻ പറ്റും? അതായത് ടെക്സ്റ്റ് മെസ്സേജ് ഡാറ്റയാണ്, രണ്ടും രണ്ടാവും. മറ്റത് വോയിസ് ആണല്ലോ, നമ്മൾ സംസാരിക്കുന്ന വോയിസും മറ്റേ മെസ്സേജസ് ഡാറ്റയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഡാറ്റ നമുക്ക് അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പുതിയ ടെക്നോളജി GPRS ടെക്നോളജി 2.5G. ആദ്യം വന്ന് 2G ആണ്, GSM 2G, അത് TDM തന്നെ ഉള്ളതാണ്. പിന്നെ 2.5G എന്ന് പറഞ്ഞിട്ട് GPRS നെറ്റ്വർക്ക്, അതായത് അതിൽ പാക്കറ്റ് റേഡിയോ നെറ്റ്വർക്ക് എന്നാണ് അതിന് പറയുക, GPRS. അത് ഇൻകോപ്പറേറ്റ് ചെയ്തു, അത് എക്സിസ്റ്റിംഗ് TDM ടെക്നോളജി GSM തന്നെ ഒരു കുറച്ച് നോഡൊക്കെ ഉൾപ്പെടുത്തി അതിൽ കൂടി നമുക്ക് ഡാറ്റ കൂടുതൽ അയക്കാൻ പറ്റും, കുറച്ചും കൂടി ഹൈ സ്പീഡിൽ. നേരത്തെ GSM നമുക്ക് ഒരു 9.4 kilobits ഒക്കെയാണ് അയക്കാൻ, 14.4 to 14.4 kilobits ആണ് അയക്കാൻ പറ്റുക. GPRS ആയപ്പോഴേക്കും അത് 64 kilobits സ്പീഡിൽ വന്നു, കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി.
0: ഇവിടെയൊക്കെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ അയച്ചിരിക്കുന്ന സാറ്റലൈറ്റുകളാണ്. അപ്പൊ ഈ സാറ്റലൈറ്റുകളുടെ ഒരു വികാസം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗതി, അത് നമ്മുടെ ഈ ടെലികമ്യൂണിക്കേഷൻ രംഗത്തുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. ആ ഒരു മാറ്റത്തെ കുറിച്ച്,
1: സാറ്റലൈറ്റ് നമ്മൾ പൊതുവെ നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതായത് നമുക്കിപ്പോൾ ഈ സാധാരണ നമ്മൾ ട്രാൻസ്മിഷൻ പല രീതികളുണ്ട്, മൈക്രോവേവ് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഈ സാറ്റലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എർത്തുനിന്ന് നേരെ സാറ്റലൈറ്റ് പോയിട്ട് അതിന് റിഫ്ലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് സാറ്റലൈറ്റിന് പോയി പെനട്രേറ്റ് ചെയ്യും, പിന്നെ നല്ല ഹൈ സ്പീഡ് ലിങ്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറ്റലൈറ്റ് നമ്മൾ കുറേ എണ്ണം പ്രൊവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി വേൾഡ് മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ജിയോ സ്റ്റേഷനറായിട്ടുള്ള സാറ്റലൈറ്റ് ഉണ്ട്, നമുക്ക് എപ്പോഴും ഇതായിട്ടുള്ള ഉണ്ട്, അത് ട്രാൻസ്മിഷന്റെ ഒരു ഇതാണ്.
0: അതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ 3G, 4G, 5G, ഇപ്പോൾ ഇതാ 6G ഒരു പ്രയാണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
1: അതെ, പൊതുവേ ജനങ്ങൾക്ക് ഇപ്പം വളരെയധികം പെട്ടെന്ന് അറിയുന്നതാണ് ഇത്, 3G, 4G, 5G എന്നുള്ളത്. ഇപ്പോൾ ഈ 5G ഒക്കെ വന്നു. പ്രധാനമായിട്ടും അതിൽ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്താണ്, അതായത് ഡിമാൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സൈസുള്ള ഡാറ്റ അയക്കേണ്ട റിക്വയർമെന്റ് വന്നു. അപ്പോൾ നേരത്തെ ഉപയോഗിച്ച ടെക്നോളജിക്ക് അത് പറ്റില്ല, അവർ TDM ലിമിറ്റേഷൻ ഉണ്ട്, 64 kilobits ഒക്കെ പറ്റുള്ളൂ. അത് GSM വന്നപ്പോൾ അവർ 2.5G, 2.75G എന്നൊക്കെ പറഞ്ഞിട്ട് ഈ TDM ചാനൽസ് തന്നെ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഹയർ കപ്പാസിറ്റിയുള്ള ഒരു ഡാറ്റ അയക്കാനുള്ള സംവിധാനം ഉണ്ടായെങ്കിൽ തന്നെയും പിന്നീട് 3G മാറേണ്ടി വന്നു. 3G കംപ്ലീറ്റ്ലി പുതിയ ടെക്നോളജിയാണ്, UMTS, യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റം എന്നാണ് അതിന്റെ പേര്.

0: അത് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ടെക്നോളജിയാണ്. നേരത്തെ അതിൻ്റെ പ്രോട്ടോകോൾ എല്ലാം ഡിഫറൻ്റ് ആണ്, WCDMA ഉപയോഗിച്ചില്ല. അപ്പോൾ അതിൽ കുറെ കൂടി സ്പീഡിലേക്ക് പോകാൻ പറ്റി. 3G ഈസ് പ്രൊവൈഡിങ് അറൌണ്ട് 380 kbps. അപ്പോൾ നമുക്ക് കൂടുതൽ ഡാറ്റ അയക്കാൻ പറ്റി, കൂടാതെ നമുക്ക് കുറെ പിക്ചർ മെസ്സേജസ് അയക്കാൻ പറ്റി. അപ്പോൾ പിക്ചർ മെസ്സേജ് അയക്കുമ്പോൾ ആൾക്കാർക്ക് വീഡിയോ അയക്കണം എന്ന് തോന്നി, അങ്ങനെയാണ് വീഡിയോ കുറേശ്ശെ അയക്കാൻ തുടങ്ങി. പക്ഷേ വീഡിയോ ക്വാളിറ്റി ഇല്ല, അപ്പോൾ ക്വാളിറ്റി ഉള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് 4G വരുന്നത്. അപ്പോൾ എല്ലാ തവണയും നമ്മുടെ റിക്വയർമെന്റ് വെച്ചാൽ കൂടുതൽ കൂടുതൽ സ്പീഡുള്ള, അതാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് അതിന് പറയാം പൊതുവേ ഈ ആപ്ലിക്കേഷനൊക്കെ. അതായത് നമ്മൾ ടെലികോംസിൽ കൂടി പോകുന്ന മൂന്ന് മെയിൻ ആപ്ലിക്കേഷൻ ഉണ്ട്, മെയിൻ അങ്ങനെ പറയാം. അതായത് ഒന്ന് ഡാറ്റ, രണ്ട് വോയിസ്, മൂന്ന് വീഡിയോ അല്ലെ പിക്ചേഴ്സ്. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് വേണ്ടതാണ് ഈ വീഡിയോ, അതായത് കൂടുതൽ ഡാറ്റ റേറ്റ് വേണ്ടതാണ് വീഡിയോ.
1: 4G പ്രാധാന്യം.
0: അതെ. അപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് വന്നതോടുകൂടി 4G എന്നുള്ള ടെക്നോളജി, അത് ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നോളജി വന്നു. അതിൽ നമുക്ക് 10 MB വരെ പറ്റും. ഈ 3G ഈവൻ അപ് ടു 2 MB വരെ പറ്റും ചില സമയത്ത്. അതെ. 4G ഇറ്റ് ഈസ് ഗോയിങ് അപ് ടു അറൌണ്ട് 40 MB to 40 MB ലോങ് ടേം ഇവല്യൂഷനിലൊക്കെ സ്പീഡ് കൂടി. അപ്പോൾ ബിസിനസ്സുകാരും അതുപോലെ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി. അഗെയിൻ ദർ വാസ് എ കൺജഷൻ നെറ്റ്വർക്കിൽ. അങ്ങനെ നെറ്റ്വർക്ക് കൺജഷൻ വന്നാൽ അഗെയിൻ 5G
1: ആയി.
0: അങ്ങനെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അഗെയിൻ നിങ്ങൾ പറഞ്ഞ പോലെ 6G പോകും. അപ്പോൾ ഇവിടെ ഇതിന്റെ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയധികം ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നെറ്റ്വർക്കിൽ കൺജഷൻ വരാണ്ട് കാണുന്നത് നമ്മൾ കൂടുതൽ പൈപ്പ് വലുതായിക്കൊണ്ടിരിക്കും.
1: തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ലോകത്തിലെ ജനസംഖ്യ വർദ്ധിച്ച് വരികയാണ്, ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അതിനനുസരിച്ച് ടെക്നോളജിയിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ IT മേഖലയിലും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റം, അത് തൊഴിലവസരത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, സമൂഹത്തിന്റെ പുരോഗതിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഒക്കെ തന്നെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മുന്നേറ്റം എത്രത്തോളമാണ് ഇപ്പോൾ IT മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പുരോഗതി? അത് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു പുരോഗതി എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്?
0: പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ സെമി കണ്ടക്ടറിലുണ്ടായിരുന്ന മിനിയേച്ചറൈസേഷൻ കൊണ്ടുണ്ടായ പുരോഗതി, ചെറിയ സൈസിൽ നമുക്ക് വലിയ കേപ്പബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ മാതിരി ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തത് ടെലികമ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ദൂരെ അയക്കാനുള്ള ഒരു സംവിധാനം. ഇത് രണ്ടും അവൈലബിൾ ആയപ്പോൾ ആൾക്കാർക്ക് കമ്പ്യൂട്ടറൊക്കെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇക്കണോമിക്കലായിട്ട് ആർക്കും വാങ്ങിക്കാവുന്ന ഒരു സിറ്റുവേഷൻ. മൊബൈൽ ഫോണൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാം. അതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, പബ്ലിക് സെക്ടർ, അതുപോലെ പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ അവരുടെ ബിസിനസ് പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ഇൻഡസ്ട്രി 3.0 എന്ന് പറയുന്നത്. അതായത് ഓട്ടോമേഷൻ ഓഫ് ബിസിനസ് പ്രോസസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ പണ്ട് മാനുവലായിട്ട് ചെയ്തിരിക്കുന്ന പല ജോലികളും, നമ്മൾ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ടാക്സ് എടുക്കാൻ പോകുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകും, എങ്ങനെയായിരുന്നു മാനുവലായിട്ട് നമ്മൾ ക്യൂ നിന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി, അങ്ങനെയുള്ള എല്ലാ കമ്പനികളിലും അവരുടെ ബിസിനസ് പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ്, നമുക്ക് വി നീഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമേഴ്സ്, കോഡിംഗ്. അങ്ങനെയാണ് IT ജോബ്സ് ക്രിയേറ്റ്
1: ചെയ്യപ്പെട്ടത്. നമ്മളിപ്പോ ഹാർഡ്വെയറിന് പുറമെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വലിയ രീതിയിലൊരു ജോലി സാധ്യത വരുന്നത്.
0: ലോകം മൊത്തത്തിലുള്ള എല്ലാ കമ്പനികളും അവരുടെ ജോബ് ഓട്ടോമേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള മേഖലയിലേക്ക് പോയതോടുകൂടി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ജോലി കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് IT ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്.
1: ഇത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടി പ്രധാനമായിട്ടും നമ്മുടെ ന്യൂജൻ അല്ലെങ്കിൽ കുട്ടികള് പഠിക്കേണ്ടുന്ന ഒരു ഭാഗം ഏത് തരത്തിൽ പറയാൻ വേണ്ടി സാധിക്കും?
0: മേ ബി ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സ്, ഓരോ കാലത്തും അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കറണ്ട് ജനറേഷൻ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതാണ് അവരുടെ ഏറ്റവും കൂടുതൽ ജോബ് വരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷം എടുക്കുകയാണെങ്കിൽ 700% ഇൻക്രീസ് ആണ് ഈ AI/ML ഫീൽഡിൽ ജോബ് ക്രിയേറ്റ്
1: ചെയ്യപ്പെട്ടിരിക്കുന്നത്.
0: മെഷീൻ ലേണിംഗ്. അപ്പോൾ നമുക്കിത് ഡൈനാമിക് ആയിട്ട് എപ്പോഴും നമ്മളത് അതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കണം. ലോകത്ത് എന്താണ് നടക്കുന്നത്, പുതിയ ടെക്നോളജി എന്താണ് നടക്കുന്നത്, അത്യാവശ്യം ടെക്നിക്കൽ സൈഡിൽ കറിക്കുലം അപ്ഡേറ്റ് ആവണം, എന്താണ് പുറത്ത് നടക്കുന്നില്ല അറിയണം, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വേണം. നമ്മൾ പൊതുവേ നമ്മുടെ എംപ്ലോയേഴ്സ് ഏത് കമ്പനി ഒരു ആൾക്കാർ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അതിനനുസരിച്ചുള്ള ഒരു കറിക്കുലം നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ. അപ്പോൾ അത് മിക്കപ്പോഴും അത് ഒരുപാട് ഗ്യാപ്പുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് ടെക്നിക്കല് പ്രശ്നങ്ങൾ ഉണ്ട് ഇതിൽ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ അതിൻ്റെ തന്നെ ടൈം എടുക്കും, പ്രോസസ്സ് എടുക്കും. അപ്പോൾ അത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
1: പക്ഷേ നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ ഇപ്പം IT മേഖലയിലൊക്കെ തന്നെ നമ്മുടെ ഇ-ലിറ്ററസിയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ രീതിയിൽ കേരളം വളരെ നേരത്തെ തന്നെ മുന്നിട്ട് നിന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിന്റെ ഒരു പുരോഗതി എത്രത്തോളമാണ്?
0: അത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇ-ലിറ്ററസി, അതുപോലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡിജിറ്റൈസ് ചെയ്തു, അതൊക്കെ വളരെ നല്ല കാര്യം. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡിജിറ്റൈസ് ചെയ്തു, ജനങ്ങളുടെ ജീവിതം വളരെ സുഖകരമായി, എല്ലാം വീട്ടിൽ നിന്ന് ചെയ്യാം. പക്ഷെ നമുക്ക് തോന്നുന്നത് IT മേഖലയിൽ തൊഴിൽ നമുക്ക് വേണ്ടത്ര ഉണ്ടായില്ല എന്നല്ലോ. ഇപ്പൊ ഉണ്ട്, കൊച്ചിയിൽ വേണ്ടത്രയൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടി ആവാമായിരുന്നു.
1: ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ടെലികമ്യൂണിക്കേഷൻ മേഖലയെ കണക്ട് ചെയ്ത് തന്നെ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു 20 വർഷം മുന്നേ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുരോഗതിയാണ് ഈ ഒരു മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും?

0: നമ്മുടെ എഐയുടെയും എംഎൽഇന്റെ ഒക്കെ കാലഘട്ടത്തിൽ.
1: ഇപ്പൊ നമ്മൾ 4G 5G എന്ന് പറഞ്ഞില്ലേ, 5G ഒരു പ്രത്യേക ഒരു ജനറേഷനാണ്. 5G എന്ന് പറഞ്ഞാൽ 1 GB വരെ സ്പീഡ് കിട്ടുന്നവർ, 1 GB വരെ സ്പീഡ് കിട്ടും, 100 MB ടു 1 GB ആണ് അവർ പറയുന്നത്. എന്നുവെച്ചാൽ വളരെ ഹൈ സ്പീഡായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് 5G. അപ്പോൾ ഹൈ സ്പീഡ് എന്ന് പറയുമ്പോൾ അവർ ടെക്നിക്കലി പറയുന്നത് ലേറ്റൻസി കുറവ്, അതായത് നമ്മളിവിടെ ഒരു മെസ്സേജ് ഇടുകയാണെങ്കിൽ വിത്തിൻ ഫ്യൂ മില്ലി സെക്കൻഡ്സ് ഇറ്റ് വിൽ ബി ദർ. അപ്പോൾ ആ 5G ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ റിമോട്ട് ഡ്രൈവിംഗ്, അതായത് ഡ്രൈവർ ഇല്ലാതെ വെഹിക്കിൾ കൊണ്ടുപോകട്ടെ, റിമോട്ട് ഡ്രൈവിംഗ് എന്ന് പറയും, ഓട്ടോണമസ് ഡ്രൈവിംഗ് എന്ന് പറയും, അതുപോലെ റിമോട്ട് സർജറി, അങ്ങനെയുള്ള ഇതിന് സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് 5G. മെഷീൻ ക്രിട്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുള്ളതാണ് 5G. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂടെ വായിക്കേണ്ട IoT എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഏത് എക്യുപ്മെന്റിലും നമുക്ക് അത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് അലാം ക്ലോക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ പിറ്റേന്ന് രാവിലെ നമുക്ക് ട്രെയിൻ പോകേണ്ടതാണ്, 6:30 ട്രെയിൻ എത്തുന്നത്, 5:30 അലാം വെച്ച് നമുക്ക് എഴുന്നേറ്റ് പോകേണ്ട, 6:30 ട്രെയിൻ ബോംബെയിൽ വരുന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴാണ് അറിയുന്നത് 10 മണിക്ക് ട്രെയിൻ ഉള്ളൂ, അത്രയും ഡിലേ ആവും. IoTയിലുള്ള എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ആണെങ്കിൽ അതിനകത്ത് ഒരു എക്യുപ്മെന്റ് ഉണ്ടാവും, സെൻസർ എന്നാണ് സാധനം പറയുക. 5:30 അത് അറിഞ്ഞിട്ട് ഇറ്റ് വിൽ കണക്ട് ടു ഇന്റർനെറ്റ്, ചെക്ക് ദി ട്രെയിൻ ടൈമിംഗ്, ഇഫ് ഇറ്റ് ഇസ് ഡിലേഡ് 2 or 3 ഡിലേ ആണെങ്കിൽ അലാം വിൽ ഷിഫ്റ്റ്. ഓക്കെ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അലാം അടിക്കുള്ളൂ. ഓട്ടോമാറ്റിക്, അതാണ് ഒരു ആപ്ലിക്കേഷൻ. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞത് അത് എല്ലാ എക്യുപ്മെന്റും. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കൊടയില്ലേ, മഴ ആണെങ്കിൽ കൊട, കൊടേന്റെ അറ്റത്ത് ഒരു IoT ഡിവൈസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് പുറത്തു പോകുമ്പോൾ ആ ഡിവൈസ് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് വെതർ ചെക്ക് ചെയ്യും, മഴ വരാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ ബ്ലിങ്ക്, ദാറ്റ് മീൻസ് യു ഹാവ് ടു ടേക്ക് ദ അംബ്രല്ല. അതെ, അതാണ് IoT. നമ്മൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. അതിലൊരു സെൻസർ ഉണ്ടാവും, ഒരു ആക്ച്വേറ്റർ ഉണ്ടാവും. ഇപ്പോൾ റിലേറ്റഡ് ആയിരിക്കും ഡെസേർട്ടിലേക്ക് ഫാമിംഗ് നടക്കുന്നത്, IoT ഡിവൈസ് ആണ് അവിടെ ഉണ്ടാവും. ഈ IoT ഡിവൈസ് അവിടുന്ന് സെൻസ് ചെയ്യും അവിടുത്തെ ഹ്യൂമിഡിറ്റി എത്ര, ഡ്രൈ എത്രയാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി വളരെ കുറഞ്ഞ് ഡ്രൈ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു മോട്ടർ എനേബിൾ ചെയ്ത് പമ്പ് ചെയ്യും. അങ്ങനെയുള്ള പല ഓട്ടോമേറ്റഡ് സിസ്റ്റം ഇപ്പം ദുബായിലൊക്കെ ഇത് ഉണ്ട് കേട്ടോ ഓൾറെഡി.
0: ഒരുപക്ഷെ നമ്മുടെ നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ പ്രാധാന്യം കിട്ടുന്ന തരത്തിലേക്ക് മാറാൻ വേണ്ടി പോവാണ് അല്ലേ? ഒരുപക്ഷെ നമ്മുടെ ജീവിതക്രമത്തിൽ തന്നെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു.
1: അതായത് കുറെ കൂടി ഓട്ടോമേഷൻ ആ രീതിയിലുള്ള സ്കില്ലുള്ള ആൾക്കാരാണ്. IoTയെ പറ്റി ആൾക്കാർക്ക് അറിയെങ്കിലും അത് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അതിലെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, ആ ലെവലിൽ ഒരുപാട് ആപ്ലിക്കേഷൻ. മൊബൈൽ മാത്രമല്ല, നമ്മൾ കാണുന്ന എല്ലാം ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റും, അതിന് വിടുന്ന ആ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട്.
0: 5G കാര്യത്താണ് ഇതൊക്കെ പറയുന്നത്. 5G 6G വരുമ്പോഴേ, അല്ലെങ്കിൽ 6G പൂർണ്ണമാകുമ്പോഴേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായിരിക്കും.
1: അതെ, 6G വരുമ്പോഴേക്കും അതിന്റെ സ്പീഡ് തന്നെയാണ്. അതിൽ എന്തൊക്കെയാണ് ഈവൻ 5G തന്നെ ഉള്ളത്, 5G വന്നെങ്കിലും നമ്മൾ അതിന്റെ യൂസ് കേസസ് ശരിക്കുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. 5G ഒരുപാട് യൂസ് കേസസ് വരാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് AI കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇപ്പം ഏറ്റവും ഡിമാൻഡിങ് ത്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇപ്പൊ നമുക്ക് ഗൂഗിളിൽ നമുക്ക് എന്ത് വേണം ചോദിക്കാലോ, എവരിത്തിങ് ഈസ് ഓൺ അവർ ഫിംഗർ ടിപ്പ് നോ. അതിൽ ഒരുപാട് ട്രെയിൻഡ് മോഡൽസ് ഉണ്ട്, നമ്മുടെ നോളജിനെ പറ്റിയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽസ്, അത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഡാറ്റ വലിയൊരു മണിയാണ് ഇപ്പം
0: വളർന്നു വരുന്ന സമൂഹത്തിന്, അല്ലെങ്കിൽ ന്യൂജന് എത്രത്തോളം ഈ ഒരു മേഖലയിലേക്ക് ഇടപെടാനും പ്രവർത്തിക്കാനും വേണ്ടി സാധിക്കും.
1: പ്രധാനമായിട്ട് വെച്ചാൽ നമ്മൾ ആ മേഖലയിലുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോഴൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എടുക്കുകയാണെങ്കിലും എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പോൾ നോബഡി ഈസ് റെഡി ടു ഒരു പുതിയ ആളെ റിക്രൂട്ട് ചെയ്തിട്ട് അതിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ ആരും റെഡിയല്ല. അപ്പോൾ നമ്മൾ കുട്ടികൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെയുള്ള ഫീൽഡിൽ ട്രെയിൻ ചെയ്ത് നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്കില്ലുള്ളവർക്ക് മാത്രമേ ജോബ് ഉള്ളൂ. ഓരോ 3 വർഷം 4 വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ ജോലി ഇല്ലാണ്ടാവും. അതുപോലെ ഇതിനെല്ലാം ദോഷവശങ്ങളുണ്ട്, ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. ഇന്റർനെറ്റ് അല്ലെ, എല്ലാറ്റിനും ദോഷവശങ്ങളുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിൽ എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള നല്ല വശങ്ങൾ എടുത്തിട്ട് അതിനുള്ള രാഷ്ട്രീയ നേതൃത്വം നമുക്ക് വേണം
0: ഗവൺമെന്റ്. പക്ഷേ എല്ലാ മേഖലയിലും ഇപ്പോൾ ടെലികമ്യൂണിക്കേഷൻ മേഖല എന്ന് പറയുന്നത് നമ്മൾ ഈ ആശയവിനിമയം എന്നതിനപ്പുറം രാജ്യത്തിന്റെ പുരോഗതിക്ക് എല്ലാ മേഖലയിലും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളുടെ പുരോഗതി. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നല്ല വശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അത് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും നേരം ഈ വിവരങ്ങളൊക്കെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് ആകാശവാണിയുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.
2: സാങ്കേതിക വിദ്യയും സാമൂഹിക മാറ്റവും ഈ വിഷയത്തെ ആധാരമാക്കി ഇതുവരെ സംസാരിച്ചത് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൗതമൻ പറശ്ശിനിക്കടവ്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ KO ശശിധരൻ. ഇന്നത്തെ സയൻസ് കഫെ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ ഉഷ വിനീത്.
3: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി.

0: അവതരിപ്പിക്കുന്നത് എം വി നാണി ടീച്ചർ, ജിതേഷ് കെ പി, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ, കൂടെ ജീജ ശ്രീജിത്ത്.
1: ടീച്ചറുടെ കവിതയോടെ ആരംഭിക്കാം.
2: വയലാറിന്റെ കല്യാണ സൗഗന്ധികം എന്ന കവിതയിലെ വരികൾ. പാണ്ഡവരുടെ വനവാസക്കാലത്ത് യാദൃച്ഛികമായി അഭൗമമായ സുഗന്ധം വിതറുന്ന പൂവ് ദ്രൗപദിയുടെ മനം കവരുന്നു. ആ പൂവിനെക്കുറിച്ചാണ് ഈ കവിത.

0: గౌరవం చుట్టుముడుగి పరక్కును. అక్షరం మా యతీష్.
1: വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മുഖമെവിടെ എന്ന കവിതയിലെ ഒരു ഭാഗമാണിത്. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതകളുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ കവിതയാണ് മുഖമെവിടെ എന്നത്. ചങ്ങാതി വരച്ച ഉത്സവത്തിൻ്റെ ചിത്രത്തിൽ ആർക്കും തന്നെ മുഖമില്ല. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കും മുഖം കാണാനില്ല. സ്വയം കണ്ണാടിയിൽ നോക്കുമ്പോഴേക്കും തനിക്കും മുഖമില്ലെന്ന് മനസ്സിലാകുന്നു. എവിടെയായാലും സ്വത്വം നഷ്ടപ്പെടുന്ന ആധുനിക മനുഷ്യൻ്റെ ചിത്രമാണ് ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്.

0: അക്ഷരം വന്നിരിക്കുന്നത് കാ ആണ്. ജീജ.
1: കേരളത്തിലെ ഗ്രാമജീവിതത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ കവിതയിലെ വരികൾ. കാളയിൽ കലപ്പയിൽ ജീവിതം സമർപ്പിക്കുമാളുകൾ, കഥിവാസ ദേശങ്ങളിവിടങ്ങൾ, പച്ച

0: ഭവനങ്ങൾ ഗ്രാമജീവിതങ്ങളെ, കേരളോത്സവം നിങ്ങൾ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നിരിക്കുന്നത് പാണ് വന്ദന.
1: സ്വന്തം കവിത്വശക്തിയിൽ ഒരു സാമ്രാജ്യം ആസ്വാദക മനസ്സുകളിൽ സ്ഥാപിച്ച് കടന്നുപോയ കവിയാണ് ചങ്ങമ്പുഴ. വ്രണിത ഹൃദയനായ കവിക്ക് പ്രകൃതി സൗന്ദര്യത്തിൽ പോലും മുഗ്ധനാവാൻ കഴിയാത്ത സന്ദർഭത്തിലാണ് ആരു വാങ്ങുമേ ആരാമത്തിന്റെ രോമാഞ്ചം എന്ന കൊച്ചു പെൺകുട്ടിയുടെ സുന്ദരമായ ഗാനം കവിയെ ആനന്ദസ്തബ്ധനാക്കുന്നത്. കവിതയിലെ എട്ടുവരികൾ.

0: അക്ഷരം വന്നിരിക്കുന്നത് ആതിര.
1: കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ വരികളാണിത്. കല്യാണ സൗഗന്ധിക പോവ് തേടിപ്പോകുന്ന ഭീമനെ പരീക്ഷിക്കാൻ സഹോദരൻ ഹനുമാൻ വൃദ്ധവാനര വേഷത്തിൽ മാർഗമധ്യേ കിടക്കുന്നു. വാനരനോട് കയർക്കുന്ന രംഗമാണിവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഭീമനുള്ളിൽ നിറഞ്ഞ അഹന്തയെ ഇല്ലാതാക്കുവാനാണ് ഹനുമാൻ വൃദ്ധവാനര വേഷത്തിൽ എത്തിയിരിക്കുന്നത്.
2: ആരിന്നറിഞ്ഞു പറഞ്ഞു നീ വാനരാ, പാരം മുഴക്കുന്നു ധിക്കാര സാഹസം, പൂരുവംശ

0: ഇതിലെ അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് വാ ആണ്. ടീച്ചർ പാടും.
1: വീട്ടി കുമാരൻ മാഷരുടെ എന്റെ സരസ്വതി എന്ന കവിതയിലെ ഒരു ഭാഗം. തത്വശാസ്ത്രങ്ങൾ വെറും മൺകുടങ്ങളാണ്. അതിൽ മർത്യസ്നേഹത്തിൻ മധുനിറക്കാൻ മറക്കൊല എന്നെഴുതിയ മണ്ണിനെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിച്ച കവിയാണ് ഇദ്ദേഹം.

0: അക്ഷരം ന. ജിതേഷ്.
1: വൈലോപ്പിള്ളിയുടെ ജലസേചനം എന്ന കവിതയിലെ ഭാഗമാണിത്. അമ്പാടിയിലെത്തിയ ബലരാമനോട് ഗോപന്മാർ സങ്കടം പറയുകയാണ്. വരൾച്ച കൊണ്ട് പൊറുതി മുട്ടിയ ഗോപന്മാരെ രക്ഷിക്കാൻ ബലരാമൻ കാളിന്ത്യയെ സമീപിച്ച് ഈ ഭൂമിയെ രക്ഷിക്കാൻ ജലം നൽകണമേ എന്ന് അപേക്ഷിക്കുന്ന ഭാഗമാണിത്.

0: അക്ഷരം വന്നിരിക്കുന്നത് ഭ ആണ്, ജീജ.
1: ഒ എൻ വി കുറുപ്പിന്റെ അമ്മ എന്ന കവിതയിലെ ഭാഗം. നിർവചനങ്ങളിൽ ഒതുക്കുവാനാകാത്ത പുണ്യമാണ് അമ്മ. പ്രപഞ്ചം മുഴുവൻ അമ്മ എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നു. അമ്മ എന്ന കവിതയിൽ 9 കൽപ്പണിക്കാർ ചേർന്നു പണിത കോട്ടയുടെ മുന്നിൽ പുതിയൊരു ഗോപുരം കെട്ടുവാനായി തുടങ്ങിയപ്പോൾ കൽപ്പണിക്കാരിൽ ഒരാളുടെ ഭാര്യയെ ചെത്തിയ കല്ലിനിടയ്ക്ക് നിർത്തിയാണ് ഗോപുരം കെട്ടുന്നത്. കേൾവിക്കാരുടെ കണ്ണു നിറയ്ക്കുന്ന ആ കവിതയിലെ 8 വരികളിലേക്ക്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് ക ആണ്. ആതിര.
1: ആധുനിക കവിതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കവിയായ ശ്രീ എം എൻ പാലൂരിന്റെ ഇൻസ്റ്റന്റ് ഫുഡ് എന്ന കവിതയിലെ വരികളാണിത്. ആഘോഷങ്ങളും വിരുന്നുമെല്ലാം ഇൻസ്റ്റന്റായി മാറിയ ഈ കാലത്തിൽ കവി തന്റെ ബാല്യകാലം ഓർക്കുകയാണിവിടെ. വീട്ടിൽ കഷ്ടപ്പാടൊക്കെയാണെങ്കിലും കുളിയും തേവാരും കഴിഞ്ഞ് എത്തിയിടുമ്പോൾ ഇലയിട്ട് ഊട്ടാനൊരുങ്ങി നിൽപ്പുണ്ടാവും തന്റെ അമ്മ. അമ്പലത്തിലെ നേദ്യച്ചോറും ഇത്തിരി മോരും അമ്മയുടെ കലർപ്പില്ലാത്ത വാത്സല്യം കൂടിയാകുമ്പോൾ വയർനിറഞ്ഞ് അത് ഗണപതി ഭഗവാന്റെ കുംഭ പോലെ വീർത്തിരിക്കുന്ന കാര്യവും കവി ഓർത്തെടുക്കുന്നു.

0: കുട്ടിയാം വിഘ്നേശന്റെ മട്ടിലായി മാറും കുംഭ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആ ടീച്ചർ പാടും.
1: ഒ എൻ വിയുടെ സൂര്യഗീതത്തിലെ എട്ട് വരികൾ. മറ്റുള്ളവർക്കായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ ഉണ്ണികളായ മനുഷ്യർ മൃത്യുവിന്റെ അവതാരകരായി മാറുന്ന അവസ്ഥയാണ് സൂര്യഗീതത്തിൽ കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയപ്പോൾ ഭൂമിയിൽ ജനിച്ച സൂര്യന്റെ ഉണ്ണീ എന്ന് പറഞ്ഞ് ചന്ദ്രൻ ആദിത്യമരളി. ചാന്ദ്രശിലകൾ ശേഖരിച്ച് തന്റെ ഭാണ്ഡത്തിലാക്കിയപ്പോൾ തങ്ങളുടെ സൂര്യൻ കെട്ടുപോയി എന്നും കെട്ടതാണോ കെടുത്തിയതാണോ എന്നറിയില്ലെന്നും ശിലകൾ ദുഃഖത്തോടെ പറയുന്നതായി കവിക്ക് തോന്നുന്നു. ആരുമേ നോക്കി നിന്ന അത്ഭുതം കൂറുന്ന ചാരുനിറം ചേർന്ന ചാന്ദ്രശിലകളെ വാരിയെടുത്തു പോന്നേനെന്റെ പാണ്ഡത്തിൽ ആറിത്തണുത്തൊരാ ചാന്ദ്രദുഃഖങ്ങളെ.

0: അക്ഷരം സ ജിതേഷ്.
1: എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിലെ ഏതാനും വരികളാണിത്. സീതാരാമന്മാരുടെ വിവാഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുന്ന ശ്രീരാമനെയും ബന്ധുക്കളെയും വഴിയിൽ വെച്ച് പരശുരാമൻ തടയുന്നു. ക്ഷത്രിയ വിരോധിയായ പരശുരാമൻ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ രാമനെ വെല്ലുവിളിക്കുന്നു. വിനയാന്വിതനായി ശ്രീരാമൻ വെല്ലുവിളി സ്വീകരിച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ചിത്രം കവി വരച്ചു കാട്ടുകയാണ് ഇവിടെ.

0: ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. അക്ഷരം വന്നിരിക്കുന്നത് മാ ആണ്, ജീജ പാടും.
1: ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലെ ഒരു ഭാഗം. അടിമ ഉടമ ജന്മി കുടിയാൻ സമ്പ്രദായവും ഉച്ചനീചത്വവും നിലനിൽക്കെ വിശപ്പിനോട് പൊരുതിയ ഒരു സമൂഹം പ്രതിപാദ്യമാക്കിയ കവിതയാണ് വാഴക്കുല. തോൽക്കുന്നവന്റെ, പുറന്തള്ളപ്പെടുന്നവന്റെ മനസ്സാക്ഷിക്കൊപ്പം നിന്ന കവിത.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നിരിക്കുന്നത് ആ ആണ്. വന്ദന പാടും.
1: പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ വരികൾ. ആരോഗ്യകരമായൊരു ജീവിത ദർശനവും തത്വചിന്തയും ഭക്തിബോധവും ഉണർത്തുന്ന കൃതിയാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന. സമൂഹത്തിൽ കണ്ടുവരുന്ന തിന്മകളെയും ദുരാചാരങ്ങളെയും സ്വാർത്ഥ പ്രവർത്തനങ്ങളെയും പൂന്താനം ഇതിൽ നിശിതമായി വിമർശിക്കുന്നു. പൂന്താനത്തിന് കവിത ഈശ്വരോപാസനയുടെ ഭാഗം തന്നെയാണ്.

0: ചിലത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് സ ആണ്, ആതിര.
1: സിസ്റ്റർ മേരി ബനീജയുടെ സ്വാഗതം കുഞ്ഞിക്കാറ്റെ എന്ന കവിതയിലെ വരികൾ. പ്രകൃതി ഭംഗി ഏറെ ഇഷ്ടപ്പെടുന്ന കവയിത്രി സഹിന്റെ അടുക്കൽ ചെല്ലാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിന്നും പ്രകൃതി ഭംഗി ആസ്വദിക്കുക എക്കാലത്തെയും ആശയാണ്. അതിനായി കുഞ്ഞിളം കാറ്റിനോട് ഞാനും കൂടെ വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. നീ ഒരു സൌഭാഗ്യവാനാണ്. ഏതിടത്തിലും പോവാൻ നിനക്ക് വാഹനം വേണ്ട, മറ്റൊരുക്കങ്ങളൊന്നും വേണ്ട. കാണില്ലേലും സാന്നിധ്യം കൊണ്ട് അറിയാൻ സാധിക്കുന്ന സർവം സ്വതന്ത്രനായ കാറ്റെ, നിന്നോട് എനിക്കുള്ള പ്രണയവും ഇത്തിരി അസൂയയും കൂടി കവയിത്രി ഇവിടെ പങ്കുവയ്ക്കുന്നു.

0: അക്ഷരം വന്നിരിക്കുന്നത് ന. ടീച്ചർ,
1: വയലാറിന്റെ നല്ല ഹൈമവത ഭൂവിൽ എന്ന കവിതയിലെ വരികൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിൽ കാലുകുത്തിയ മനുഷ്യനെ ഹിമവാൻ വാത്സല്യത്തോടെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. എന്നിട്ട് അശോകന്റെ നാട്ടിലെ വെന്നിക്കൊടിക്കൂറ കണ്ടുകൊള്ളട്ടെ എന്ന് അഭിമാനത്തോടെ പറയുന്ന ഭാഗമാണ് ഇത്. നിശ്ചലം നിത്യതപസ്സമാധിസ്ഥനായി

0: വെന്നിക്കൊടി കൂറ കണ്ടുകൊള്ളട്ടെ ഞാൻ, ചങ്ങലപ്പാടും പടവാൾ തഴമ്പും ഈ നിൻ കയ്യിലില്ലേ വിടരുന്ന പൂക്കളും. അക്ഷരം ച, ജിതേഷ്.
1: വൈലോപ്പിള്ളിയുടെ വരികളാണിത്. വാറ്റുള്ള തറവാട് എരിഞ്ഞടങ്ങും എന്ന മുത്തശ്ശി ചൊല്ല് അന്വർത്ഥമാക്കും വിധം ചായക്കടക്കാരൻ ചാത്തുമൂപ്പന്റെ ജീവിതം ആവിഷ്കരിക്കുകയാണ് ഈ കവിത.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് ക. ജീജ പാടും.
1: പാലാ നാരായണൻ നായരുടെ കേരളം വളരുന്നു എന്ന കവിതയിലെ 8 വരികൾ. കേരളത്തിനെയും കേരളീയതയെയും കണക്കറ്റ് സ്നേഹിച്ച കവിയാണ് പാല. ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് ധന്യമായ കേരള മണ്ണിൽ ഈശ്വര സാക്ഷാത്കാരം തെളിച്ചത് ശ്രീനാരായണ ഗുരുവാണെന്ന് പറയുന്ന ഭാഗം.

0: അക്ഷരം വന്നിരിക്കുന്നത് സാ ആണ്. വന്ദന പാടും.
1: ചങ്ങമ്പുഴയുടെ അന്നും ഇന്നും എന്ന കവിതയിലെ വരികൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു കാവ്യസമാഹാരമാണ് ബാഷ്പാഞ്ജലി. 17 വയസ്സുമുതൽ 21 വയസ്സുവരെയുള്ള കാലത്തിനിടയിൽ അദ്ദേഹം രചിച്ച കവിതകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാഷ്പാഞ്ജലിയിലെ അന്നും ഇന്നും എന്ന കവിതയിലെ 8 വരികൾ.
2: സതതമെന്നൊരു കൊച്ചു പൂഞ്ചോല പോൽ മൃദുലഹാസം പൊഴിച്ചു സുഖിച്ചു ഞാൻ, ചിറകടിച്ചു ചിലച്ചു ചരിച്ചിടും

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് പാ ആണ്, ആതിര.
1: പി പി രാമചന്ദ്രന്റെ മാമ്പഴക്കാലം എന്ന കവിതയിലെ വരികളാണിത്. തലമുറകൾ തമ്മിലുള്ള വ്യത്യാസത്താൽ ശരീരത്തിലും മനസ്സിലും രുചിയിലും അച്ഛനും മകളും വ്യത്യസ്തരാകുന്നു. മകളുടെ കൗതുക കണ്ണുകൾ കണ്ട കവി മനസ്സ് മാമ്പഴക്കാലം തേടി അലയുകയാണിവിടെ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം എ. ടീച്ചർ.
1: കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകിയിലെ വരികൾ. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തീർത്ത ഒരു കെട്ട കാലത്ത് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിച്ച ആശാന്റെ കൃതിയാണ് ചണ്ഡാല ഭിക്ഷുകി. മാതംഗി എന്ന താഴ്ന്ന ജാതിക്കാരി ബുദ്ധസന്യാസിനിയായപ്പോൾ വിറളി പൂണ്ട ക്ഷത്രിയർ ഇതിനെതിരെ നടപടിയെടുക്കാൻ രാജാവിനെ സമീപിക്കുന്നു. ആ രാജാവിനോട് ബുദ്ധൻ നടത്തുന്ന സാരോപദേശമാണ് ഈ എട്ട് വരിയിൽ. ചണ്ഡാല ഭിക്ഷുകി പിറന്നിട്ട് 100 വർഷം പൂർത്തിയായെങ്കിലും ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. എന്തോ പറവോ എന്തോർപ്പോ ജാതി ഹ

0: അക്ഷരം വാ ജിതേഷ്.
1: വൈലോപ്പിള്ളിയുടെ ജലസേചനം എന്ന കവിതയിലെ വരികളാണിത്. ഗോപന്മാരുടെ അപേക്ഷ പ്രകാരം അമ്പാടിയിലെ വരൾച്ച മാറ്റാൻ എന്താണൊരു വഴി എന്ന് ബലരാമൻ തലപുകഞ്ഞ് ആലോചിച്ചു. മധുസേവ നടത്തുന്നതിനിടയിൽ ബുദ്ധുതം പോലെ ഒരു ചിന്ത പെട്ടെന്ന് മനസ്സിൽ പൊങ്ങി വന്നു.

കാവ്യകേളി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എം വി നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ജിതേഷ് കെ പി, ആതിര മോഹൻ, വന്ദന പണിക്കർ, പാണപ്പുഴ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം ഫോട്ടോഗ്രാഫർ, കൈതപ്രത്തിൻ്റെ രചന ജോൺസന്റെ സംഗീതം.

ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രിയദർശിനി സൌജന്യ

0: യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനെന്നും മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെ അനുബന്ധമായുള്ള 100-ലധികം ഏക്കർ വരുന്ന സ്ഥലം പ്രയോജനപ്പെടുത്തി കൂടുതൽ കോഴ്സുകളുമായി ഒരു കാർഷിക കോളേജ് സർക്കാർ സ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട നടപടികൾ ആലോചിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. VS ജോയ് MLA ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി മന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റീൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സർക്കാർ സംഘടിപ്പിക്കുന്നത്. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനായുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ 51-ാമത് ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലയിൽ നിന്ന് അദ്ദേഹം ചുമതലയേറ്റു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 1100 പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റ് ഹാളിൽ നടക്കും. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ നടപ്പാക്കുന്നു. പദ്ധതിക്ക് കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനും വിളവെടുപ്പ്, സംസ്കരണം, മൂല്യവർദ്ധന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും സബ്സിഡി സഹായം നൽകും. ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മണി മുതൽ അഗ്രി മെഷീനറി പോർട്ടൽ വഴി സമർപ്പിക്കാം. അവസാന തീയതി 3 ആഗസ്റ്റ്. വിശദ വിവരങ്ങൾക്ക് ഫോൺ 8943568123. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആന്റ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇ ഗ്രാൻസ് പോർട്ടൽ 3

സീറോ മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ, അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം ജൂലൈ 15 ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0467-2960-111. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 നടക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ് യോഗ്യത. ഫോൺ 0467-2211-400. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പെൺകുട്ടികൾക്കു വേണ്ടി നടപ്പിലാക്കുന്ന വിവാഹ വായ്പ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 3.5 ലക്ഷം രൂപയാണ് പരമാവധി വായ്പ. കുടുംബ വാർഷിക വരുമാനം 7 ലക്ഷം രൂപയിൽ താഴെയുള്ള 18-65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0467-2205-036. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. BPT രജിസ്ട്രേഷനുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ കുന്നോത്തുപറമ്പ് @gmail.com എന്ന ഇമെയിലിലേക്ക് ജൂലൈ 13 മുൻപായി അയക്കണം. കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ ജൂലൈ 2 രാവിലെ 11 കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫോൺ 0462-244-500. ന്യൂമാഹി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. MBBS, TCMC രജിസ്ട്രേഷൻ യോഗ്യതയുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും ബയോഡാറ്റയും സഹിതം നാളെ രാവിലെ 11 കണ്ണൂർ കളക്ടറേറ്റ് ഹാളിൽ ഹാജരാകണം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനുള്ള ഇന്റർവ്യൂ ജൂലൈ 2 രാവിലെ 11 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. SSLC, HDV ബാഡ്ജ് യോഗ്യതയുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. തോട്ടട SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

ആകാശവാണി കണ്ണൂർ പ്രസിദ്ധീകരിച്ചിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം യുവജനോത്സവം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം.

1961 March 10 റിലീസായ സീതാരാമ കല്യാണം എന്ന സിനിമയിലൂടെയും ഗാനവിശേഷങ്ങളിലൂടെയുമാണ് ഈ ചലച്ചിത്ര ഗാന ചരിത്ര പരമ്പര കടന്നുപോകുന്നത്.

0: ചിത്രത്തിലെ ചില ഗാനങ്ങളും ഗാനസന്ദർഭങ്ങളും കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ചിരുന്നു. അറുപത്തിയൊന്നിലെ മൂന്നാം മലയാള സിനിമയായ സീതാരാമ കല്യാണം തെലുങ്കിൽ നിന്നും മലയാളത്തിലേക്ക് ഡബ് ചെയ്ത സിനിമയാണ്. മൂല തെലുങ്ക് സിനിമയുടെയും പേര് സീതാരാമ കല്യാണം എന്ന് തന്നെ. തെലുങ്കിൽ നേടിയ ഗംഭീര വിജയം അതേ വ്യാപ്തിയിലല്ലെങ്കിലും ഇവിടെയും ആവർത്തിക്കാനായ സിനിമയാണിത്. മായാബസാർ എന്ന സിനിമയിലെ ശ്രീകൃഷ്ണ വേഷത്തോടെ താരസിംഹാസനത്തിലേക്കുയർന്ന എൻ ടി രാമറാവു മുഖ്യവേഷത്തിലെത്തുന്ന സിനിമയാണ് സീതാരാമ കല്യാണം. ഈ ചിത്രം നിർമ്മിച്ചത് എൻ ടി രാമറാവുവിന്റെ സഹോദരൻ ത്രിവിക്രമറാവുവിന്റെ നിർമ്മാണ കമ്പനിയായ എൻ എ ടി പ്രൊഡക്ഷൻസാണ്. സീതാരാമ കല്യാണമാണ് ചിത്രത്തിന്റെ പ്രതിപാദ്യ ഇതിവൃത്തമെങ്കിലും ഈ സിനിമയിൽ എൻ ടി രാമറാവു എന്ന എൻ ടി ആർ ശ്രീരാമനായിട്ടല്ല രാവണനായിട്ടാണ് വേഷം പകർന്നത് എന്ന വസ്തുത കൗതുകകരമാണ്. 58-ൽ എ വി എം നിർമ്മിച്ച ഭൂ കൈലാസ് എന്ന ചിത്രത്തിൽ ശിവഭക്തനായ രാവണന്റെ വേഷത്തിലെത്തിയ എൻ ടി ആറിന് കിട്ടിയ പ്രശസ്തിയും ജനപ്രീതിയുമായിരിക്കണം ഈ ചിത്രത്തിൽ രാവണവേഷമണിയാൻ എൻ ടി ആറിനെ പ്രേരിപ്പിച്ചത്. മായാബസാറിലെ ശ്രീകൃഷ്ണ വേഷത്തെ ചൂണ്ടിക്കാട്ടി ത്രിവിക്രമറാവു ശ്രീരാമവേഷത്തിലെത്താൻ എൻ ടി ആറിനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം രാവണവേഷത്തിനായി നിർബന്ധം പിടിച്ചു. എൻ ടി ആറിന്റെ തീരുമാനമാണ് ശരിയെന്ന് സീതാരാമ കല്യാണത്തിലെ രാവണൻ തെളിയിക്കുകയും ചെയ്തു.
1: ഹിംപുരുഷ ഗരുഡ ഗന്ധർവ സിദ്ധ സാക്ഷ വിദ്യാധരാദി സർവദേവസമൂഹാന്നി നിദ്ദിഞ്ചേ ശക്തി പ്രസാദിച്ചു.
0: എൻ ടി ആറിനെ കൂടാതെ തെലുങ്കിലെ വൻ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരന്നിരുന്നു. രാവണപത്നിയായ മണ്ഡോദരിയായി ബി സരോജാദേവിയും ദശരഥനായി ബി നാഗയ്യയും ലക്ഷ്മണനായി ശോഭൻ ബാബുവും ഭരതനായി കെ ശേഷഗിരി റാവുവും നാരദമുനിയായി കാന്താറാവുവും വേഷം പകർന്നു. ശ്രീരാമനായി ഹരിനാഥും സീതയായി ഗീതാഞ്ജലിയും വെള്ളിത്തിരയിലെത്തി. പ്രചുര പ്രചാരമാർന്ന പുരാണ കഥയാണെങ്കിലും ഈ സിനിമ പിന്തുടർന്ന കഥയുടെ വഴി ഇങ്ങനെയാണ്. അഭയദേവിന്റെ നേതൃത്വത്തിൽ സമാഹരിക്കപ്പെട്ട സിനിമാ ഡയറക്ടറിയിൽ പ്രസിദ്ധീകരിച്ച അതേപടി ഇവിടെ ആഖ്യാനം ചെയ്യുകയാണ്. മൂല തെലുങ്ക് ചിത്രത്തിൽ നിന്നുള്ള സംഭാഷണ ശകലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

0: കുബേരന്റെ മേൽ വിജയം നേടിയ സംതൃപ്തിയോടും അഹങ്കാരത്തോടും കൂടി ലങ്കേശ്വരനായ രാവണൻ സഹോദരന്മാരായ കുംഭകർണൻ, വിഭീഷണൻ എന്നിവരോടൊത്ത് വിണ്ണിലൂടെ വിമാനയാത്ര നടത്തുമ്പോൾ ഒരു സ്ഥലത്ത് വിമാനം പെട്ടെന്ന് നിന്നു. കാരണമറിയാതെ അമ്പരന്ന് നിന്ന അവരുടെ മുന്നിൽ നാരദമുനി പ്രത്യക്ഷപ്പെട്ട് കൈലാസപർവ്വതത്തിൽ പരമേശ്വരനും പാർവതിയും ആനന്ദ താണ്ഡവം ചെയ്യുകയാലാണ് ഇത് സംഭവിച്ചത് എന്നറിയിക്കുന്നു. അതുകൊണ്ട് മഹാദേവനെ ഭജിച്ചിട്ടു പോകണമെന്ന് ഉപദേശിക്കുന്നു.
1: అన్నీ నీకిలా అనుకోకుండా కలిసి వస్తున్నాయి మనవడ. వెళ్ళి సర్వేశ్వరుని సందర్శించుకో. కాలము కలిసి వస్తుంది, కాలకంఠుని అనుగ్రహము లభిస్తుంది.
2: బడా మంచి ఆలోచన. ఆనాడు సదాశివుని అనుగ్రహం సంపాదించి ఆత్మలింగం గ్రహించి మాతృశ్రీ మనోరథం చెల్లించాను. ఈనాడు మహాదేవుణ్ణి సాక్షాత్కరించుకుని దానవ జాతి రుణం తీరుస్తాను.
0: పరమేశ్వరనే కాణాన్ కైలాసత్తిలెత్తియ రావణనే നന്ദികേശ്വരൻ കടത്തിവിട്ടില്ല. വാഗ്വാദമൂത്ത് കയ്യേറ്റത്തിന്റെ വക്കുവരെ എത്തിയപ്പോൾ നാരദൻ വീണ്ടും സമാധാനത്തിനെത്തി. ഭക്തിയിൽ കൂടി വേണം മഹേശ്വരനെ കാണേണ്ടത് എന്ന് രാവണനെ ഉപദേശിച്ചു. രാവണൻ തപസ്സാരംഭിച്ചു.

ആനന്ദ നൃത്തലീലയിൽ ആമഗ്നനായിരുന്ന പരമേശ്വരൻ ഇതറിയുന്നില്ല. രാവണന്റെ ദയനീയ നില കണ്ട് നന്ദി പരിഹസിച്ചു. കോപിഷ്ഠനായ രാവണൻ കൈലാസപർവ്വതം പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഭാവിക്കുന്നു. കൈലാസമൊന്നിളകി. നടരാജ നൃത്ത

ത്തിന് ഭംഗം നേരിട്ടു. കാര്യം മനസ്സിലാക്കിയ ഉമാപതി കാലിന്റെ തള്ളവിരൽ കൊണ്ടൊന്ന് അമർത്തി. കൈലാസം പൂർവസ്ഥാനത്തായി. രാവണൻ നിലംപതിച്ചു.

0: ഭജേ.
1: നിരാശനായ ലങ്കേശ്വരൻ ജീവിതം കൈലാസനാഥനിൽ അർപ്പിച്ച് ഉദരം പിളർന്ന് കുടലുകൊണ്ട് വീണാതന്ത്രികൾ സൃഷ്ടിച്ച് ഓങ്കാരനാഥനെ സ്തുതിച്ച് ഗാനമാലപിച്ചു. രാവണഭക്തിയിൽ മനമലിഞ്ഞ മഹേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യരാലല്ലാതെ മറ്റൊരാളാലും തനിക്ക് തോൽവിയോ മരണമോ സംഭവിക്കരുതേ എന്ന് വരം ചോദിച്ച രാവണന് ശിവൻ അനുഗ്രഹം നൽകി. മഹേശ്വരനിൽ നിന്നും വരപ്രസാദം നേടിയതോടെ രാവണന്റെ പ്രകൃതം മാറി. മഹർഷിമാരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. വിഷ്ണുനാമം ഉച്ചരിച്ചു പോകരുതെന്ന് ഉത്തരവിട്ടു. ദേവഗണങ്ങളും മഹർഷിമാരും പാലാഴിയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിനെ സമീപിച്ച് സങ്കടമുണർത്തി. ലക്ഷ്മി വല്ലഭൻ അവർക്ക് അഭയം വാഗ്ദാനം ചെയ്തു.
2: ആ തലമൊപ്പി തമതാക്കാറാക തപ്പതാ സ്വാമി.
3: പാപം പണ്ടേ അവർക്ക് ഉപേക്ഷിച്ചു ആദുക്കുണ്ടാണ്.
2: നാരായണൻ സ്വാമിവാരും അഭയം ഇച്ചാരുക ഇക പറണ്ടി.
1: പത്മാക്ഷൻ എന്നൊരു രാജാവ് മഹാലക്ഷ്മിയെ തന്റെ മകളായി കിട്ടാൻ വരം വാങ്ങുന്നു. മാതുലുങ്കി എന്ന പേരിൽ പത്മാക്ഷന്റെ മകളായി വളർന്നുവന്ന മഹാലക്ഷ്മിക്ക് വിവാഹപ്രായമായപ്പോൾ നാരദനിൽ നിന്നും വിവരമറിഞ്ഞ രാവണൻ അവിടെ എത്തുന്നു. പത്മാക്ഷനെ വധിച്ച് മാതുലുങ്കിയെ അപഹരിക്കാൻ ശ്രമിക്കുന്നു. മാതുലുങ്കി അവിടെ നിന്നും മായയായി മറഞ്ഞ് ഹിമാലയത്തിൽ പോയി വേദവതി എന്ന പേരിൽ തപസ്സനുഷ്ഠിക്കുന്നു. ആകാശമാർഗം അതുവഴി പോയ രാവണൻ വേദവതി ആരാണെന്ന് മനസ്സിലാക്കി അടുക്കുന്നു. അടുത്ത ജന്മത്തിൽ രാവണന്റെ വംശനാശം വരുത്തുമെന്ന് ശപഥം ചെയ്തിട്ട് വേദവതി സ്വയം എരിഞ്ഞു ചാമ്പലാകുന്നു. തന്റെ തപോബലം കൊണ്ട് ചാമ്പലിന് ജീവൻ നൽകാമെന്ന ഉദ്ദേശത്തോടെ രാവണൻ ചാമ്പലുമായി ലങ്കയിലേക്ക് പോയി. പരമാർത്ഥം മനസ്സിലാക്കിയ മണ്ഡോദരി ആ ചാമ്പൽ അരമനയിലിരുന്നാൽ ആപത്താണെന്ന് കരുതി കടലിനക്കരെ കൊണ്ടുപോയി ഭൂമിയിൽ കുഴിച്ചിടാൻ ഏർപ്പാട് ചെയ്യുന്നു.
4: ఈ మందసంలోనే ఉంచి సాగరం దాటించండి. వెలికి రాకుండా భూస్థాపితం చేయండి. వెళ్ళండి.
1: కోసలరాజనాయ దశరథ పుత్రకామేష్టి యాగం నడతి రామ భరత లక్ష్మణన్ శత్రుఘ్నన్ ఎన్నింగనే నాలు పుత్రన్మారే నేడియెడుతు సంతాన సౌభాగ్యం ఇల్లాదిరున్న మిథిలాధిపతియాయ జనకన్ యాగం నడతాన్ నిలముళుదపోൾ మండోదరియడ ఆజ్ఞయాల్ కుళిచిడపెట్ట పెట్టి లభికును. അതിൽ നിന്ന് ലഭിച്ച പെൺകുഞ്ഞ് സീത എന്ന പേരിൽ വളരുന്നു. ഒരുവരാലും എടുത്തുയർത്താൻ കഴിയാതിരുന്ന ശിവധനുസ് അനായാസം വിവാഹപ്രായത്തിലെത്തിയ സീത എടുത്തുയർത്തി. ആ വില്ലു കുലക്കാൻ കഴിവുള്ളവന് മാത്രമേ സീതയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കൂ എന്ന് ജനക മഹാരാജാവ് വിളംബരവും ചെയ്തു. മഹർഷിമാരുടെ യാഗരക്ഷക്കായി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ വനത്തിൽ കൊണ്ടുപോകുന്നു. താടക എന്ന രാക്ഷസിയെ അവർ നിഗ്രഹിച്ച് യാഗരക്ഷ നടത്തി. ശിവധനുസ് എടുത്തു കുലച്ച് ജനകപുത്രിയെ വിവാഹം ചെയ്ത രാമൻ തിരിച്ചുവരുന്ന വഴി പരശുരാമനുമായി യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ തപോബലവും നേടിയെടുക്കുന്നു.
5: నీ అపరాధానికి ఫలితం తెలుసురా.
6: కోరి అపరాధం చేయలేదు స్వామి. స్వయంవర నియమమైన మహాధనస్సును ఎక్కుపెట్టాను. అది అవమానంగా భావించడం మీకు ధర్మం కాదు.
5: ఈ ధర్మ పన్నాలతో మా దయకు పత్రుడము కాలేవు దాశరథి. రాజవంశానికి శత్రువు పరశురాముని గణించని నీ గర్వం మేము సహించం. రామనామాన్ని విసర్జించి అంజలి ఘటించు లేదా ధనస్సు ధరించు.
1: విజయశ్రీ లాణితనాయి అయో

അയോധ്യയിൽ തിരിച്ചെത്തുന്ന സീതാരാമ ലക്ഷ്മണന്മാരുടെ കഥയാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയത്തിൽ ഗാനങ്ങളും ഗാനരംഗങ്ങളും നിർണായക ഘടകങ്ങളായി എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഗാലി പെഞ്ചല നരസിംഹറാവു എന്ന സംഗീത സംവിധായകനാണ് സീതാരാമ കല്യാണത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത്. തെലുങ്ക് സിനിമയുടെ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ ചലച്ചിത്രരംഗത്ത് സജീവമായ സർഗാത്മക സാന്നിധ്യമായിരുന്നു ഗാലി പെഞ്ചല നരസിംഹറാവു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സീതാരാമ കല്യാണമാണ് നരസിംഹറാവുവിന്റെ അവസാന സിനിമ. 1964 ഇദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്.

1935 ശ്രീകൃഷ്ണ ലീലലു, 1943 കൃഷ്ണപ്രേമ, 1947 പെൽനാട്ടിയുദ്ധം, 1948 ബാലരാജു, 1951 അഗ്നിപരീക്ഷ എന്നിവയാണ് ശ്രദ്ധേയങ്ങളായ മുൻ ചിത്രങ്ങൾ. ഇതിൽ കൃഷ്ണപ്രേമ എന്ന ചിത്രം ആസ്വാദകരാലും നിരൂപകരാലും ഏറെ പ്രശംസിക്കപ്പെട്ടു.

ഓക്സ്ഫോർഡ് പ്രസ് പ്രസിദ്ധീകരിച്ച എൻസൈക്ലോപീഡിയ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന ഗ്രന്ഥത്തിൽ കൃഷ്ണപ്രേമയിലെ ഗാനങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ടി സൂര്യകുമാരി, പി ശാന്തകുമാരി, പി ഭാനുമതി എന്നീ ആലാപന ശബ്ദങ്ങൾ പാടി അനശ്വരമാക്കിയ ഗാനങ്ങളെ തെലുങ്ക് സംസ്കാരത്തിന്റെ മഹനീയ മാതൃകകളായാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ചിത്രത്തിൽ സൂര്യകുമാരി പാടിയ ഗാനം

ഗായിക താരമായ സൂര്യകുമാരി ഈ ചിത്രത്തിൽ നാരദവേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. കൃഷ്ണപ്രേമ എന്ന ചിത്രത്തിൽ നിന്ന് സൂര്യകുമാരി പാടിയ മറ്റൊരു ഗാനം.

സീതാരാമ കല്യാണം എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക് തിരിച്ചു പോകാം. സംഗീതാത്മകത ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് സീതാരാമ കല്യാണം. ഇന്ത്യൻ സിനിമയുടെ ആദ്യകാല പ്രത്യക്ഷങ്ങളിൽ അനുവർത്തിച്ചിരുന്ന സംഗീത നാടക ശൈലിയിലാണ് ചിത്രത്തിന്റെ രൂപഘടന തന്നെ കൽപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഗാനങ്ങളൊരുക്കിയ ഗാലി പെഞ്ചല നരസിംഹ റാവു തന്നെ സംഗീത നാടക പശ്ചാത്തലമുള്ള സംഗീതജ്ഞനാണെന്നറിയുന്നു. ഗാനങ്ങൾ അധികവും ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ രാഗപദ്ധതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥയുടെ പ്രധാന സന്ധികളിലൊക്കെ പദ്യശകലമായും അശരീരി ഗാനമായും വിരുത്തങ്ങളായും ഒക്കെ ഗാനങ്ങൾ പശ്ചാത്തലമൊരുക്കുന്നു.

കഥാഗതിയെ പലപ്പോഴും വഴിതിരിച്ചുവിടുന്ന നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ഈ ഗാനം പാടിയാണ് വെള്ളിത്തിരയിലേക്കെത്തുന്നത്. കുബേരനെതിരെയുള്ള യുദ്ധത്തിൽ വിജയിയായി സഹോദര സമേതം ആകാശത്തിലൂടെ പുഷ്പക വിമാനമേറി വരുന്ന രാവണന്റെ മുന്നിലാണ് ആദ്യമായി നാരദൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ രംഗം മുതൽ പിന്നീടങ്ങോട്ട് നാരദൻ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ഈ ഗാനമോ ഈ ഗാനത്തിൽ നിന്നുള്ള ഭാഗമോ കേൾക്കാം. രാഗമാലികാ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചത് പി ബി ശ്രീനിവാസ്.

സീതാരാമ കല്യാണത്തിന്റെ മലയാളം ഡബ്ബിംഗ് ചിത്രത്തിലെ ഗാനങ്ങൾ മുഴുവനും ഗ്രാമഫോൺ റെക്കോർഡുകളായി പുറത്തു വന്നിട്ടുണ്ടോ എന്ന് നിശ്ചയമില്ല. ഏതാനും മലയാള ഗാനങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഏതായാലും ഈ ഗാനത്തിന്റെ മലയാളം പതിപ്പ് ലഭ്യമാണ്. ഈ ഗാനം മലയാളത്തിൽ പാടിയിട്ടുള്ളതും പി ബി ശ്രീനിവാസ് തന്നെ.

ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. പ്രസിദ്ധീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അരുന്ധതി പാടിയത്, ചിത്രം ഉത്തരൻ, ONV യുടെ രചന, വിദ്യാധരന്റെ സംഗീതം.

വയലാർ രാമവർമ്മയുടെ രചനയ്ക്ക് ലക്ഷ്മീകാന്ത് പ്യാരിലാലിന്റെ സംഗീതം, എസ് ജാനകിയും സംഘവും പാടിയത്, ചിത്രം വിധി.

ജയചന്ദ്രൻ പാടിയത് ചിത്രം നിനക്ക് ഞാനും എനിക്ക് നീയും. ചെറിയൻ കീഴ് രാമകൃഷ്ണന്റെ രചനയ്ക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: വെളിച്ചമുണ്ടോ.
1: അടുത്ത ഗാനം യേശുദാസും പി സുശീലയും പാടിയത്, ചിത്രം ധ്വനി, യൂസഫലി കേച്ചേരിയുടെ രചന, നൌഷാദിന്റെ സംഗീതം.

പി ഭാസ്കരന്റെ രചനയ്ക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം കാലം മാറി കഥ മാറി.

ഒ എൻ വിയുടെ രചന, ജോൺസന്റെ സംഗീതം, വിജയ് യേശുദാസും ശ്വേതയും പാടിയത്, ചിത്രം ഗുൽമോഹർ.

എം ടി വാസുദേവൻ നായരുടെ രചനയ്ക്ക്, എം ബി ശ്രീനിവാസന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം വളർത്തുമൃഗങ്ങൾ.

ചിത്രം ഒരു വടക്കൻ വീരഗാഥ, യേശുദാസ് പാടിയത്. കെ ജയകുമാറിൻ്റെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം.

കൈതപ്രത്തിന്റെ രചനയ്ക്ക് മോഹൻ സിതാരയുടെ സംഗീതം. യേശുദാസും ആശാ ജി മേനോനും പാടിയത് ചിത്രം കൂട്ട്.

0: നമസ്കാരം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ലഹരി ഉപയോഗം ഒരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക തലത്തിൽ മാത്രമല്ല, സാമ്പത്തിക ആരോഗ്യ പ്രശ്നമായും ലഹരി ഉപയോഗം പരിണമിച്ചു കഴിഞ്ഞു. യുവതലമുറയെ ഉയർച്ചയുടെ പാതയിൽ നിന്ന് വഴിതെറ്റിക്കാൻ കെൽപ്പുള്ള ഒന്നായി ലഹരി മാറിക്കഴിഞ്ഞു. മാനസിക സമ്മർദ്ദം, തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാരണങ്ങളാൽ യുവാക്കൾ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്നാൽ ലഹരി ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനവും സുരക്ഷിതത്വവും കൂടിയാണ് തകർക്കുന്നത്. ലഹരി ഉപയോഗം മസ്തിഷ്കത്തെയും ഹൃദയത്തെയും കരളിനെയും ഗുരുതരമായി ബാധിക്കുന്നു. വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമ സ്വഭാവം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 1987 June 17 മുതൽ 26 വരെ ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണം എന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം December 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. തുടർന്ന് 1989 മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം മുടങ്ങാതെ ആചരിച്ചു വരികയാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ പോരാടാനാണ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം 2020 August 15 നഷാമുക്ത് ഭാരത് അഭിയാൻ ആരംഭിച്ചത്. പ്രതിരോധം, വിലയിരുത്തൽ, ചികിത്സ, പുനരധിവാസം, പൊതുവിവര വ്യാപനം, കമ്മ്യൂണിറ്റി അവബോധ സംരംഭങ്ങൾ എന്നിവ NMBA ഏകോപിപ്പിക്കുന്നു. തുടക്കത്തിൽ 272 ദുർബല ജില്ലകളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ദൌത്യം രാജ്യവ്യാപകമായി വിപുലീകരിച്ചു. നഷാമുക്ത് ഭാരത് അഭിയാൻ പൊതുജന പങ്കാളിത്തത്താൽ നയിക്കപ്പെടുന്ന ബഹുജന പ്രസ്ഥാനമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മയക്കുമരുന്ന് രഹിത ഇന്ത്യ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള നിർണായക ഘടകമാണെന്നും അതിനായി എല്ലാ പൌരന്മാരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി രാജ്യസുരക്ഷയ്ക്കും സാമൂഹിക ഭദ്രതയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും യുവതലമുറയുടെ ഭാവിക്കും വലിയ വെല്ലുവിളിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 11.8 ദശലക്ഷം സിന്തറ്റിക് ലഹരി മരുന്നുകളാണ് സർക്കാർ പിടിച്ചെടുത്തത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിരവധി ഓൺലൈൻ പോർട്ടലുകൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് അമിത് ഷാ പറഞ്ഞു.
1: നാർക്കോ ഒഫൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ബി ആജ് ഹമാരെ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയെ ഹമാരി പ്രതിക്രിയ ഏക് റോഡ് മാപ്പ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക് ഇന്റലിജൻസ് ലീഡ് ബേസ് പ്രതിക്രിയ ഹോനി ചാഹിയേ, ടെക്നോളജി ഡ്രിവൺ അപ്രോച്ച് ഹോനാ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
0: 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം 15 മുതൽ 64 വയസ്സ് പ്രായമുള്ള 316 ദശലക്ഷം ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 മുതലുള്ള കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർദ്ധനവാണ്. അതായത് 15-64 ഇടയിൽ പ്രായമുള്ള ലോകജനസംഖ്യയുടെ ഏകദേശം 6% മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാരകമായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. 2023 മുതൽ ലോകമെമ്പാടും കൊക്കെയിൻ ഉൽപാദനവും വിതരണവും 10 മടങ്ങ് വർദ്ധിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുന്നതും ഒരു വെല്ലുവിളിയാണ്. ചെറിയ പ്രായത്തിൽ തൊട്ട് കുട്ടികൾക്ക് അവബോധം നൽകാൻ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കണം. സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. ഉയർന്ന വിദ്യാഭ്യാസ നിരക്കും സാമൂഹിക വികസന സൂചികകളും ഉള്ള കേരളവും ഇന്ന് ലഹരി വ്യാപനത്തിന്റെ കൊടിയ ഭീഷണി നേരിടുകയാണ്. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് കണ്ടെത്തൽ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. ടൂറിസം കേന്ദ്രങ്ങൾ, നഗരപ്രദേശങ്ങൾ, അന്തർ സംസ്ഥാന ഗതാഗത ശൃംഖലകൾ എന്നിവ ഉപയോഗിച്ചാണ് കേരളത്തിലെ ലഹരി കടത്തും വിതരണവും വ്യാപിക്കുന്നത്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച തൂഫാൻ പോലുള്ള നടപടികളിലൂടെ ആയിരക്കണക്കിന് കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരായ തൂഫാൻ നടപടി ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 4000 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പോലീസിന്റെ പരിശോധനയിൽ മാത്രം 2000 MDMA, 333 കിലോഗ്രാമോളം കഞ്ചാവ് എന്നിവ പിടികൂടുകയും ചെയ്തു. മയക്കുമരുന്ന് ലോബിയെയും മാഫിയെയും പൂർണമായി ഇല്ലാതാക്കാൻ തൂഫാനിലൂടെ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും ലഹരിമരുന്ന് വ്യാപനത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന തീരുമാനമാണ്. എത്ര വലിയ ഉയരങ്ങളിൽ എത്തേണ്ട കുട്ടികളാണ് നിങ്ങളെല്ലാം! എത്ര സ്വപ്നങ്ങളാണ് നിങ്ങളുടെ കണ്ണുകളിൽ നിറയുന്നത്! എത്രയോ നന്നായി പഠിച്ച് അല്ലെ മിടുമിടുക്കികളായി മിടുമിടുക്കന്മാരായി എത്രയോ ഉന്നതമായ തലങ്ങളിൽ എത്തേണ്ടവരാണ് ഈ വഴിയിൽ വീണുപോകുന്നത്, വഴിയിൽ തളർന്നു.

0: പോകുന്നത്, ഇല്ലാതായി പോകുന്നത് ഇന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മാതാപിതാക്കളുടെയോ മാത്രം വിഷയമല്ല, എക്സൈസിൻ്റെയോ പോലീസിൻ്റെയോ മാത്രം വിഷയമല്ല, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മൊത്തം വിഷയമായി നമ്മൾ അതിനെ ഏറ്റെടുത്തേ മതിയാവും.
1: തൂഫാൻ കർമ്മ പദ്ധതി ഒരു സംയുക്ത പ്രതിരോധ പ്രചാരണമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: വരും ദിവസങ്ങളിൽ മയക്കുമരുന്നിനെതിരായും ലഹരിക്കെതിരായും ഏറ്റവും വലിയ പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ്. ഇതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ ഈ വലിയ പുഴുക്കുത്തിനെ നേരിടാൻ രാഷ്ട്രീയത്തിനും മറ്റ് ചിന്തകൾക്കും അതീതമായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പോൾ ഇതൊരു ജനകീയ മുന്നേറ്റമായി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം.
1: വിദ്യാർത്ഥികളെ മുൻനിർത്തിയുള്ള തൂഫാൻ വാരിയേഴ്സ് പ്രതിരോധവും ആരോഗ്യവകുപ്പുമായി ചേർന്ന് പുനരധിവാസം ഉറപ്പാക്കുന്ന തൂഫാൻ കെയറും പോലീസും എക്സൈസും ഒന്നിക്കുന്ന തൂഫാൻ സ്ട്രൈക്ക് എൻഫോഴ്സ്മെന്റ് ദൌത്യവുമാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികളാണ് രണ്ടാംഘട്ടത്തിൽ നടപ്പാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും അവയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമായി കേരള സർക്കാർ എക്സൈസ് വകുപ്പ് മുഖേന ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. ലഹരിക്ക് അടിമയായവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സംസ്ഥാനത്തുടനീളം കൌൺസിലിംഗും ചികിത്സയും നൽകുന്ന ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതികളിലൂടെ വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചുള്ള വിവിധ പരിപാടികളും ജനകീയ ക്യാമ്പയിനുകളും ഇതിനായി സംഘടിപ്പിക്കപ്പെടുന്നു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സർക്കാർ മാത്രമല്ല ഓരോ പൌരനും പങ്കാളികളാവണം. കുട്ടികളുമായി മാതാപിതാക്കൾ തുറന്ന ആശയവിനിമയം നടത്തണം. വിദ്യാലയങ്ങളിൽ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസത്തിനും മൂല്യാധിഷ്ഠിത പഠനത്തിനും പ്രാധാന്യം നൽകണം. കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കണം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ചികിത്സയും കൌൺസിലിംഗും ലഭ്യമാക്കി പുനരധിവാസത്തിന് അവസരമൊരുക്കണം. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ ആകാശവാണിയോട് പറഞ്ഞു. വളർന്നുവരുന്ന തലമുറയെ നേർവഴിയിലൂടെ നടത്തുന്നതും ചേർത്തു നിർത്തുന്നതുമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഏത് പ്രലോഭനങ്ങളിൽപ്പെട്ടാലും ഒരു തരത്തിലുള്ള മയക്കുമരുന്നുകളും ഒരു തവണ പോലും ഉപയോഗിക്കുന്നില്ല എന്ന് ഇന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. ഇന്ന് നാം ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളെയോ പുതുതലമുറയെയോ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം വളർന്നു വരുന്ന ഏതൊരു കുഞ്ഞിനെയും ചേർത്ത് നിർത്തലും നേർവഴി നടത്തലുമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം. ഇന്ന് കുട്ടികളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്റ്റീവ്, ഉത്കണ്ഠ, ഭക്ഷണ വൈകല്യം എന്നിവ തിരിച്ചറിയാതെ വിഷാദം, ആത്മഹത്യാ പ്രവണത, ലഹരി എന്നിവിടങ്ങളിലേക്ക് എത്തപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ സമയബന്ധിതമായി തിരിച്ചറിയുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഓരോ രക്ഷിതാവും കരുതലെടുക്കണം. മുൻവിധിയില്ലാതെ കണ്ണുകളിലേക്ക് നോക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഇത്തിരി മധുരം പകരാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, തിരുത്തൽ ശേഷിയുള്ള ഒരാളെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞും വഴിതെറ്റുകയില്ല.
1: ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്താണ്. ലഹരിയെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ നടപടികൾക്കൊപ്പം ജനങ്ങളുടെ ജാഗ്രതയും യുവജനങ്ങളുടെ ആത്മനിയന്ത്രണവും കുടുംബങ്ങളുടെ പിന്തുണയും അനിവാര്യമാണ്. മാനവരാശിക്കെതിരായ തുറന്ന യുദ്ധമാണ് മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും. അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും തച്ചുടയ്ക്കാൻ കേൾപ്പുള്ള മാരക വിഷമാണ്. ലഹരിയുടെ ഉപയോഗം ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള സഹായം നൽകുന്നതിനുള്ള നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ

പല രാജ്യങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്തണം. മനുഷ്യത്വരഹിതമായ കൊടും ക്രൂരതകൾ ഒരു മടിയുമില്ലാതെ ചെയ്യാൻ ഉത്തേജനം നൽകുന്ന മയക്കുമരുന്ന് ലോകത്തെമ്പാടുമുള്ള സാമൂഹിക ജീവിതത്തെ നിരന്തരം വെല്ലുവിളിക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതുമാണ്.

ഉയർന്നു. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ലഹരിയുണ്ടാക്കുന്ന ഏതൊരു ആസക്തിയെയും കൃത്യമായ ഇടപെടലുകളിലൂടെയും സൌഹാർദ്ദ സഹവർത്തിത്വത്തിലൂടെയും മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. അതിനുള്ള പക്വത നാം ആർജിച്ചെടുക്കണമെന്ന് മാത്രം. ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം പോലുള്ളവ പ്രയോജനപ്പെടുത്തണം. ഒപ്പം കൂട്ടായ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ നൽകണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം ക്രിസ്റ്റി എബ്രഹാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ്ഹിന്ദ്.